ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 20, കൊല്ലവർഷം 1201, ഇടവം 27. 2026 ജൂൺ 10 ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്.
2: സ്വയമറിഞ്ഞവരുടെ പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു. സ്വയമറിഞ്ഞൊരാൾ ലോകത്തെ മുഴുവൻ അറിയുന്നു. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ സ്വയമറിയുക എന്ന ദർശനവും സ്വയമറിയേണ്ടതിന്റെ ആവശ്യകതയും വിളിച്ചോതുന്നു. ചിലപ്പോഴെങ്കിലും നാം നമുക്ക് അപരിചിതരായി മാറാറുണ്ട്. കവി കുഞ്ഞുണ്ണി ചോദിക്കുന്നു, ആരുടെ ആശയമാണ് ഈ ഞാൻ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്നെക്കൊണ്ട് ആർക്കെന്തുപകാരം? എന്നെ കരുതാനും സ്നേഹിക്കാനും ആരുണ്ട്? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എന്നിങ്ങനെ പലവിധ ചിന്തകളും ചോദ്യങ്ങളും തീർക്കുന്ന സമസ്യയിൽ കുരുങ്ങി ഉത്തരം തേടി നാം അലയാറുണ്ട്. ഈ അവസ്ഥ മറികടക്കാനുള്ള ഏക മാർഗം അവനവനെ അറിയുക എന്നതാണ്. വിയറ്റ്നാംകാരനായ ടിക് നാറ്റ് ഹാൻ മൈൻഡ്ഫുൾനെസ് എന്ന ഒരാശയം ലോകത്തിന് മുൻപിൽ തുറന്നുവെച്ചു. ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിയും.

0: യാത്ര അവസാനിക്കുന്നില്ല. ജീവിതാവസാനം വരെയുള്ള ഒരു മഹായാനമാണത്. ഈ യാത്രയിൽ നമ്മുടെ ജീവിത സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്നിലെ ശക്തി ദൗർബല്യങ്ങൾ എത്രമാത്രം? എന്തു നേടണം? എങ്ങനെ നേടണം? ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കേണ്ടതെങ്ങനെ എന്നതിനൊക്കെ തെളിച്ചമുണ്ടാകണമെങ്കിൽ സ്വയം അറിയുക തന്നെ വേണം. ഈ അറിവിലാണ് ജീവിതം അതിന്റെ പൂർണ്ണത പ്രാപിക്കുക. ആധുനിക കാല ജീവിത വ്യഗ്രതയിൽ മറ്റുള്ളവരെ അനുകരിക്കാനും സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തു മാറാനും ശ്രമിക്കുമ്പോൾ നാം സ്വത്വത്തിൽ നിന്നും അകലുന്നു. മറ്റാർക്കോ വേണ്ടി മുഖം മൂടി അണിയുന്നു. മുഖം നഷ്ടപ്പെട്ടവരാകുന്നു. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഡാനിയൽ ഗോൾമാന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ആദ്യം സ്വയം മനസ്സിലാക്കുക. അത് ആത്മനിയന്ത്രണത്തിലേക്കും ക്ഷമാശീലത്തിലേക്കും സഹാനുഭൂതിയിലേക്കും സാമൂഹിക ബന്ധങ്ങളിലേക്കും നയിക്കും. മനുഷ്യ സഹജ വികാരങ്ങളെ ശമിപ്പിക്കാൻ കഴിയും. ഉള്ളിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും തീരുമാനങ്ങൾ ദൃഢനിശ്ചയമുള്ളതാവുകയും ചെയ്യും. നമ്മിലെ ശക്തി സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. മനുഷ്യർ വിഭിന്നരാണ്. അവരവരിൽ തന്നെ പ്രത്യേകതയുള്ളവരാണ്. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. നമ്മുടെ കഴിവുകൾ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ വിജയം കൂടെ വരും. നമ്മുടെ ദൗർബല്യങ്ങളും അന്വേഷിച്ചു കണ്ടെത്തേണ്ടതുണ്ട്. അവയിൽ ആണ്ടും പൂണ്ടും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കുറ്റബോധത്തിനടിമയായി പരാജിതനാവുകയല്ല, മറിച്ച് തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. മേലിൽ ആവർത്തിക്കില്ലെന്ന് നമുക്ക് തന്നെ ഉറപ്പു നൽകണം. ജീവിത പോരാട്ടത്തിൽ നമുക്ക് മത്സരിക്കാനുള്ളത് നമ്മോട് തന്നെയാണെന്ന ബോധ്യമുണ്ടാകണം. ആത്യന്തികമായി നമ്മെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള ഏക വ്യക്തി നാം തന്നെയാണെന്നറിയുക. നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കതിന് കഴിയും? സ്വയം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഗോൾമാനെ വീണ്ടും ഓർക്കാം. സമൂഹത്തിൽ നന്നായി പെരുമാറാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ആദ്യം വേണ്ടത് സ്വയം അറിവാണ്. ചൈനീസ് പണ്ഡിതൻ ലാവേഴ്സി ഇങ്ങനെ കുറിച്ചു: മറ്റുള്ളവരെ അറിയുന്നത് വിവേകം, അവനവനെ അറിയുന്നത് വിജ്ഞാനം. മറ്റുള്ളവരിൽ മേൽക്കോയ്മ നേടുന്നത് കഴിവ്, അവനവനിൽ മേൽക്കോയ്മ നേടുന്നത് ശക്തി. ആത്മാന്വേഷണത്തിലൂടെ സ്വയം അറിഞ്ഞ വിജ്ഞാനത്താൽ ശക്തരാകാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. ശുഭദിനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. വയനാട് ബത്തേരി കോളിയാട് സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 38 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി കോഴിക്കോട്ട് രണ്ട് പേർ പിടിയിൽ. പരപ്പിൽ തങ്ങൽ റോഡ് സ്വദേശി മജീദ്, വെസ്റ്റിൽ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസബ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, കുമാരനാശാന്റെ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം സ്മൃതി സജീവൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശവാർത്തകൾ: 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദേവതാരു പൂക്കാതിരിക്കില്ല, മയിൽ നിരന്തോടിലെ ദേവതാരുവിന്റെയും അമ്മയുടെയും അതിജീവനഗാഥ, ഒരു നാടിന്റെ കരുണയുടെയും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ കേൾക്കാം പാട്ടിൽ ഈ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേ, അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര ലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. രണ്ടാം ഭാഗം, തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജൂല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരിയിൽ ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി, 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം, 11 മണിക്ക് ഡോക്ടറോട് ചോദിക്കാം തത്സമയ പ്രക്ഷേപണം, 12:10 സേവന വാർത്തകൾ, 12:15 കൊല്ലാച്ച മാണിക്യം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷകസമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി, 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, 3 മണിക്ക് കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര, വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 KK ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ട്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവീഥി, കന്നുകാലികളുടെ മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, 7:35 അങ്കണം, നിശബ്ദതയുടെ നിലവിളികൾ, വിജയൻ ടി നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചെറുകഥ, MK മറിയുവിന്റെ കവിതകൾ, തുടർന്ന് ജെൻസി കലാപം, സജിത് സി പടന്ന അവതരിപ്പിക്കുന്ന ചെറുകഥ. 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലി റിലേ.
1: This is Akashwani, the news read by Shagun Chopra. Prime Minister Narendra Modi has become the longest serving elected Prime Minister of India today. Mr. Modi took the oath of office on 26th of May in 2014. He has surpassed the record of Pandit Jawaharlal Nehru, who first took oath as an elected Prime Minister on 13th of May in 1952 and served until 27th of May in 1964. Pandit Nehru's tenure as an elected Prime Minister amounted to 4,398 days. Now Prime Minister Modi's continuous tenure is 4,399 days, making him the longest serving elected Prime Minister in India's history. World leaders have congratulated Prime Minister Narendra Modi on becoming India's longest serving elected Prime Minister of the country. The world leaders hailed Prime Minister's transformative governance, his advocacy for the global south, and his vision of an inclusive and economically dynamic India. President of Sri Lanka Anura Kumar Dissanayake in a letter said that Prime Minister Modi's vision has inspired many beyond India's borders, including Sri Lanka. Prime Minister of Papua New Guinea, James Marape, in a personal video message, described Prime Minister Modi as a role model and an example of leadership.
2: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone the longest continuous prime minister of the great country of India. You have now surpassed the record as the longest serving prime minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving prime minister of India.
1: Further, Prime Minister of Trinidad and Tobago Kamala Prasad Bisesar noted that under the leadership of Prime Minister Modi, India has evolved as a leading voice on global matters. A meeting of the National Democratic Alliance NDA will be held in New Delhi today to celebrate its government completing 12 years and Prime Minister Narendra Modi becoming the longest continuously serving elected PM of India. All constituents of the alliance besides the top leadership of the BJP including Prime Minister Modi are expected to attend the meeting. The NDA meeting will also be attended by chief ministers and deputy chief ministers of all 22 NDA governed states and union territories besides the leaders of all alliance constituents. The meeting will focus on reviewing various national development programs, infrastructure programs, and the Modi government's vision to transform the nation into a developed country by 2047. External Affairs Minister Dr. S. Jaishankar will be on a two-day official visit to Bulgaria and Finland starting today. The Ministry of External Affairs said that during his visit to Bulgaria, Dr. Jaishankar will meet the Bulgarian leadership and hold discussions with his counterpart. On the second leg of his visit to Finland, Dr. Jaishankar will attend the 14th edition of the Kularanta Dauks. The theme of this edition is A World in Transition, Global, Regional and Local Perspectives. The minister will also hold meetings with his counterpart and leadership of Finland. The U.S. military has launched strikes against Iran in response to the downing of a U.S. Army Apache helicopter off Oman coast. U.S. officials said the helicopter was brought down by an Iranian drone and the two pilots were rescued. Following the U.S. strikes, explosions were heard in the Iranian cities of Sirik, Minab, Bandar Abbas and on Keshem Island, which bordered the Strait of Hormuz. President Donald Trump said the U.S. response to Iran downing a U.S. helicopter is very strong, very powerful. Iran has also launched missiles and drones towards U.S. targets in the region. Iranian Foreign Minister Abbas Araghchi said that no attack from the U.S. will be left unanswered. Iranian Foreign Minister asked foreign forces to leave Strait of Hormuz or be at constant risk. In men's cricket, India A defeated Sri Lanka A by 8 runs in a close contest in the opening clash of Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka yesterday. Opting to bat first, India scored 277 for 6 in stipulated 50 overs, riding on Rituraj Gaikwad's 101 runs. Fast bowler Mohammad Siraj has been withdrawn from India's squads for the upcoming T20 international series against Ireland and England. The men's selection committee has named Prasidh Krishna as Siraj's replacement for both T20I series. And that is the end of this news bulletin.
0: Akashavani, Kannur. Kavyanjali. കുമാരനാശാന്റെ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് സ്മൃതി സജീവൻ.
3: കരളിൽ കനിവാർന്നിടുന്നു തേ

നിങ്ങൾ കേട്ടത് കുമാരനാശാന്റെ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് സ്മൃതി സജീവൻ. കാവ്യാഞ്ജലി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കെസിബിയുടെ വൈദ്യുതി വിതരണ ശൃംഖലകളിലോ സമീപത്തോ ബാനറുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ഹോർഡിംഗുകൾ എന്നിവ സ്ഥാപിക്കരുതെന്ന് കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഐടിഐയിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇന്നു മുതൽ ഐടിഐ അഡ്മിഷൻസ് .kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0499 4256 440. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചെറുശ്ശേരി സാഹിത്യവേദി ചങ്ങമ്പുഴ കവിതകളിലെ കേരളീയത എന്ന വിഷയത്തിൽ പ്രബന്ധ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയില്ല. 10 പേജിൽ കവിയാത്ത പ്രബന്ധങ്ങൾ ഈ മാസം 17-നകം സുഗതൻ ഇ.വി. സെക്രട്ടറി ചെറുശ്ശേരി സാഹിത്യവേദി ശതാവരി കാഞ്ഞിരോട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും നൽകും. ഫോൺ നമ്പർ 96

0565 13 82. കടവ് കണ്ണൂർ ചിത്രകലാ പരിഷത്തിന്റെ സൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയും ഈ മാസം 13 വരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. കേരള പോസ്റ്റൽ സർക്കിൾ വടക്കൻ മേഖലയുടെ ഡാക് അദാലത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് കോഴിക്കോട് നടക്കാവിലുള്ള പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ നടക്കും. കത്തുകൾ, മണി ഓർഡറുകൾ, പാർസലുകൾ, സ്പീഡ് പോസ്റ്റ്, തപാൽ സേവിംഗ്സ്, ബാങ്ക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ 16 മുൻപായി സമർപ്പിക്കണം. തപാൽ വകുപ്പിന്റെ കാസർകോട് ഡിവിഷൻ ഡാക് അദാലത്ത് ഈ മാസം 22 രാവിലെ 11:30 കാസർകോട് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ 17 മുൻപായി ലഭിക്കണം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസുകളിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 297 0272. കാസർകോട് ഗവൺമെന്റ് ITIയിൽ നടക്കുന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് ജൂലൈ 2026 പ്രാക്ടിക്കൽ പരീക്ഷയുടെ എക്സ്റ്റേണൽ എക്സാമിനറായി ഡ്യൂട്ടി നിർവഹിക്കുവാൻ താൽപര്യമുള്ള സാങ്കേതിക യോഗ്യതയുള്ള ജീവനക്കാർ SIDH പോർട്ടലിൽ എക്സാമിനർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പർ 0499 4256 44. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ സംരക്ഷ സോഫ്റ്റ്വെയറിൽ വയർമാൻ, സൂപ്പർവൈസർ പെർമിറ്റ്, കോൺട്രാക്ടർ ലൈസൻസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാലാവധി 3 മാസത്തേക്ക് നീട്ടി. ഫോൺ നമ്പർ 0499 4256 9. കേരള സർക്കാരിന്റെ PSC അംഗീകരിച്ച ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2026-28 ബാച്ചിലെ അഡ്മിഷന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0473 4296 4946. കാസർകോട് സിറ്റി ടവറിൽ നാളെ രാവിലെ 10:30 മുതൽ 3:30 വരെ ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. നിലവിൽ സംരംഭം നടത്തുന്നവർക്കും പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും രജിസ്ട്രേഷൻ മുഖാന്തരം പങ്കെടുക്കാം. ഫോൺ നമ്പർ 97 44 91 67 66. SSLC പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അനുബന്ധ രേഖകൾ സഹിതം ജൂലൈ 31 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0495 2966 577. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈകൾ, കവുങ്ങൻ തൈകൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഫോൺ നമ്പർ 0467 226 6632. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് രേവതി ആരാധന. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകളാണ് കേട്ടത്.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
3: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590-460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തിന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
15: പ്രകൃതി രമണീയമായ ഞങ്ങളുടെ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
15: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
11: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547-108649.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
17: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
19: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
20: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
21: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
22: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
23: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
24: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
25: ഞായറാഴ്ച വൈകിട്ട് 4:00 പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
26: ചൊവ്വാഴ്ചകളിൽ രാത്രി 8:00 കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്. ഒരു അറിയിപ്പ്. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും. തുടർന്ന്
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാര പത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLAയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർകോട് നിന്ന് PJ ജഗന്നിവാസൻ.
3: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1 കോടി 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രചാ ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതസ്യ ദീർഘതമഃ നിർവാചിത പ്രധാനമന്ത്രി അഭവത്. ശ്രീമോദി ചതുർദശാധികദ്വിസഹസ്രതമവർഷസ്യ മെയ് മാസസ്യ ഷഡ്വിംശതി ദിനാങ്കെ കാര്യഭാരം സ്വീകൃതവാൻ ആസീത്. असौ पंडित जवाहरलाल नेहरू इत्येतस्य समयम् अतिक्रमितवान्. यः प्रथमवारं द्विपञ्चाशदधिकनवदशशततमवर्षस्य मई मासस्य त्रयोदश दिनांके निर्वाचित प्रधानमंत्री रूपेण शपथवचनं स्वीकृतवान् तथा चतुष्षष्ट्यधिकनवदशशततमवर्षस्य मई मासस्य सप्तविंशति दिनांकं यावत् स्वीय सेवां प्रदत्तवान्. निर्वाचित प्रधानमंत्री रूपेण पंडित नेहरू वर्यस्य कार्यकालः अष्टनवत्यधिक त्रिशताधिक चतुर्सहस्र दिवसान् यावत् आसीत्. चतुर्दशाधिक द्विसहस्रतम वर्षस्य मई मासस्य षड्विंशति दिनांकादारभ्य अद्य षड्विंशत्यधिक द्विसहस्रतम वर्षस्य जून मासस्य दश दिनांकं यावत् प्रधानमन्त्रिणः नरेन्द्र मोदिनः कार्यकालः निरन्तरं नवनवत्यधिक त्रिशताधिक चतुर्सहस्र दिनानि यावत् जातः, येन श्रीमोदी भारतस्य इतिहासे सर्वा

0: ज्ञानस्य विश्वासस्य प्रमाणमस्ति। एतदतिरिच्य पापुआ न्यूगिनी देशस्य प्रधानमंत्री जेम्स मारापे, त्रिनिदाद टोबैगो देशस्य प्रधानमंत्री कमला प्रसाद विसेसर च प्रधानमंत्री नरेन्द्र मोदी वर्याय शुभकामनाः अयच्छताम्। राष्ट्रीय जनतांत्रिक संयुत्या उपवेशनमेकम् अद्य नवदिल्ल्याम् आयोजयिष्यते, यत्र अस्याः संयुत्याः प्रशासनस्य द्वादश वर्षपूर्त्यवसरे तथा प्रधानमन्त्रिणः नरेन्द्र मोदिनः दीर्घसमय पर्यन्तं निर्वाचित प्रधानमन्त्री भवितुम् उपलक्ष्ये उत्सवः भविष्यति। प्रधानमन्त्रिणं मोदिनं भाजपा दलस्य शीर्षनेतृत्वं च समेत्य संयुत्याः सर्वे घटकाः उपवेशने भागं ग्रहीष्यन्ति इति आशास्यते। एतस्मिन् उपवेशने अनया संयुत्या शासितानां सर्वेषां द्वाविंशति राज्यानां केन्द्रशासित प्रदेशानां च मुख्यमन्त्रिणम् उपमुख्यमन्त्रिणञ्च समेत्य सर्वेषां घटकानां नेतारः अपि सम्मिलिताः भविष्यन्ति। प्रधानमन्त्री नरेन्द्र मोदी ह्यः कुवैत देशस्य प्रमुखेण शेख मिशाल अल अहमद अल जबर अल सबाह इत्यनेन सार्धं दूरभाषेण संवादम् अकरोत्। उभौ नेतारौ पश्चिमैशियायां परिवर्तित सुरक्षा परिस्थितिम् आलक्ष्य परस्परं विचार विनिमयं कृतवन्तौ। प्रधानमन्त्रिणा क्षेत्रे विवर्धित आततिपूर्ण विषये गंभीरा चिन्ता प्रकटिता तथा कुवैतस्य सार्वभौमिक प्रादेशिक अखण्डतां विरुध्य विहिताक्रमणान् प्रति भारतस्य प्रतिज्ञा पुनः प्रतिपादिता। असौ शान्तेः स्थैर्यस्य च पुनः स्थापनार्थं चिन्तां न्यूनीकर्तुं संवादं पारस्परिक सहभागिताञ्च दृढयितुं पुनरपि आह्वानम् अकरोत्। विदेशमन्त्री डॉ एस जयशंकरः अद्यारभ्य बुल्गेरिया फिनलैंड देशयो द्विदिवसीय आधिकारिक यात्रायां भविष्यति। विदेशमन्त्रालयेनोक्तं यत् डॉ जयशंकरः बुल्गेरिया देशस्य स्वीय यात्रावधौ तत्रत्य नेतृत्वेन सह मेलनं करिष्यति तथा स्व समकक्षेण सह चर्चां विधास्यति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി. ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 1:66:29 തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ മലബാർ എക്സ്പ്രസ് 41 മിനിറ്റും 1:66:49 മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 14 മിനിറ്റും, രാവിലെ 6:32 കണ്ണൂരിൽ എത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് ഏതാണ്ട് 3 മണിക്കൂറും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: ഭയങ്കര സന്തോഷം, ഞാൻ പ്രതീക്ഷിച്ചില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞ പാട് പറഞ്ഞ് ഇല്ല, പൊട്ടി. അങ്ങനെ തന്നെ ടീച്ചറോടെല്ലാം പറഞ്ഞത്, അങ്ങനെ തന്നെ പൊട്ടി തന്നെ. എന്ന് സാരമില്ല, നമ്മൾ എഴുതിയല്ലോ, പരീക്ഷ എഴുതിയല്ലോ.
10: ഇത് ഒരമ്മയാണ്, വേറിട്ട ഒരമ്മ. നടുവൊടിക്കുന്ന പരാധീനതകൾക്കിടയിലും പൊരുതി നേടിയ മകന്റെ വിജയത്തെപ്പറ്റി പറയുകയാണിവർ.

0: റിസൾട്ട് വരുന്നത്. എന്റെ തലേന്ന് മാഷ് അയച്ചിട്ട് കണ്ട് റിസൾട്ട് ആണെന്ന് ഞാൻ, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വയ്യ ഗ്രൂപ്പിൽ നോക്കി, അപ്പൊ ഇവനെല്ലാരും ഇങ്ങനെ കൺഗ്രാജുലേഷൻ അയച്ച്, ടീച്ചർമാരും എല്ലാം ഇങ്ങനെ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് അയച്ച്. അപ്പാട് ഞാൻ മോനോട് പറയുന്നതിന് മോന് മോളോടാ പറഞ്ഞ, പൊന്നു പൊന്നോട്ടെ എന്റെ മൗസ് പാസ്സായി ഞാൻ അച്ഛത്ത പറഞ്ഞ. അവരെ ഉറക്കം ഞെട്ടിപ്പോയി. അത് ഭയങ്കര എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം.
1: ദേവദാരുവിന്റെ അമ്മ രഞ്ജിനി ഒരു പാഠപുസ്തകമാണ്. ജീവിത പ്രതിസന്ധികളിൽ വഴിമുട്ടുമ്പോൾ ആർക്കും തുറന്നു നോക്കാനുള്ള ഒരു പുസ്തകം.
0: ബുദ്ധിമുട്ടാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് എന്ന് വെച്ചാല്, ഓന് കൂട്ടുകാരായിട്ടുള്ള ഒരു ബന്ധം, നല്ല ബന്ധം, അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഓനെ വീട്ടിലിരുത്തി എന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യേനു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുപോകുന്നു. ബസ്സിൽ കയറ്റാനുള്ള ബുദ്ധിമുട്ട്, ഇറക്കാനുള്ള ബുദ്ധിമുട്ട്.
1: സെറിബ്രൽ പോൾസി ബാധിച്ച മകന് 15 വർഷമായി തന്നെ തന്നെ ഒഴിഞ്ഞുവെച്ച ഒരമ്മയുടെ പൊള്ളുന്ന നോവിന്റെ നിശബ്ദ പർവമാണിത്. ഒരമ്മയുടെ മാത്രം കഥയല്ല, ആ അമ്മയുടെ നിശബ്ദ സഹനം തിരിച്ചറിഞ്ഞ് സഹായഹസ്തവുമായി എത്തിയ സുമനസ്സുകളുടെ കനിവിന്റെ കൂടി കഥയാണിത്. ദേവദാരു പൂക്കാതിരിക്കില്ല.
2: ദേവദാരു 5ാം ക്ലാസ്സിലാണ് നമ്മളെ സ്കൂളിൽ വന്ന് ചേരുന്നത്. ചേരുമ്പോൾ അവന്റെ അമ്മ കൂടെ ഉണ്ട്, വീൽ ചെയറിലാണ്, വയ്യാത്തൊരു അവസ്ഥയുണ്ട്. എന്നാലും അവന് നല്ലൊരു, അവന്റെ കണ്ണിൽ നല്ല തിളക്കം ഉണ്ടായിരുന്നു.
1: 5ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന ഈ മിടുക്കന്റെ ചിത്രം ഓർത്തെടുക്കുകയാണ് ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശശീന്ദ്രൻ MC.
2: പുതിയ സ്കൂള് കണ്ട ഒരു കൗതുകം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അമ്മ അവനെ നമ്മളെ സ്കൂൾ ബസ്സിൽ നിന്ന് എടുത്താണ് താഴെ ഇറക്കുക. അപ്പോഴേക്കും അവന്റെ പ്രിയപ്പെട്ട രണ്ട് ചങ്ങാതിമാർ ശ്രീ തേജും അവിൻ കൃഷ്ണയും അവിടെ റെഡിയാണ്.
3: ആദ്യം വന്ന ദിവസത്തിൽ നിന്നും കുറച്ചു കാലത്തിനുള്ളില് മാഷ് എന്തൊരു അസസ്മെന്റ് ആണ് ഈ ദേവദാരുവിനെ പറ്റി മനസ്സിലുണ്ടായി വന്നത്?
2: അതുണ്ടായിരുന്നു, നല്ല മാറ്റം ഉണ്ടായി. ദേവദാരുവിന്റെ ഒരു ചേഷ്ടകളിൽ പോലും അവന് കാണാം സ്കൂളിനോടുള്ള താല്പര്യം. പ്രത്യേകിച്ച് അവന് ഹിന്ദി കുറച്ച് നല്ല താല്പര്യം തോന്നുന്നുണ്ട്. കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 40-ൽ 39.5 മാർക്ക് അവന് ഹിന്ദിയിൽ കിട്ടിയിട്ടുണ്ട്. ക്വാഡ് എടുക്കുന്ന സമയത്ത് എല്ലാവരും എഴുതുമ്പോൾ ഇവന്റേതായ രീതിയിൽ വരക്കുകയാണ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കും. പക്ഷെ അവന് അക്ഷരങ്ങൾ എങ്ങനെ എഴുതാൻ പറ്റില്ല. പരീക്ഷ സ്ക്രൈബിന്റെ സഹായത്തോടു കൂടിയാണ് എഴുതിയത്. നോട്ടും കാര്യങ്ങളെല്ലാം ക്ലാസ് നിന്ന് മറ്റുള്ള കുട്ടികളെ നോട്ട് വാങ്ങിയിട്ട് പിന്നീട് അവന്റെ അമ്മയുടെ എഴുതലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവും. ഇടക്ക് പിന്നെ ലഞ്ച് ടൈമിൽ അവന് ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണാം. അവിടെ നമ്മളെ സ്കൂളിൽ പിന്നെ ശേഷി സൗഹൃദ ടോയ്ലറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അവന് വേണ്ടി പ്രത്യേക റാമ്പ് സംവിധാനങ്ങൾ ക്ലാസ്സിലേക്ക് പോകാനും ഉണ്ട്. ആ വീൽ ചെയറിലാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. സ്കൂളിൽ പിന്നെ ശേഷി കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികൾക്കെല്ലാം സഹായത്തിന് എല്ലാ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മളെ റിസോഴ്സ് അധ്യാപകർ BRC നിന്നും ആഴ്ചയിൽ 2 ദിവസം വന്ന് ക്ലാസ് എടുക്കാറുണ്ട്.
3: ദേവദാരുവിനെ ആകാശവാണിയിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരുടെയും ശബ്ദം ഉൾപ്പെടുത്താതെ വയ്യ.
1: ദേവദാരുവിന്റെ വീട്ടിലെ ഇടുങ്ങിയ സ്വീകരണ മുറിയിലെ മേശമേൽ ഒരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്. വീൽ ചെയറിലിരിക്കുന്ന ദേവദാരുവിന്റെ കണ്ണ് ആ സമ്മാനപ്പൊതിയിലാണ്. ഇത് 2ാം വർഷമാണ് പിറന്നാൾ സമ്മാനവുമായി പ്രിയപ്പെട്ട ചങ്ങാതിമാർ എത്തുന്നത്, ശ്രീ തേജും അവിൻ കൃഷ്ണയും.
4: നമ്മള് രണ്ടാളേനും ആദ്യം LKG മുതലേ ഒരു സ്കൂളിലേനും.
3: ശ്രീ തേജും അവിൻ കൃഷ്ണയും പണ്ടേ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആ കൂട്ടത്തിലാണ് ദേവദാരു വരുന്നത് പുതിയതായിട്ട്.
5: നമ്മള് ഫ്രണ്ട്സായിട്ട് കൂട്ടി ബസ് വരുമ്പോ ബസ്സിന്റെ വീൽ ചെയർ എടുത്തു പോകും, കൂട്ടിയിട്ട് ക്ലാസ്സിലേക്ക് വരും.
3: ദേവദാരുവിന്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവം എന്താണ്?
4: തമാശ.
3: അവിൻ കൃഷ്ണക്ക് എന്താണ്?
5: നല്ല മനസ്സാണ്.
3: നല്ല മനസ്സാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിരുന്നില്ലേ ഇപ്പൊ നിങ്ങൾ സുഖമായിട്ട് ഓടി നടക്കണു കളിക്കണു അല്ലെ, ദേവദാരുവിന് അത് പറ്റുന്നില്ല, അത് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിച്ചിട്ടുണ്ടാവില്ലേ?
4: ഒരുപാട് ചിന്തിച്ചു.
3: വീട്ടില് പറഞ്ഞോ ഇങ്ങനെ?
4: ദേവദാരുണ്ടോ
3: വീട്ടില്? മേശയുടെ മുകളിൽ ഒരു വലിയ ഗിഫ്റ്റ് ഇരിക്കണ്ടല്ലോ, ഇതെന്താ ഇത്?
5: അതൊരു ബാഗും കുറച്ച് ബുക്കും.
3: ഇതിപ്പോ 2ാമത്തെ കൊല്ലല്ലേ നിങ്ങള് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നേ? അപ്പൊ ആദ്യം വന്ന ആ ദിവസമൊക്കെ ഒന്ന് പറഞ്ഞേ.
5: നമ്മള് സ്കൂളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത്, ഇവൻ അറിഞ്ഞില്ല. എന്നിട്ട് കേക്കും വാങ്ങി ഗിഫ്റ്റും വാങ്ങി ഇങ്ങനെ അമ്മയും അച്ഛനും കൂടിയിട്ട് വന്ന്, എന്നിട്ട് സർപ്രൈസ് ആക്കി, കേക്ക് കുറച്ച് പായസം എല്ലാം കുടിച്ച് എന്നിട്ട് രാത്രിയാകുമ്പോ പോയത്.
4: ഇവനെയും കാട്ടി കൂടുതൽ ഇവന്റെ അമ്മയാ സർപ്രൈസ് ആയിരുന്നു.
1: ഇതാ ഇവിടെ തുടങ്ങുകയാണ് പുതിയ പ്രതീക്ഷയുടെ കഥ.
3: മാഷ് ഈ ദേവദാരുവിനെ കണ്ടെത്തിയത് അല്ലെങ്കിൽ ദേവദാരുവിന് ഇങ്ങനൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് ബോധ്യപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് പറയാമോ?
6: അതായത് ഈ അവധിക്കാലത്ത് ഏപ്രിൽ

0: മെയ് മാസങ്ങളില് തളിപ്പറമ്പ് സൗത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ കീഴിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഗൃഹ സന്ദർശനം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ വിവിധ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുകയും അതിനിടയിൽ ഒരു വീട് ദേവദരുവിന്റെ വീട്ടിലെത്തുകയും ചെയ്തു.
1: തളിപ്പറമ്പ് സൗത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീ എം കെ ഹരിദാസൻ.
0: പൊതുവെ ദേവദാരുവിന്റെ അമ്മ രഞ്ജിനി കൂടുതലൊന്നും സംസാരിക്കാറില്ലായിരുന്നു. പ്രയാസങ്ങളെല്ലാം സ്വയം മനസ്സിൽ വെച്ച് നിൽക്കുന്ന ഒരു ശീലമാണ്. പക്ഷേ ഈ ഒരു സന്ദർശത്തിനിടയിൽ അവരുടെ യഥാർത്ഥ പ്രശ്നത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി.
1: പുറം ലോകത്തെ അധികമൊന്നും അറിയിക്കാതിരുന്ന രഞ്ജിനിയുടെ നീണ്ട സഹനങ്ങളുടെ നിജസ്ഥിതി വളരെ ദയനീയമായിരുന്നു.
0: യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ വീട് തന്നെ ഭിന്നശേഷി സൗഹൃദമല്ല എന്ന് തിരിച്ചറിയുകയും വീടിനെ തന്നെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നൊരു പദ്ധതി ആലോചിച്ചാലോ എന്ന് മനസ്സിലുണ്ടായി. അത് വലിയ ഭീമമായ ഒരു തുക അതിന് വേണ്ടി വരും എന്ന് തിരിച്ചറിവുണ്ടായി. പിന്നെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു ശൗചാലയമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു വാക്ക് രഞ്ജിനിന്റെ ഭാഗത്തുണ്ടായി. അതായത് ഈ വീടിൽ ഉള്ളത് വളരെ ചെറിയ ഇടുങ്ങിയതും ചക്രകസേര ഒന്നും
2: പോവാത്തടികളുണ്ട്.
0: ആ നിറയെ ഉമ്മറപ്പടികളും ഒരു ഒരു ഭിന്നശേഷി സൗഹൃദമല്ലാത്തൊരു ഭവനമാണിത്. അപ്പൊ ഇവിടെ ശൗചാലയമെങ്കിലും എന്ന് പറഞ്ഞപ്പോ അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയും എന്നാലും അറിയാം ഈ ഒരു ശൗചാലയം പണിയണമെങ്കിൽ ഒരു 10,000-60,000 രൂപയെങ്കിലും കാണേണ്ടി വരും എന്ന തിരിച്ചറിവുണ്ടായി. അപ്പോ അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ഇതിൽ ഇതിനെ ഒന്ന് മീഡിയയിലൂടെ പുറത്തു വിട്ടു. അപ്പൊ മീഡിയയിലൂടെ പുറത്ത് വിട്ടപ്പോ ഈ യഥാർത്ഥ ഇവന്റെ പ്രയാസത്തെ പലരും ഉൾക്കൊണ്ടു. ഇവൻ പഠിച്ച വേശാല എൽ പി സ്കൂളിലെ അധ്യാപിക, അതുപോലെ ഇവൻ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടോപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകര്, അവരുടെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ, മറ്റ് പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പലരും ഈ വാർത്തയെ തുടർന്ന്, അതിന് പുറമെ പഞ്ചായത്ത് അംഗം രാജേഷിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപവത്കരിച്ച് നാട്ടുകാരൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ എല്ലാ ജീവനക്കാരും അതിൽ പങ്കെടുത്തു. അങ്ങനെ വലിയ ഒരു ഈ വീടും ചുറ്റുപാടും വലിയൊരു ചലനം ഉണ്ടാക്കുന്നതിന് ഈ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്.
1: നന്മയുടെ ഒരു നെയ്ത്തിരി തെളിയിക്കാൻ ആരെങ്കിലും ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അതിന്റെ പ്രകാശം പടർന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ലോകം ജീവിക്കാൻ കൊള്ളാത്തതായിട്ടില്ല.
0: പത്രങ്ങളും ഓൺലൈൻ മീഡിയകൾ വഴി ഈ ഒരു ഒരു കാര്യം പുറത്ത് പോയതോടുകൂടി എല്ലാവർക്കും യഥാർത്ഥത്തിൽ സഹായിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയേ പറ്റൂ എന്ന ചിന്തയുണ്ടായി.
2: നിങ്ങൾ തന്നെ ഒരു ഗൃഹ സന്ദർശനം എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടാണോ ഈ ഒരു ക്യാമ്പയിൻ നടത്തിയത്?
0: ബി ആർ സി പ്രവർത്തകർ തന്നെ സ്വന്തം നിലക്ക്, അപ്പൊ ബി ആർ സിയുടെ പദ്ധതി എന്ന നിലയിൽ പ്രചരിക്കുകയും അത് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നു, അവരൊക്കെ സന്ദർശിച്ചു. അപ്പൊ പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ ഇവിടെ വന്ന് എല്ലാം ഇത് നടത്തിയേ പറ്റൂ എന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ്.
1: അങ്ങനെ തളിപ്പറമ്പ് സൗത്ത് ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീ എം കെ ഹരിദാസൻ ദേവദാരുവിന്റെ പ്രിയപ്പെട്ട ഹരിമാഷ് തെളിയിച്ച നന്മയുടെ തിരിവെട്ടം ഹൃദയങ്ങൾ പകർന്ന് ഒരു നാടിന്റെ തന്നെ വലിയ പ്രതീക്ഷയാവുകയാണ്.
0: ഈ വാർത്ത വരലോടുകൂടി തന്നെയാണ് വിദ്യാലയത്തിലെ NMMS സ്കോളർഷിപ്പിന്റെ ഒരു പ്രഖ്യാപനം നടക്കുന്നത്. അതോടുകൂടി ദേവദാരുവെ യഥാർത്ഥത്തിൽ അവൻ ഒരു ഹീറോ ആയി മാറി.
1: പരാധീനതകൾക്കിടയിലും ദേവദാരു പഠിച്ച് പൊരുതി നേടിയ NMMS സ്കോളർഷിപ്പ് പരീക്ഷയിലെ ഉന്നത വിജയം ഈ മിടുക്കന് വേണ്ടി നടന്നുകൊണ്ടിരുന്ന ക്യാമ്പയിന് പത്തരമാറ്റ തിളക്കമാണ് നൽകിയത്.
0: അവന്റെ പ്രശ്നം ഒരു ഭാഗം, അതുപോലെ അവന്റെ മിടുക്ക്, അവന്റെ ഒരു ശക്തിയും ദൗർബല്യവും പുറത്ത് അറിയുന്നതോടുകൂടി ഈ ഒരു ഒരു ഒരു പദ്ധതിക്ക് വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ.
2: അപ്പൊ തീർച്ചയായിട്ടും അർഹിക്കുന്ന കുട്ടിയാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു.
0: യഥാർത്ഥത്തിൽ അതാണ് ഉണ്ടായത്.
2: എന്തായാലും ദേവദാരുവിന്റെ ശബ്ദം തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ കാതിലേക്ക് എത്തിക്കാൻ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സ്കൂളിൽ സ്കോളർഷിപ്പ് കിട്ടിയല്ലോ പഠിത്ത് അല്ലേ, അതിനാദ്യം ഒരു ഷേക്കുണ്ട് കേട്ടോ. അടിപൊളി. ഇത് ആരാ പഠിപ്പിച്ചെന്ന്, സഹായിച്ചത് ആരെങ്കിലും പഠിക്കാൻ വേണ്ടി?
3: രമേശ്. സ്കോളർഷിപ്പിന് കൊടുക്കാൻ കാരണം
2: പത്രത്തിൽ പേപ്പറിൽ ഫോട്ടോ വന്നില്ലേ, സന്തോഷായില്ലേ? ഇന്ന് പറഞ്ഞ ആ ദിവസം രാവിലെ പേപ്പർ നോക്കിയപ്പോ ആരാ പറഞ്ഞത് ഇതാ മോന്റെ ഫോട്ടോ?
3: ഇവിടെ പേപ്പർ ഇടയില്ല, എനിക്ക് ഹരി മാഷാന്ന് വിളിച്ചു പറഞ്ഞു.
2: ആരെ വിളിച്ചു പറഞ്ഞത്?
3: അമ്മേനാ.
2: അപ്പൊ അമ്മ എന്ത് പറഞ്ഞു?
3: ഫോട്ടോ ഉണ്ടെന്ന് സന്തോഷമായി.
2: എന്നിട്ട് എപ്പോഴാ ഫോട്ടോ ആരാ കാണിച്ചത്? നേരിട്ട് കാണിച്ചത്?
3: വാട്സപ്പില് മാഷന്റെ ഫോട്ടോ.

0: ഞങ്ങളൊക്കെ കണ്ടു ഫോട്ടോ, എന്ത് രസം, ഞങ്ങൾക്കൊക്കെ സന്തോഷായി. വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം?
1: മിലിട്ടറി.
0: ഓ അടിപൊളി. ഈ മിലിട്ടറിയോട് എന്ത് ഇത്ര ഇഷ്ടം ഉണ്ടാവാൻ കാരണം?
1: തോക്കുള്ള.
0: ഈ തോക്ക് എന്തിനാണ്? എല്ലാവരും പിടിവെക്കാനാ?
1: വെറുതെ ഒരു ധൈര്യത്തിന്.
2: തോക്കും പിടിച്ചു നിൽക്കുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവും. ദേവദാരു സ്വപ്നം കാണുകയാണ്. സ്വപ്നങ്ങളെ യുക്തിയുടെ ചങ്ങല കൊണ്ട് തളയ്ക്കുന്നത് എന്തിന് അല്ലേ?
0: ഈ ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് ചേർന്ന സമയത്ത് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണ്?
1: ഐടി പിരീഡ്. ലാപ്ടോപ്പ്
0: ലാപ്ടോപ്പിൽ മോനെ എന്ത് ചെയ്യുമ്പോഴേറ്റവും സന്തോഷം തോന്നുന്നത്?
1: പ്രത്യേകിച്ച് ബുക്കിലുള്ള കാര്യമെല്ലാം ചെയ്യുമ്പോ.
0: ബുക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിത്രങ്ങളായിട്ട് വീഡിയോ ആയിട്ട് കാണും അല്ലേ? ഈ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്?
1: സയൻസ്.
0: സയൻസിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അതിൽ ഏതിനോട് ഏറ്റവും ഇഷ്ടം?
1: ഫിസിക്സ്.
0: ഫിസിക്സിൽ പിന്നെ ഉണ്ട് പ്രകാശമുണ്ട്, കാന്തികതയുണ്ട്, വൈദ്യുതിയുണ്ട്, പിന്നെ ബലം, അങ്ങനെ കുറേ പാഠങ്ങളില്ലേ. അതിൽ ഏറ്റവും ഇഷ്ടം ഏതാ?
1: കാന്തികത.
0: ടെക്നിക്കൽ ഫീൽഡിലാണ് താല്പര്യം. ഇപ്പൊ മിലിട്ടറി ഇഷ്ടമാണ്, ഫിസിക്സും ഇഷ്ടമാണ് അല്ലേ?
3: അപ്പൊ നമ്മുടെ ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ് സമഗ്ര ശിക്ഷാ കേരളം. അപ്പൊ നമ്മൾ ഇതിനു പുറമെ ഡയപ്പർ ചാലഞ്ച് ഏറ്റെടുത്താണ്. കാരണം ശയ്യാവലംബരായ കുട്ടികൾക്ക് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും ഡയപ്പർ വേണ്ടുന്ന കുട്ടികളുണ്ട്. ഒരു മാസം 8000-ത്തിലധികം രൂപയുടെ ഡയപ്പർ നമ്മൾ സ്വരൂപിക്കുന്നുണ്ട്.
2: സമഗ്ര ശിക്ഷാ കേരളം സ്തുത്യർഹമായ സേവനങ്ങളാണ് ദിവ്യാംഗജരായ കുട്ടികൾക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: എങ്ങനെയാണ് ഈ ഫണ്ട്?
3: ബിയാസിക്ക് അതിന്റേതായ ഫണ്ട് ഇല്ല. അപ്പോ റിട്ടയർ ചെയ്ത എച്ച് എംമാറും മറ്റുള്ളവരും നമുക്ക് ചില വ്യക്തികളും ഒക്കെ ഇതിനു വേണ്ടി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ 2 കൊല്ലമായിട്ട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്.
2: ശ്രീ നാരായണൻ MV, സമഗ്ര ശിക്ഷാ കേരളം, തളിപ്പറമ്പ് സൗത്ത് BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ.
3: എല്ലാ ആഴ്ചയിലും ഒരു ബുധനാഴ്ച ശയ്യാവലംബരായ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ആവില്ല, നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കുട്ടികളെ വീട്ടിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതിനു പുറമെ അവധിക്കാലത്ത് ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വീടുകൾ സന്ദർശിക്കും നമ്മൾ. അവർക്ക് എന്തെങ്കിലും ചെറിയ മധുര പലഹാരങ്ങളെല്ലാം വാങ്ങി കൊടുത്തുകൊണ്ട് അപ്പൊ അതിനിടയിലാണ് ഹരിമാഷും സംഘവും ദേവദാരുവിന്റെ വീട്ടിലെത്തുന്നതും ഈ പ്രശ്നം കണ്ടെത്തുന്നത്, അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിയിക്കുന്നതും. അങ്ങനെ ഒരുപാട് സഹായ താല്പര്യം ഇങ്ങോട്ടേക്ക് വരികയും ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ BRC ഒരു കോർഡിനേഷൻ എന്നുള്ള രീതിയിൽ മാഷാണ് അതിന് പൂർണ്ണമായിട്ട്, മാഷൊരു ഇച്ഛാശക്തിയിലൂടെയാണ് അത് മുന്നോട്ടേക്ക് ചലിക്കുന്നത്. അപ്പൊ അതിൽ അതുപോലെ തന്നെ ഹൈസ്കൂളിന്റെ പ്രവർത്തനം, അവരുടെ സ്റ്റാഫിന്റെ പ്രവർത്തനം, നല്ലൊരു ഫണ്ട് അവര് കൈമാറിയിട്ടുണ്ട്. അപ്പൊ അവരുടെയും പ്രവർത്തനം വളരെ വിലമതിക്കുന്നതാണ്. അതുപോലെ അധ്യക്ഷ മെമ്പർ വളരെയധികം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൺവീനർ എന്നുള്ള രീതിയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് CC വിനോദ് കുമാറും വളരെ താല്പര്യത്തോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളെ കണ്ടുവരുന്നത്.
0: മുൻപേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
4: ആദ്യമേ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അടുത്തന്നെ എന്റെ വീട്. അപ്പൊ ഞാൻ ഇത്തരം വന്നോണ്ടിരിക്കുന്ന വീടിനാണ്. പക്ഷെ ഇത്ര പ്രയാസങ്ങൾ ഇവർ പറയാൻ ഭയങ്കര മടിക്കുന്ന കുടുംബമാണ്.
2: പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് P.
4: എന്നുവെച്ചാൽ നമ്മള് തന്നെ ഇപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയ സമയത്ത് അതിന് മുന്നേ ഒരു കാര്യവും പറയില്ല. ഇവർക്കിടെ കിണറില്ല, കക്കൂസില്ല, ഇതെല്ലാം വലിയ പ്രയാസമാണ്. ഹരിമാഷ് ഒരു ദിവസം വെറുതെ BRC ഭാഗമായി കുട്ടീനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ആ പ്രയാസം വായിന്ന് വീണുപോയതാണ് തോന്നുന്നത്.
2: കിണറില്ല, ശൗചാലയമില്ല, കൂട്ടുകുടുംബമായി ഇവർ താമസിക്കുന്ന ഈ ഇടുങ്ങിയ വീടിന്റെ പരാധീനതകൾ ഒന്നും തന്നെ ആരെയും അറിയിക്കാതെ എങ്ങനെയാണ് ഇവർ ഇത്ര കാലം കഴിഞ്ഞത് എന്ന് നമ്മൾ വിസ്മയിച്ചു പോവും.
4: ഇപ്പൊ കിണറില്ല, വെള്ളമാണെങ്കിൽ പൈപ്പ് വെള്ളം വലിയ പ്രയാസങ്ങള്, വീടാണെങ്കിൽ ഇപ്പം ഇത് കുറെ ആൾ കൂടുകുടുംബമാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കാനുള്ള പ്രയാസങ്ങളൊരു പാടുണ്ട്. കുട്ടികളെ പഠിക്കാൻ വേണ്ടി വലിയ പ്രയാസങ്ങൾ, ഇവിടെ ഭർത്താവാണെങ്കിൽ വലിയ പ്രയാസങ്ങള്, പണിയില്ല.
0: നമ്മുടെ നാട് ദാരിദ്ര്യമുക്തം എന്ന് പറയുമ്പോഴും കാണപ്പെടാതെ പലരും ഇങ്ങനെ ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ്.
4: അത് ശരിക്കും സമൂഹം അറിയുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. അറിഞ്ഞു നോക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോന്നു. അപ്പൊ ആ രീതിയിലേക്ക് ദേവദാരുവിനെ ഒരു പ്രയാസം കൂടാതെ നമ്മളൊരു ആളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ നാട്ടിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുപാട് സ്വമനസുകൾ ഇതുപോലെ പാല് പ്രവർത്തനങ്ങൾക്ക് നടത്തിയവരാണ്. അപ്പൊ ഞാൻ ഈ കൺവീനറാണ്. അപ്പൊ കൺവീനർ എന്ന രീതിയിൽ നമ്മൾ കുറെ വീടുകളെ സോമനസുകളെ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മൾ ഇങ്ങോട്ട് പറയണമെന്ന് നമുക്ക് പൈസ തരുന്ന അവസരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂള് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ സ്കൂളിൽ പിരിച്ച് ആ പൈസ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സഹായം തരുന്നുണ്ട്. ഇപ്പൊ കല്ലും തന്നെ അപ്പൊ ഇല്ലെങ്കിൽ ഇല്ലാ സമയത്ത് പോലും കല്ലും കൊണ്ട് കൊണ്ടുതരുന്ന സ്ഥിതി വിഷയം ഇവരെ സംഭവം പറഞ്ഞു നോക്കുമ്പോൾ.
0: ഇതിപ്പോ ഈ ഒരു നമ്മള് ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് എത്താൻ ഇനിയും കുറെ കടമ്പകൾ ബാക്കിയുണ്ടോ?
4: ബാക്കിയുണ്ട്. ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ പ്രായം കൂടി വരുമ്പോൾ എന്താണ് അവന്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലോ. അപ്പൊ ഈ കുടുംബത്തിനെ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ കരുക്കൾ നീക്കേണ്ടി വരും. എന്റെ ചേച്ചിയാണെങ്കിൽ വളർന്നു വരുന്നത് പഠിക്കാനുള്ളതാണ്. അപ്പൊ പഠിക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളിലും ഉണ്ട്. അപ്പൊ അത് എങ്ങനെ തരണം ചെയ്യുന്നത് നമുക്ക് ഇനിയും ചർച്ച ചെയ്ത് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മളൊരു ആശ.
2: ആർദ്രത വറ്റിയിട്ടില്ലാത്ത പലരും ഉണ്ട് എന്ന ബോധ്യത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ട അമ്മയോട് ജാലകം ഹൃദയം തുറക്കാൻ പറയുകയാണ്. ഒരു മാത്ര പോലും വ്യാജമല്ലാത്ത വാക്കുകളാണിത് എന്ന ഉറപ്പോടെ.
0: അത് അമ്മ പറയുന്ന വേണം കടന്നു വന്ന കാലങ്ങള്.
5: ബുദ്ധിമുട്ടാണ്.

0: ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് എന്ന് വെച്ചാല് ഓന് കൂട്ടുകാരായിട്ടുള്ള ഒരു ബന്ധം, നല്ല ബന്ധം. അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ഓനെ വീട്ടിലിരുത്തി എന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യേനു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്, ബസ്സിൽ കയറ്റാനുള്ള ബുദ്ധിമുട്ട്, ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവന്റെ കാര്യമെല്ലാം ഞാൻ തന്നെ ചെയ്യണോ? അങ്ങനെ സഹായിക്കാൻ ആവൂല, അവർക്കൊന്നും ഇവനെ എടുക്കാനോ ഇവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പറ്റൂല. സ്കൂളിൽ പോകേണ്ട ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പഠിക്കാനുള്ള സാഹചര്യവും ഇല്ല. അങ്ങനെ ഒരവസ്ഥയിലേനെ ഞാൻ 5, 6, 7 ക്ലാസ്, ഇപ്പൊ 7 ക്ലാസ് വരെ പോയി. 7 ക്ലാസ്സിലാണ് പിന്നെ അതും BRC എന്ന് തന്ന വീൽചെയറാണ് ഇത്,
1: മോട്ടോർ വീൽചെയർ. എവിടുന്നാണ് BRC?
0: എല്ലാ സഹായവും BRC ആണ് എനിക്ക് തന്നിനെ. ഇതുവരെ ഉള്ള സഹായം എല്ലാം BRC എന്നാണ് എനിക്ക് കിട്ടിയത്. അത് അതിലവരോട് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് നന്ദിയുണ്ട്.
1: ഇപ്പൊ ഒരു സ്കോളർഷിപ്പ് കിട്ടിയത് എന്തൊരു സന്തോഷമാണല്ലേ, അതൊന്ന് പറയൂ അമ്മ.
0: ഭയങ്കര സന്തോഷം, ഞാൻ പ്രതീക്ഷിച്ചില്ല.
2: മകന് NMMS സ്കോളർഷിപ്പ് നേടിയതിന്റെ സന്തോഷമായിരുന്നു ആദ്യം നമ്മൾ രഞ്ജനിയുടെ വാക്കുകളിൽ കേട്ടിരുന്നത്.
0: NMMS പിന്നെ നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. രമേശ മാഷ പറഞ്ഞ സ്ക്രൈബ് ഉണ്ട് കൊടുത്തോന്ന് പറഞ്ഞ്, അങ്ങനെയാണ് കൊടുത്തിന്. കൊടുത്തിട്ട് എനിക്ക് ഒരു താല്പര്യം ഇല്ലേനു. ഞാൻ ടീച്ചറോടെല്ലാം പറയലുണ്ട്, വെറുതെ കൊടുത്ത് വേണ്ടേനെന്നെല്ലാം പറഞ്ഞ്. ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞ് എല്ലാരും അറിഞ്ഞ്, എല്ലാരും ചോദിക്കുന്നു പേപ്പറിലിങ് എന്നാ കിട്ടീന്. അവർക്ക് ചെലയാക്ക് NMMS കുറിച്ച് അറിയാത്ത ആളുണ്ട്.
1: എന്തായാലും സന്തോഷല്ലേ, നോക്ക് ഒരു ഒരു നാട് മുഴുവനും ഒന്നിച്ചു വന്നില്ലേ.
0: അതെ, സന്തോഷമാണ്, സങ്കടവുമുണ്ട്.
1: ഓരോന്നോരോന്നായിട്ടല്ലേ കാലം നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക. ഒറ്റയടിക്ക് അങ്ങ് സാധിപ്പിച്ച പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ സന്തോഷം മാത്രമായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമല്ലല്ലോ. ടോയ്ലറ്റിന്റെ പണി നടക്കണു അല്ലേ, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നില്ലേ?
0: രണ്ടാള് പിടിച്ചിട്ടാണ്.
2: മകന്റെ സ്വപ്നത്തെ കുറിച്ച്
0: ഫയർഫോഴ്സ് അതെല്ലാം
1: പറയാം. കുന്നോളം സ്വപ്നം കണ്ടാൽ അല്ലേ ഒരു കുമ്പിളോളം സാധിക്കും.
0: ഒക്കെ ഞാൻ ആലോചിക്കലുണ്ട്, ഇവനെ കാട്ടി എല്ലാ ഇതും ഉണ്ടായിട്ടും പഠിക്കാത്ത കുട്ടികളുണ്ട്, കുത്തക്കേട് വെച്ചിട്ടും പറഞ്ഞൊക്കെ വേണ്ടാത്തതിന് പോന്ന കുട്ടികളുണ്ട്. അപ്പൊ കുഴപ്പമില്ല.
2: നോവന്റെ കൊഴുത്ത കയ്പ് കുടിച്ചു വറ്റിക്കുമ്പോഴും കാലം ഇവർക്കായി ഇത്തിരി ശാന്തിയുടെ ശർക്കര കാത്തുവച്ചിട്ടുണ്ട്. 3 ദിവസം മുൻപാണ് സുമനസ്സുകളുടെ പ്രയത്ന ഫലമായി ദേവദാരുവിന് ഭിന്നശേഷി സൗഹൃദ ശൗചാലയം ലഭിച്ചത്. ദേവദാരു പഠിക്കും, വളരും, മിടുക്കനാവും. അവനെ ചേർത്ത് നിർത്തി അമ്മ കണ്ണിറയെ ചിരിക്കും. അങ്ങനെ അല്ലാതെ വയ്യ, കാരണം നമ്മുടെ മനസ്സ് മരുഭൂമിയായിട്ടില്ല. ദേവദാരു പൂക്കാതിരിക്കില്ല. ഇത് മയ്യിൽ നിരന്തോടിലെ ദേവദാരുവിന്റെയും അമ്മ രഞ്ജിനിയുടെയും അതിജീവനഗാഥ, ഒരു നാടിന്റെ കരുണയുടെയും. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, അഭിമുഖം ദീപ കൃഷ്ണൻ, ആഖ്യാനം വിനീത സുമം.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത BTech ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. മുക്കൂട് GLP സ്കൂളിൽ അറബിക് ഫുൾടൈം അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പുത്തിഗെ പഞ്ചായത്തിൽ ഡിജിറ്റലൈസേഷൻ ജോലികൾ

0: ക്കായി ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പുത്തിഗെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഡേറ്റാ എൻട്രി, DTP പ്രവൃത്തികളിൽ പ്രാവീണ്യം, മലയാളവും ഇംഗ്ലീഷും കന്നഡയും ടൈപ്പ് ചെയ്യാൻ അറിയണം. ഫോൺ നമ്പർ 0499-8245-043. നടുവിൽ ഗാമൻ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. KPSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ട്രേഡ്സ്മാൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC. ഫോൺ നമ്പർ 0467-22-34-00. ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയിലെ മത്സ്യ കർഷകരിൽ നിന്നും ശുദ്ധജല മത്സ്യകർഷകർ, ഓരുജല മത്സ്യകർഷകർ, ചെമ്മീൻ കർഷകർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി മത്സ്യകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യകൃഷി സംബന്ധിച്ച ഫോട്ടോകളും വീഡിയോയും സഹിതം അപേക്ഷ അതത് സ്ഥലപരിധിയിൽ വരുന്ന മത്സ്യഭവനുകളിൽ നേരിട്ട് ഈ മാസം 12 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി മത്സ്യഭവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0497-27-31-081. മുഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. വിജ്ഞാപനം സംബന്ധിച്ച വിശദാംശങ്ങൾ www.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തളിപ്രമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ ഗാർഡനർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശങ്ങളിലെ സ്ഥിര താമസക്കാരായ 22-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട്ട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20 മുൻപ് അയക്കണം. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740.
0: ആകാശവാണി
2: കണ്ണൂർ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നയിക്കുന്നത്. 2014 May 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 May 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 May 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014 2019 2024 പൊതു തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണവിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
5: പാകിസ്ഥാൻ കിയോർ സേ ഫർജി ഖബറും ഓർ വീഡിയോ കാ സിലസില ലഗാതാർ ദേഖനെ കോ മിലാ ഹൈ യേ അപ്നി വിഫലതാഓ കോ ഛിപാനേ ഓർ അപ്നേ മാനവധികാരോ കേ ഉല്ലംഘന ഹനൻ സേ ധ്യാൻ ഭട്കാനേ കാ പാകിസ്ഥാൻ കാ ഹതാശ പൂർണ പ്രയാസ് ഹൈ.
2: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗർല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യപ്പെട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ എ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കണ്ണൂർ. മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
6: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
7: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
1: പാട്ടിൽ ഈ പാട്ടിൽ
8: സ്വപ്നം എന്ന സിനിമയിലൂടെ വാണി ജയറാം എന്ന ഗായികയെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയ സലിൽ ചൌധരി ആ ഗായികയ്ക്ക് തുടർന്നും കുറെ മികച്ച ഗാനങ്ങൾ നൽകുകയുണ്ടായി. ക്ലാസിക്കൽ സംഗീതാലാപനത്തിന്റെ ഭദ്രമായ അടിത്തറ ഉണ്ടായിരുന്ന വാണി ജയറാമിന് സലിൽ ചൌധരി സെയിന്റ് തോമസ് എന്ന ചിത്രത്തിൽ നൽകിയ സോളോ ഗാനം മികച്ച ഒരു ഗായികയുടെ ആലാപന സിദ്ധി പുറത്തു കൊണ്ടുവരാൻ പോന്ന ഒന്നായിരുന്നു. കേൾക്കാം ആ ഗാനം.

0: നിങ്ങൾക്കറിയാമോ, ഫെലൂദ, പ്രൊഫസർ ഷോങ്കു എന്നീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സത്യജിത് റായ് എഴുതിയ കഥകളിലെ പ്രശസ്ത കഥാപാത്രങ്ങളാണ് ഫെലൂദയും പ്രൊഫസർ ഷോങ്കുവും. ഫെലൂദ എന്ന സ്വകാര്യ ഡിറ്റക്റ്റീവിനെ കേന്ദ്ര കഥാപാത്രമാക്കി റായ് 35 കഥകൾ എഴുതുകയും 2 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രൊഫസർ ഷോങ്കു എന്ന ശാസ്ത്രജ്ഞനെ മുഖ്യ കഥാപാത്രമാക്കി നിരവധി സയൻസ് ഫിക്ഷൻ കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സത്യജിത് റായിയുടെ തരുണി ഖുറോ, വെൻകോ ബാബർ ബന്ധു എന്നീ കഥകളും ഏറെ ജനപ്രിയമാണ്. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസിളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238. സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. കേരളത്തിൽ ലൈഫ് സയൻസ് കോഴ്സുകൾക്ക് മാത്രമായി ഒരു കോളേജ്, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. മികച്ച തൊഴിൽ സാധ്യതയുള്ള 4 ഓണേഴ്സ് കോഴ്സുകൾ: BSc ബയോകെമിസ്ട്രി, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി, BSc പ്ലാന്റ് സയൻസ്, BSc ഫോറസ്ട്രി. ലാബ് സൗകര്യങ്ങളും പ്രൊജക്ട് സൗകര്യങ്ങളും വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച ഗവേഷണ പരിചയം ഉറപ്പാക്കുന്നു. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ ബയോടെക് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലിക്കായി പ്രത്യേക പ്ലേസ്മെന്റ് സഹായവും. കൂടാതെ കണ്ണൂർ സർവകലാശാലയിലെ തന്നെ ഏക ഫോറസ്ട്രി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമും ഇവിടെയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും 8075772831.
2: അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേഷണ വീഥികളിലൂടെ ഒരു സഞ്ചാരം. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ കഴിഞ്ഞയാഴ്ച സയൻസ് കഫേയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ആദ്യഘട്ടത്തിലെ മനുഷ്യ ചാന്ദ്ര പര്യവേഷണങ്ങൾ 1972 അവസാനിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ചന്ദ്ര പര്യവേഷണ രംഗത്ത് പ്രവേശിച്ചു. 2007 ചൈന ചാങ് 1, 2008 ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. മനുഷ്യരെ ചന്ദ്രനിൽ അയക്കാനുള്ള ദൌത്യങ്ങൾ പിന്നെ അമേരിക്ക തുടർന്നില്ലെങ്കിലും പകരം റോബോട്ടിക് ശാസ്ത്ര ദൌത്യങ്ങൾ നടത്തി. എന്നാൽ അപ്പോളോ ദൌത്യങ്ങൾക്ക് അരനൂറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 54 ശേഷം, മനുഷ്യൻ വീണ്ടും ചാന്ദ്രപദത്തെ തേടിപ്പോയി എന്ന് പറയാം. നാസയുടെ ചരിത്രപരമായ ചാന്ദ്ര ദൌത്യം ആർട്ടെമിസ് 2 മാനവരാശിയുടെ മറ്റൊരു കാൽവെപ്പ്.

ഒരു കുതിപ്പ്, ഒരു കുതിച്ചുചാട്ടമാണിത്. മനുഷ്യരെ ചന്ദ്രന്റെ അരികെ എത്തിച്ച ആർട്ടമിസ് 2 ദൗത്യം ഭൂമിയിൽ നിന്ന് ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത അത്രയും ദൂരത്തേക്ക് ചന്ദ്രന്റെ അപ്പുറത്തുള്ള വശത്ത് വരെ എത്തി. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സഞ്ചരിച്ച ഏറ്റവും വലിയ ദൂരം 471 കിലോമീറ്ററാണ്. ആ ദൂരത്തിന്റെ റെക്കോർഡാണ് ആർട്ടമിസ് 2 മനുഷ്യർ തകർത്തത്. ഭൂലോകത്തിലെ മനുഷ്യരെല്ലാം ഏകമനസ്കരായി ഈ യാത്രയുടെ സുരക്ഷിതമായ പരിസമാപ്തിക്കായി കാത്തിരുന്നു. മനുഷ്യരാശിയുടെ ഈ മഹായാത്രയിൽ 4 മനുഷ്യർ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തി. ഗ്രീക്ക് പുരാണങ്ങളിൽ വേഗതയുടെ ദേവതയാണ് അപ്പോളോ. അപ്പോളോ ദേവന്റെ ഇരട്ട സഹോദരിയായ ആർട്ടമിസ് വേഗതയുടെ ദേവിയായാണ് കരുതുന്നത്. ഗ്രീക്ക് കഥകളിൽ ഒരു മനുഷ്യനും ദേവനും വേഗതയിൽ ആർട്ടമിസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേഗതയുടെയും വിജയത്തിന്റെയും പ്രതീകമായ ദേവിയാണ് ആർട്ടമിസ്. 6 ദൗത്യങ്ങളാണ് ഈ ആർട്ടമിസ് പ്രൊജക്റ്റിൽ നാസ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2022 ആർട്ടമിസ് 1 സഞ്ചാരികളില്ലാതെ ചന്ദ്രനെ ഒന്ന് ചുറ്റി പറന്നു വന്നു. നാസയുടെ SLS എന്ന ഭീമൻ റോക്കറ്റിന്റെയും ഓറിയോൺ എന്ന പേടകത്തിന്റെയും ടെസ്റ്റിംഗ് ആയിരുന്നു ആർട്ടമിസ് 1 ലക്ഷ്യം. ആർട്ടമിസ് 2 ഒരു ഫ്ലൈ ബൈ മിഷനായിരുന്നു. ഫ്ലൈ ബൈ മിഷൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ഇറങ്ങാതെ ചന്ദ്രന്റെ അടുത്തൂടെ പോയി തിരിച്ചു വരുന്ന മിഷൻ. 2026 ഏപ്രിൽ 1 ആർട്ടമിസ് 2 വിക്ഷേപിച്ചത്. ഈ ദൗത്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പഴയ അപ്പോളോ മിഷനിൽ 3 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 4 യാത്രികരാണ് ആർട്ടമിസിൽ ഉണ്ടായിരുന്നത്. ഒരു വനിതയും 3 പുരുഷയാത്രികരിൽ ഒരാൾ കറുത്ത വർഗത്തിൽപ്പെട്ടയാളുമെന്ന് നാസ എടുത്തു പറയുന്നുണ്ടായിരുന്നു. കമാൻഡറായി റീഡ് വൈസ്മാനും പൈലറ്റ് വിക്ടർ ഗ്ലോവറും അമേരിക്കക്കാരിയായ ക്രിസ്റ്റീന കോച്ച് എന്ന വനിത, കാനഡക്കാരൻ ജെർമി ഹാൻസൺ എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരും. ഓറിയോൺ എന്നാണ് യാത്രികർ ഉള്ള പേടകത്തിന് പേരിട്ടിരിക്കുന്നത്. ഓറിയോണിനെ വിക്ഷേപിച്ചത് SLS എന്ന റോക്കറ്റാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന റോക്കറ്റ്. ആദ്യം ഓറിയോൺ പേടകം 4 യാത്രികരുമായി 2 പ്രാവശ്യം ഭൂമിയെ ചുറ്റിയതിനു ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രനെ 10 വലം വെച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി. ചന്ദ്രനിൽ നിന്ന് വെറും 7500 കിലോമീറ്റർ ദൂരം അടുത്തുവരെ ഓറിയോൺ പേടകം പോയി വൃത്താകാര പഥത്തിലാണ് ചന്ദ്രനെ ചുറ്റിയത്. ഒടുവിൽ യാത്രികർ സുരക്ഷിതമായി നമ്മുടെ ഭൂമിയിൽ തിരിച്ചെത്തിയതോടെ നമ്മളെല്ലാം അത് ശ്വാസമടക്കി പിടിച്ച് ആശ്വാസപൂർവം കണ്ടു. അപ്പോളോ മിഷനിലും ആർട്ടമിസ് മിഷനിലും ഉപയോഗിച്ച റോക്കറ്റ്, സ്പേസ് ക്രാഫ്റ്റ് എന്നിവയെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പോളോ എന്നത് ദൗത്യത്തിന്റെ പേരാണ്. അപ്പോളോ മിഷനിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏറ്റവും കരുത്തുറ്റ Saturn V എന്ന ഭീമാകാരനായ റോക്കറ്റാണ്. 3.9 മീറ്റർ വീതിയും 6 ക്യുബിക് മീറ്റർ വോളിയവും ഉണ്ടായിരുന്നു ഈ റോക്കറ്റിന്. ആർട്ടമിസിനാകട്ടെ 5 മീറ്റർ വീതിയും 9 ക്യുബിക് മീറ്റർ വോളിയവും ഉള്ള താരതമ്യേന വലിയ മറ്റൊരു റോക്കറ്റാണ് SLS. നാസ ഇന്നേവരെ നിർമ്മിച്ചതിൽ ഏറ്റവും കരുത്തുറ്റത്. ഓറിയോൺ എന്നത് ആർട്ടമിസിന്റെ പേടകമാണ്. ഓറിയോണിന്റെ ഒരു പ്രത്യേകത, ഒരു ശുചിമുറി, ഒരു ടോയ്ലറ്റ് ഇതിലുണ്ടായിരുന്നു. ഓറിയോൺ വാഹനത്തിന് ഉയർന്ന താപ കവചവുമുണ്ട്. ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന ചൂടുണ്ട്. ആ ചൂട് കുറക്കാൻ വേണ്ടിയാണ് ഈ താപ കവചം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓറിയോണിന്റെ വേഗത ഏതാണ്ട് 40,000 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 40,000 കിലോമീറ്റർ വേഗതയെത്തും. അപ്പോഴുള്ള ചൂട് അതിന്റെ ബാഹ്യ കവചത്തിന് 2760 ഡിഗ്രി സെൽഷ്യസോളം എത്തിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന താപ കവചമാണ്, ഹീറ്റ് ഷീൽഡാണ് ഓറിയോണിന് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗത്ത് ഒരു വാഹനമിറക്കിയ രാജ്യം ചൈനയായിരുന്നു. Chang 4 എന്ന വാഹനം അവിടെ ഇറങ്ങി. 2 കിലോഗ്രാം ചാന്ദ്ര മണ്ണ്, റഗോലിത്ത് എന്നാണ് ചാന്ദ്രമണ്ണിനെ നമ്മൾ പറയുന്നത്, 2 കിലോഗ്രാം ചാന്ദ്രമണ്ണ് ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആർട്ടമിസ് 2 പ്രധാനമായും യാത്രികരുടെ സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കും പ്രാധാന്യം നൽകിയ മിഷനായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങാതെ തന്നെ ചെയ്യാവുന്ന നിരവധി സാങ്കേതിക പരീക്ഷണങ്ങൾ ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ആർട്ടമിസ് 2 ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യർക്ക് സുഖകരമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് പേടകത്തിനകത്ത് സുഖകരമായ താപനിലയും ഹ്യൂമിഡിറ്റിയും, അതായത് ഈർപ്പം, ഉണ്ടായിരിക്കണം. വെള്ളം, ഭക്ഷണം, ശൌചാലയം എല്ലാം ഇതിൽ വേണം. അവയൊക്കെ ആർട്ടമിസ് 2 പരീക്ഷിച്ചു. പക്ഷേ ശുചിമുറി ഒരു പരാജയമായിരുന്നു. വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കണ്ടത്. 2027 നടക്കാൻ പോകുന്ന ആർട്ടമിസ്
ത്രിദൗത്യം ചന്ദ്രനിൽ ഇറങ്ങാനാണ് പ്ലാൻ. പ്ലാൻ എങ്ങനെയാണ്? ചന്ദ്രനിൽ ഇറങ്ങാനുള്ള സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എന്ന ലാൻഡർ ആ സമയമാകുമ്പോഴത്തേക്കും റെഡിയാവുകയാണെങ്കിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആർട്ടമീസ് 3 ഓറിയോണുമായി ബന്ധിപ്പിക്കും, ഡോക്ക് ചെയ്യുക എന്നാണ് ഇതിന് ശാസ്ത്രീയമായി പറയുന്നത്. അങ്ങനെ ആർട്ടമീസ് 3 ഓറിയോണുമായി ഡോക്ക് ചെയ്തു കഴിഞ്ഞാൽ യാത്രികർ സ്റ്റാർഷിപ്പിൽ കയറി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ഇറങ്ങി ഒരാഴ്ച പലവിധ പരീക്ഷണങ്ങൾ നടത്തി ചന്ദ്രനിലെ മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ച് സ്റ്റാർഷിപ്പിൽ കയറി ഓറിയോണിൽ പോയി ഡോക്ക് ചെയ്ത് ശേഖരിച്ച വസ്തുക്കൾ ഓറിയോണിലേക്ക് മാറ്റി ഭൂമിയിലേക്ക് തിരിച്ചുവരും. 30 നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു യാത്രയാണിത്. പിന്നെ വരാൻ പോകുന്ന യാത്ര ആർട്ടമീസ് 4 2028 ആർട്ടമീസ് 4 നടക്കും. സ്ഥിരമായൊരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനും മറ്റുമാണ് ആർട്ടമീസ് 4 പദ്ധതി. ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ചന്ദ്രനെ ചുറ്റുന്ന ബഹിരാകാശ നിലയം വിക്ഷേപിക്കും. ഭാവി ദൗത്യങ്ങൾക്ക് ഇടത്താവളമായി ഇത് ഉപയോഗിക്കാം. നാസയുടെ ശാസ്ത്ര ദൗത്യങ്ങൾ അത്ഭുതകരമായ കണ്ടെത്തലുകൾ നടത്തി. മനുഷ്യന്റെ അറിവിന്റെ സീമയെ വികസിപ്പിച്ചു എന്ന് പറയാം. കഴിഞ്ഞ 25 ചാന്ദ്ര പര്യവേക്ഷണത്തിന് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രന്റെ ദക്ഷിണധ്രുവമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രം. അത് 3 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ധാരാളം ഐസ് രൂപത്തിലുള്ള വെള്ളം അവിടുത്തെ ക്രേറ്ററുകളിൽ ഗർത്തങ്ങളിൽ ഉണ്ട്. ഗർത്തങ്ങളിൽ സൂര്യരശ്മി നേരിട്ട് പതിക്കാത്തതിനാൽ അവിടെ വെള്ളം ഐസ് രൂപത്തിൽ ധാരാളം ലഭ്യമാണ്. ഈ വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമാക്കി ഈ ഓക്സിജൻ ഉപയോഗിച്ച് അവിടെ നമുക്ക് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാരണം, ഭൂമിയിൽ അപൂർവമായ ചില മൂലകങ്ങൾ, ഭൂമിയിലെ കിട്ടാത്ത ചില ഹീലിയം 3 പോലുള്ള മൂലകങ്ങളുണ്ട്. ആ ഹീലിയം 3 മൂലകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനടുത്ത് പ്രദേശങ്ങളിൽ സുലഭമാണ്. ഊർജാവശ്യങ്ങൾക്ക് ഹീലിയം 3 നമുക്ക് ഉപയോഗിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന താരതമ്യേന അപകടരഹിതമായ ഊർജോൽപാദനം നടത്താൻ ഹീലിയം 3 നമ്മൾക്ക് ഉപയോഗിക്കാം. ഹീലിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ്, ഇത് അവിടെ ലഭ്യമാണ്. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഭാവി ദൗത്യങ്ങൾക്ക് വേണ്ടി ഈ ദക്ഷിണധ്രുവത്തിനെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ചൊവ്വയിലേക്ക് പോകാനും, ചൊവ്വയിലേക്ക് പോകുന്നത് അവിടെ മനുഷ്യ കോളനി സ്ഥാപിക്കാനുള്ള ഒരു സ്വപ്നമുണ്ട് മനുഷ്യന്. അപ്പോ ചൊവ്വയിലേക്ക് പോകാൻ ഒരു ഇടത്താവളമായി ചന്ദ്രന്റെ ഈ ദക്ഷിണധ്രുവ പ്രദേശം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത്. ഇവിടെ 3 പറ്റി സ്പർശിക്കാതിരിക്കാൻ പറ്റില്ല. 1610 ഗലീലിയോ ചന്ദ്രനെ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കി അവിടുത്തെ ഗർത്തങ്ങളൊക്കെ കണ്ടു. ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് തെളിയിച്ച ആദ്യത്തെ നിരീക്ഷണമായിരുന്നു അത്. അദ്ദേഹം അതിന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ വളരെ ശരിയായിരുന്നു എന്ന് 1969 അപ്പോളോ ഭൗമോദയത്തിന്റെ ചിത്രമെടുത്തപ്പോ, 1969 മനുഷ്യൻ അവിടെ ലാൻഡ് ചെയ്ത് ഭൂമിയുടെ ഉദയത്തിന്റെ ചിത്രമെടുത്തപ്പോൾ മനസ്സിലായി. 2026 ആർട്ടമിസ് 2 ഇപ്പോ എടുത്ത ഒറ്റ ഫ്രെയിമിൽ ഭൂമിയും ചന്ദ്രന്റെ ഉപരിതലവും എർത്ത് റൈസിന്റെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോ, ഓരോ തവണയും ശാസ്ത്രം പരിഷ്കരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ പോയില്ലെന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ടെന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. 1976 ബിൽ കേസിംഗ് അന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്, അമേരിക്ക സ്റ്റുഡിയോയിൽ സൃഷ്ടിച്ച കൃത്രിമ ചിത്രമാണ് അത് എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും തൊഴിലാളികളും മറ്റുമായി 400,000 ജീവനക്കാർ പങ്കെടുത്ത അപ്പോളോ 11 മിഷന്റെ കണ്ടെത്തൽ അപ്പാടെ കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഈ ഒറ്റ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ബിൽ കേസിംഗ് പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, റഷ്യ പോലും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൂൺ ലാൻഡിങ്, അതായത് ചന്ദ്രനിൽ കാലുകുത്തിയ കാര്യം. പിന്നെ അവിടെ പോയ യാത്രികർ 1969 അതിനുശേഷവും റെട്രോ റിഫ്ലക്റ്റീവ് മിററുകൾ, അതായത് ലേസർ ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ചെറിയ മിററുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മിററുകളിൽ ഭൂമിയിൽ നിന്ന് ലേസർ ബീം പായിച്ച് അത് തിരിച്ച് പ്രതിഫലിച്ച് ഭൂമിയിൽ തന്നെ എത്തി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം അളക്കാൻ നമുക്ക് കഴിയും. ഈ റെട്രോ റിഫ്ലക്റ്റീവ് മിററുകളുടെ ചിത്രങ്ങളൊക്കെ പിന്നീട് പോയ മറ്റു പല രാജ്യങ്ങളും ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിൽ ശാസ്ത്രീയമായി തന്നെ ഉണ്ട്. അപ്പോൾ
ചന്ദ്രനിലേക്ക്

0: കുതിക്കാൻ തോന്നിയ ഭാവന നാളെ ചൊവ്വയിലേക്കും അതിനും അപ്പുറത്തേക്കും പോകാൻ നമുക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യന്റെ യാത്ര എങ്ങനെ തുടരുകയാണ്? അപ്പോളോ വഴി, ആർട്ടമീസ് വഴി, അതങ്ങനെ അനന്തതയിലേക്ക്. ഒരു നാൾ അത് നക്ഷത്രങ്ങളിലേക്കും കുതിക്കും. സ്വപ്നങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഇത് ശാസ്ത്രത്തിന്റെ വിജയം മാത്രമല്ല, മനുഷ്യന്റെ ധൈര്യത്തിന്റെയും സാഹസികതയുടെയും വിജയമാണ്. ഭാവനയിൽ നിന്ന്, സ്വപ്നത്തിൽ നിന്ന്, ശാസ്ത്രത്തിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക്.
1: അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേഷണ വീഥികളിലൂടെ ഒരു സഞ്ചാരം. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ ചെയ്ത പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. സയൻസ് കാഫെ സമാപിക്കുന്നു.
2: സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിച്ചത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്.
1: ഹെൽത്ത് ടിപ്സ്:
3: തൈറോയിഡിന്റെ ഭൂരിഭാഗം ക്യാൻസറുകളും ചികിത്സിച്ചാൽ ഏകദേശം 100% അല്ലെങ്കിൽ 95% ആളുകൾക്കും പൂർണ്ണമായിട്ടും തന്നെ ക്യൂർ കൊടുക്കാൻ പറ്റുന്നതാണ്. വായിലുണ്ടാവുന്ന ക്യാൻസർ തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സംസാരിക്കാനുള്ള കഴിവിനെയോ ഭക്ഷണം കഴിക്കാനുള്ള കഴിവിനെയോ ബാധിക്കാതെ തന്നെ അത് ചികിത്സിച്ചെടുക്കാൻ പറ്റും. മുഖത്തൊന്നും പാടുകളൊന്നുമില്ലാതെ മിക്കവാറും ഏത് സ്റ്റേജിൽപ്പെട്ട വായിലെ ക്യാൻസറും നമുക്ക് ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കീഴ്ത്താടിയിലുണ്ടാവുന്ന ക്യാൻസറുകളൊക്കെ ആണെങ്കിൽ സർജറി ചെയ്തിട്ട് അസുഖമുള്ള ഭാഗം എടുത്തു മാറ്റുകയും ആളുടെ മുഖത്തിനൊരു വ്യത്യാസമില്ലാതെ റീകൺസ്ട്രക്ട് ചെയ്യാനും ഇന്ന് പറ്റും. അതേപോലെ മൂക്കിലുണ്ടാവുന്ന ക്യാൻസറുകളാണെങ്കിൽ എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ ഇതിലുണ്ടാവുന്ന വലിയൊരു 10% ക്യാൻസറുകളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസറുകളാണെങ്കിലും തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻഡോസ്കോപ്പിക് ചികിത്സയിലൂടെ ലേസർ പോലുള്ള രശ്മികൾ ഉപയോഗിച്ച് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് വായിലെയോ തൊണ്ടയിലെയോ ക്യാൻസറുകൾ അല്ലെങ്കിൽ മൂക്കിലുണ്ടാവുന്ന ക്യാൻസറുകളോ ചെവിയിലുണ്ടാവുന്ന ക്യാൻസറുകളോ പോയി കഴിഞ്ഞാൽ നമുക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം റേഡിയേഷൻ പോലുള്ള ഒരു ചികിത്സാ രീതി ആവശ്യമായി വരും. ചില കേസുകളിൽ കീമോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതി കൂടെ ആവശ്യമായി വരും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷോൺ ടി ജോസഫ്.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI
6: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
7: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
7: ഫോൺ 8891107238.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
8: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 2.5 മണിക്കൂർ വൈകിയോടിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ നമ്പർ 1:61:60 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എക്സ്പ്രസ് 11 മിനിറ്റും 1:66:05 മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 6 മിനിറ്റും വൈകിയോടിക്കൊണ്ടിരിക്കുന്നു.
12: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333577.
5: നേത്ര പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
14: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
15: ലാപ്ടോപ്പോ?
14: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടി

0: പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: സംഭവം കൊള്ളാലോ.
0: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
4: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
6: സുനിയെ, ക്യാ ആപ്നെ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന കേ ബാരേ മേ സുനാ ഹൈ?
7: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹൈ.
6: इससे आपका घर सूर्य घर बन जाता है, माने बिजली बिल जीरो. और अतिरिक्त बिजली पैदा हुई तो बिजली ग्रिड को बेचकर पैसे भी कमा सकते हैं. तो बैठे क्यों हो, अभी रजिस्टर करो PM सूर्य घर.gov.in पर.
8: हर घर सूर्य घर.
9: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुनीष शर्मा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी भारत के सबसे लंबे कार्यकाल वाले निर्वाचित प्रधानमंत्री बने. विश्व के नेताओं ने प्रधानमंत्री मोदी के परिवर्तनकारी शासन और विकासशील देशों की पैरवी के उनके प्रयासों की सराहना की. मोदी सरकार के 12 साल पूरे होने और प्रधानमंत्री के सबसे लंबे कार्यकाल की उपलब्धि के उपलक्ष्य में राष्ट्रीय जनतांत्रिक गठबंधन NDA की आज नई दिल्ली में बैठक. केंद्र ने 1.25 लाख करोड़ रुपए की ग्रामीण विकास योजना की घोषणा की. विकसित भारत जी राम जी का नया संस्करण 1 जुलाई से होगा लागू. ओमान तट पर अमरीकी सेना के अपाचे हेलीकॉप्टर को गिराए जाने के जवाब में अमरीका ने ईरान पर जवाबी हमले किए. और क्रिकेट में ऋतुराज गायकवाड़ के शतक की बदौलत भारत ए ने दांबुला में त्रिकोणीय एक दिवसीय श्रृंखला के पहले मैच में श्रीलंका ए को 8 रन से हराया. और अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज भारत के सबसे लंबे समय तक सेवा करने वाले निर्वाचित प्रधानमंत्री बन गए हैं. श्री मोदी ने 26 मई 2014 को प्रधानमंत्री पद की शपथ ली थी. उन्होंने पंडित जवाहरलाल नेहरू का रिकॉर्ड तोड़ दिया है, जिन्होंने पहली बार 13 मई 1952 को निर्वाचित प्रधानमंत्री के रूप में शपथ ली थी और 27 मई 1964 तक पद पर रहे थे. पंडित नेहरू का निर्वाचित प्रधानमंत्री के रूप में कार्यकाल 4398 दिन का था. 26 मई 2014 से आज 10 जून 2026 तक प्रधानमंत्री मोदी का निरंतर कार्यकाल अब 4399 दिन का हो गया है. एक रिपोर्ट.
1: प्रधानमंत्री नरेंद्र मोदी की यह उपलब्धि विशेष रूप से उल्लेखनीय है क्योंकि भारत जैसे 140 करोड़ से अधिक आबादी वाले देश का शासन प्रशासन अत्यंत व्यापक और जटिल है। भाषाई

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഭോഗീന്ദ്ര ശായിനം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഗോപനന്ദന

ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച സ്വാതി തിരുനാൾ രചനകളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു.

മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം വകുപ്പുകളുടെ മുഖമുദ്രയെന്നും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വയനാട് ബത്തേരി കോളിയാടി സ്കൂളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2004 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി എൻവയൺമെന്റ് ആന്റ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ചീവേലിയും ഉണ്ടാകും. അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ പിൻവലിച്ചു. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, മഴയുടെ ചാറ്റലും ആരവവും തുള്ളിക്കിലുക്കവും എല്ലാം ആസ്വദിക്കാം ഇന്നത്തെ ഗാനാമൃതത്തിലൂടെ. ആദ്യ ഗാനം ചട്ടക്കാരി എന്ന പടത്തിലേത്, പാടിയത് വിഷ്ണു കുറുപ്പ്. വരികൾ എഴുതിയത് മുരുകൻ കാട്ടക്കട, സംഗീതം M. ജയചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പട്ടം പോലെ എന്ന പടത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ഹരിചരണും മൃദുല വാര്യരും ചേർന്ന്. ഗാനത്തിന്റെ വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, ഈണമൊരുക്കിയത് എം ജയചന്ദ്രൻ.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം സർവം മായ എന്ന പടത്തിലേത്. മനു മഞ്ജത്തിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ ഈണം, ഗായകർ ശക്തിശ്രീ ഗോപാലൻ, ധ്രുവൻ ശങ്കർ, സ്കന്ധ വിശ്വനാഥൻ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: ഡോക്ടർ പേഷ്യന്റ് എന്ന പടത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ്. സംഗീതം ബെനറ്റ് വീട്രാഗ്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: അടുത്ത ഗാനത്തിന് മുൻപായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ഗാനാമൃതം തുടരുകയാണ്. അടുത്ത ഗാനം മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന പടത്തിലേത്. ഗാനം പാടിയത് രാഹുൽ നമ്പ്യാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ. വിനീത് ശ്രീനിവാസന്റെ വരികൾ ഷാൻ റഹ്മാനാണ് ഈണമൊരുക്കിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: എന്നാലും ശരത്, ഈ പടത്തിലെ ഗാനം ശ്വേതാമോഹനും സംഘവും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ ഔസേപ്പച്ചന്റെ ഈണം.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ഇത്രമാത്രം എന്ന പടത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ജേസൺ ജെ നായർ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: തോപ്പിൽ ജോപ്പൻ ഈ പടത്തിലെ ഗാനം പാടിയത് മധു ബാലകൃഷ്ണനും ശ്വേതാ മോഹനും ചേർന്ന്, വരിയിലെഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, ഈണമൊരുക്കിയത് വിദ്യാസാഗർ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: വിജയ് സൂപ്പറും പൗർണമിയും എന്ന പടത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും ചേർന്ന് പാടിയ ഗാനം ജിസ് ജോയുടെ വരികൾ, പ്രിൻസ് ജോർജിന്റെ ഈണം.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ചിത്രം ശിക്കാരി ശംഭു, ഗായകർ ഹരിചരൺ, റോഷ്നി സുരേഷ് എന്നിവർ. സന്തോഷ് വർമ്മയാണ് വരികളെഴുതിയത്. ഈണമൊരുക്കിയത് ശ്രീജിത്ത് ഇടവനാണ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണമെട്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം പട്ടാളം.

0: പുലർമഴയിലും പുതുമഴയിലും നനഞ്ഞു കുതിർന്ന് ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാവുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകളിൽ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതോ 1 മണിക്കൂർ ദൈർഘ്യമുള്ളതോ ആയിരിക്കണം രചനകൾ. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകളിൽ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക

സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. വി ബി ജി

0: സഭായോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്റർ ഏജൻസി ഗ്രൂപ്പിന്റെ താമരശ്ശേരി താലൂക്ക് തല യോഗം വൈകിട്ട്. താലൂക്ക് പരിധിയിലെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. സിപിഐഎം പേരാവൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴക്കുന്ന ലോക്കലിൽപ്പെട്ട വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ശരത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ വാർഡുകളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. നാളെ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ തിരുവനന്തപുരത്ത് ഫുട്ബോൾ ആരാധകർ സംഘടിപ്പിച്ച സംഗമം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
1: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
3: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾക്ക് ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിംഗും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3 2022 നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 1.5-2 വളരെ കുറച്ച് 1.5-2 ഡോക്യുമെന്റ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പൊ 1 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല 1 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
2: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
3: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലാവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 0 ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 0 ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് 4-6 ഇൻക്യുബേഷൻ പീരീഡ് വരും. ചിലപ്പോൾ 1-2 അതിനകത്ത് 4-6

0: ഡേയ്സ് ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ആ ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാൻ, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1-2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവെ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. അതായത് 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്ടസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്ടസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്ടസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല, തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിന്റെ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിന്റെ ട്രേ, ഈ കൂളറിന്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്, ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഈ കൊതുക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്, അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം, ട്രാൻസ്ഓവറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിന്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ല, അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിന്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്നു വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെയും മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് അനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസം ഒക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന്, സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെ ഒക്കെ ഇടപെടലുകളിലൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പ് ഒക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെ ഒക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോ അടി മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതി നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കി. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായ 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 4,399 ദിവസങ്ങളിൽ ഇന്ത്യ വിവിധ മേഖലകളിൽ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ പരിവർത്തനവും മുതൽ അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ശാക്തീകരണം, ശക്തമായ ആഗോള സാന്നിധ്യം എന്നിവ വരെ വികസനത്തിലും പൌരക്ഷേമത്തിലും സുസ്ഥിരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം. പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സേവനം ലഭ്യമാക്കൽ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഉൽപ്പാദന വളർച്ച എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച് ലോക നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യയ്ക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂ ഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃവുമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക്, പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ, 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,00,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജിറാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂലൈ 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ.

വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ യുജിസി ചെയർപേഴ്സൺ ഡോ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്ത് ഗുണനിലവാര വിദ്യാഭ്യാസം, ആഗോള പഠന പങ്കാളിത്തം, ഗവേഷണ സഹകരണം എന്നിവ 3 വിദേശ സർവകലാശാലകളും ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽകൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകൾ വഴി രാജ്യത്ത് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായും ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലി നഗരം ഗ്രാമത്തിൽ നിന്ന് മദുരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റി എഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 16 വയസ്സിനിലെ സിഗപ്പ് റോജാക്കൾ മുതൽ മര്യാദ, അലൈകൾ ഒഴിവതില്ലേ, വേദം പുതിയത്, നാടോടി തെൻട്രൽ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക. കൊല്ലം ജില്ലയിൽ പ്രതിവർഷം 20 ലക്ഷം സഞ്ചാരികളെ ലക്ഷ്യമാക്കി വിനോദസഞ്ചാര വികസനത്തിന് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് പറഞ്ഞു. അഷ്ടമുടി കേന്ദ്രീകരിച്ച് രാജ്യാന്തര നിലവാരത്തിൽ വിനോദ ഉപാധികളാണ് ഉദ്ദേശിക്കുന്നതെന്നും ജെൻസി മാത്രമല്ല ജെൻ ആൽഫയെ കൂടി കണക്കിലെടുത്ത് ഗെയിമിംഗ് സോണുകൾ സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സഞ്ചാരികൾ കൂടുതൽ ദിവസം തങ്ങുന്ന രീതി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയെ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. വയനാട്ടിൽ ശിഖല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് മന്ത്രി ജില്ലയിൽ സന്ദർശനം നടത്തി. വയനാട് കോളിയാട് സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ശിഖല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38-ആയി. സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹോട്ടലുകളിലും തട്ടുകടലിലും കർശന പരിശോധന നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആര്യയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര അർക്കവേസ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ അർക്കവേസ് വാരാഘോഷത്തിന്റെ പ്രമേയം.

0: സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കോഴിക്കോട് നടത്തിയ സിറ്റിംഗിൽ 45 പരാതികൾ തീർപ്പാക്കി. നേരത്തെ ലഭിച്ച 50 പരാതികളാണ് പരിഗണിച്ചത്. ആശ്രിത നിയമനം നൽകണമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും എൽഡിസി നിയമനം ലഭിച്ചില്ലെന്ന ആർഎസ്സി വലിയപ്പോയിൽ സ്വദേശിയുടെ പരാതിയിൽ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒരറിയിപ്പ് കൂടി. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടക

വസ്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതോ 1 മണിക്കൂർ ദൈർഘ്യമുള്ളതോ ആയ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.

1961 റിലീസായ നീല പ്രൊഡക്ഷൻസ് ചിത്രത്തിലേക്കും ചിത്രത്തിലെ ഗാനങ്ങളിലേക്കും കടക്കുകയാണ് ഇനി ഈ പരമ്പര. ചിത്രത്തിന്റെ പേര് ക്രിസ്മസ് രാത്രി.

0: 1961 ജനുവരി 28 റിലീസായ ഈ ചിത്രം 60 ഡിസംബർ അവസാനം ക്രിസ്മസ് റിലീസായി ഉദ്ദേശിക്കപ്പെട്ട സിനിമയാണെന്ന് സംശയിക്കണം. ചിത്രത്തിന്റെ പേരും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഇതാണ് സൂചിപ്പിക്കുന്നത്. നീല പ്രൊഡക്ഷൻസിന്റേതായി ഇതിനു മുമ്പ് വന്ന ചിത്രം 60 സെപ്റ്റംബറിൽ റിലീസായ പൂത്താലിയായിരുന്നു. ക്രിസ്മസ് റിലീസായി അണിയിച്ചൊരുക്കിയ ഈ സിനിമ സാങ്കേതിക കാരണങ്ങളാൽ 60 ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പറ്റാത്തതാകണം. ക്രിസ്മസ് രാത്രി എന്ന പേരിലാണ് സിനിമയെങ്കിലും യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയല്ല ചിത്രത്തിന്റെ പ്രതിപാദ്യം. ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു സാമൂഹ്യ ചിത്രമായാണ് ഈ ചിത്രത്തെ അണിയറ ശില്പികൾ വിഭാവനം ചെയ്തതെന്ന് തോന്നുന്നു. ശീർഷകത്തോട് നീതി പുലർത്താൻ എന്ന മട്ടിൽ അങ്ങിങ്ങായി ക്രിസ്മസ് രാത്രിയെക്കുറിച്ച് കൃത്രിമമായി പരാമർശിക്കുന്നുണ്ടെന്ന് മാത്രം.
1: ആറേഴ് മാസം മുമ്പ് ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി എന്റെ ലക്ഷണം കണ്ടത്.
2: എന്നാൽ ഇനിയത്തെ ക്രിസ്മസ് രാത്രിക്ക് മുൻപ് എന്റെ സ്നേഹിതൻ പൂർണ്ണ ആരോഗ്യവാനാവും.
0: ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് TN ഗോപിനാഥൻ നായർ. തിരക്കഥയും സംഭാഷണവും മുട്ടത്തു വർക്കിയാണ് എഴുതിയത്. ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള നീലായുടെ മുൻ ചിത്രങ്ങൾക്കും മുട്ടത്തു വർക്കിയായിരുന്നുവല്ലോ സംഭാഷണമൊരുക്കിയിട്ടുള്ളത്. നിർമ്മാതാവായ സുബ്രഹ്മണ്യം തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രത്തിന്റെ കഥയ്ക്കിടയിൽ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച വിധം ഇങ്ങനെയൊക്കെയാണ്.

സിനിമ തുടങ്ങുന്നത് ഒരു ഗാനത്തോടെ ആയിരിക്കണമെന്ന നീല പ്രൊഡക്ഷൻസ് നിർബന്ധം ക്രിസ്മസ് രാത്രിയിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു ക്രിസ്തീയ ഭക്തി ഗാനത്തോടെയാണ്. ക്രിസ്മസ് രാത്രിയിൽ പള്ളിക്കകത്തും പള്ളിയങ്കണത്തിലും സർവത്ര ഉത്സാഹം. പ്രാർത്ഥനയ്ക്കെത്തിയ ജോർജ് വക്കീലിനും ഭാര്യ ആനിക്കും മാത്രം വിഷാദം. കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിന്റെ മനോവിഷമത്തിലാണവർ. പള്ളിയങ്കണത്തിൽ പാടിയാടുന്ന കുട്ടികളെ കാണുമ്പോൾ അവരുടെ മുഖങ്ങളിൽ സന്തോഷവും സന്താപവും മാറി മാറി പ്രതിഫലിക്കുന്നു. ജോർജ് വക്കീലായി തിക്കുറിശിയും ഭാര്യ ആനിയായി മിസ് കുമാരിയുമാണ് രംഗത്തിൽ. ഭക്തിയും പ്രസന്നതയും തുളുമ്പി നിൽക്കുന്ന ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകുന്നത് പി ലീല. നീല പ്രൊഡക്ഷൻസ് ചിത്രങ്ങളുടെ സ്ഥിരം ഗാനരചയിതാവ് തിരുനയനാർ കുറിച്ചിക്കു പകരം പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷമുള്ള ചില നീല പ്രൊഡക്ഷൻസ് ചിത്രങ്ങൾക്കുവേണ്ടി തിരുനയനാർ കുറിച്ചി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഗാനത്തിലേക്ക്.

0: രണ്ടാമത്തെ പാട്ടും അധികം വൈകാതെ എത്തുന്നു.
1: പള്ളിയിൽ പോയി വന്നതിന് ശേഷം നിനക്ക് എന്താണ് ഇത്ര വലിയ വിഷാദം? പ്രത്യേകിച്ച് ലോകമായ ലോകമെല്ലാം ആനന്ദിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ
2: ഒന്നുമില്ല, കാപ്പുടിക്കും.
1: നിന്റെ മുഖം പ്രസന്നമാകാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം? ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നില്ല, ആ ഭാഗ്യം നമുക്കില്ലാതായിപ്പോയി.
2: ആ ഭാഗ്യം മാത്രം മതിയായിരുന്നു.
0: പള്ളിയിൽ നിന്നും വീട്ടിലെത്തുന്ന ജോർജ് വക്കീലും ആനിയും കുട്ടികളില്ലെന്ന തങ്ങളുടെ ദുർവിധിയിൽ പരിതപിച്ചുകൊണ്ടിരിക്കെ ക്രിസ്മസ് കരോൾ സംഘം അവിടെ എത്തുകയാണ്. പാട്ടും നൃത്തവും മേളവും ഉല്ലാസവും തന്നെ.

ജോർജ് വക്കീലിന്റെ വീട്ടിൽ നിന്ന് കരോൾ സംഘം തെരുവീഥികളിലൂടെ മുന്നേറുന്നു. ചിത്രത്തിലെ ഹാസ്യ ജോഡിയായ എസ് പി പിള്ള, ബഹദൂർ ടീം ഈ കരോൾ സംഘത്തോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ട് അണിചേരുന്നു. ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകുന്നത് കുമരേശൻ. എന്നാൽ ചിത്രത്തിന്റെ ക്രെഡിറ്റ് ടൈറ്റിലിൽ പിന്നണി ഗായകരുടെ നിരയിൽ കുമരേശന്റെ പേരില്ല.

1857 ഈ ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയത് പിയർ പോയിന്റ് ആയിരുന്നത്രേ. ബോസ്റ്റൺ സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് നന്ദി സൂചക ഗാനമായി അദ്ദേഹം ഒരുക്കിയ ഗാനം പിന്നീട് ക്രിസ്മസ് ഗാനങ്ങളിൽ പ്രധാനപ്പെട്ട ഗാനമായി മാറി. ക്രിസ്മസ് സമ്മാനങ്ങളുടെ മുത്തശ്ശൻ സാന്താക്ലോസിന്റെ അനുഗമന ഗാനമായി പിന്നീട് അങ്ങോട്ട് ജിംഗിൾ ബെൽസ് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു.

0: ജോർജ് വക്കീലിന്റെ സുഹൃത്തായ ഡോക്ടർ മാത്യൂസ് വിദേശ പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സ്വന്തം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജോർജ് വക്കീലിന്റെ നാട്ടിൽ ഒരു ക്ലിനിക് സ്ഥാപിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്.
1: ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് അമ്മയുടെ വരണം കേട്ടോ.
2: അമ്മ എന്നും കുന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒക്കുന്ന കാര്യമാണോ മോനെ?
1: അങ്ങനെയല്ല അമ്മേ, അമ്മ കൂടെ വരണം.
2: ഞാൻ ഇതൊക്കെ ഇട്ടും വെച്ച് നിന്റെ കൂടെ വരാൻ ഒക്കുമോ? എനിക്ക് ഇവിടെ ഞാൻ ഒരു ഡിസ്പെൻസറി തുടങ്ങിയാ പോരെ.
1: ഡിസ്പെൻസറി തുടങ്ങുന്നതിനേക്കാളും അത്യാവശ്യം ഗവേഷണമാണ്. അത് അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. മേലാൽ ആരും പാമ്പ് കടിയേറ്റ് മരിക്കരുത്. ആ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണമ്മേ.
2: എന്നാ നീ ചെന്ന് വറീച്ചനെ കണ്ടു പറയണം.
0: വിദേശ പഠനത്തിന് കയ്യയച്ച് സഹായിച്ച കുടുംബ സുഹൃത്ത് വറീച്ചന്റെ മകൾ ഗ്രേസിയുമായി അയാൾ പ്രേമത്തിലാണ്. ഈ കല്യാണത്തിനോട് വറീച്ചനും മാത്യൂസിന്റെ അമ്മയ്ക്കും അനുകൂല മനോഭാവമാണെങ്കിലും വറീച്ചന്റെ രണ്ടാം ഭാര്യ ത്രേസ്യാമ്മയ്ക്ക് ഇതത്ര പിടിച്ച മട്ടില്ല.
2: മനസ്സിലാകുന്നില്ലേ, അവന് വേണ്ടി ചെലവാക്കി പണം ഇനി വാങ്ങിക്കണം.
3: എന്നിട്ടോ
2: നമ്മുടെ ഗ്രേസി മോളെ, ഓ എന്റെ മോളല്ലല്ലോ, എന്നാൽ എന്റെ മോളായിട്ട് തന്നെ ഞാൻ അവളെ കരുതുന്നത്.
3: അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്?
2: ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് അവളെ കെട്ടിച്ചാ മതിയെന്ന്.
3: അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവളെ വേറൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മാത്യൂസും ഗ്രേസിയുമായുള്ള വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടു പോയതാണ്.
2: എങ്കിലൊരു കാര്യം ചെയ്യും, എന്നെ നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഞാൻ പറയുന്നൊന്നും നടക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ പൊറുക്കുന്നത്?
0: ഡോക്ടർ മാത്യൂസായി ടി കെ ബാലചന്ദ്രനും ഗ്രേസിയായി അംബികയും വറീച്ചനായി കൊട്ടാരക്കരയും മാത്യൂസിന്റെ അമ്മയായി ആറന്മുള പൊന്നമ്മയും ത്രേസ്യാമ്മയായി പങ്കജവല്ലിയും വേഷമിടുന്നു.
4: ഞാൻ വിദേശത്ത്
3: പോവുകയല്ലേ,
4: അവിടുത്തെ മദാമ്മമാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു കാണാമല്ലോ. ഇങ്ങനെയാണോ മദാമ്മമാരെ കിട്ടുന്നത്? കൊള്ളാം. ഏതായാലും അവരുടെ വലയിലൊന്നും കുടുങ്ങാതെ ഇങ്ങനെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം.
1: എന്തു പറയാന്, അവിടെ എനിക്ക് എന്ത് ഡിപെൻഡാണെന്ന് അറിയാമോ? എന്റെ വില 10,000 മുതൽ പടിപടിയായി കൂടി 100,000 പവൻ വരെ എത്തിയതല്ലേ. പിന്നെ ഒരു നാടൻ പെണ്ണിനെ ഉദ്ദേശിച്ച
4: അതിനെന്താ? ഞാൻ ലേലം വിളിച്ചേക്കാം, കൂടുതൽ പണം.
0: അടുത്ത ഗാനം ഡോക്ടർ മാത്യൂസിനെ കളിയാക്കി ഗ്രേസ്.

പാടുന്ന ഗാനമാണ്. വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ മാത്യൂസിനെ വിവാഹ മാർക്കറ്റിൽ ലേലത്തിന് വെക്കുന്ന മട്ടിൽ കളിയാക്കുകയാണ് ഗ്രേസി. ഈ ഗാനം പാടിയിരിക്കുന്നത് എ പി കോമള. പ്രത്യേകതകളൊന്നുമില്ലാത്ത സാധാരണ ഗാനം.

1959 ഹിന്ദി ചിത്രം സുജാതയിൽ തലത് മെഹമൂദ് പാടി അനശ്വരമാക്കിയ ഗാനമൊരുക്കിയത് മജ്റൂ സുൽത്താൻപുരിയും എസ് ഡി ബർമനും. കാഫി രാഗസ്പർശമുള്ള ഈ ഗാനം തലമുറകൾ ഏറ്റെടുത്തു മൂളുന്ന നിത്യഹരിത ഗാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. ചിത്രത്തിൽ നായകനായ സുനിൽ ദത്ത് നായികയായ നൂതനോട് ടെലഫോണിലൂടെ പാടി പ്രേമാഭ്യർത്ഥന നടത്തുന്നതായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്.

ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ ഒരു താരാട്ടുപാട്ടിനായി ഈ ഈണം അതേപടി കടമെടുത്തിരിക്കുകയാണ് ബ്രദർ ലക്ഷ്മണൻ. സന്താന ഭാഗ്യമില്ലാതെ പോയ ആനി വേലക്കാരിയുടെ മകനെ താരാട്ടുപാടി ഉറക്കുന്നതാണ് ഗാനരംഗം. ഈ ഗാനം അടുത്ത മുറിയിലിരുന്ന് കേൾക്കുന്ന ജോർജ് വക്കീൽ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുനവച്ച പാട്ടാണോ ഇതെന്ന് സംശയിക്കുന്നുമുണ്ട്. ഗാനരംഗത്ത് മിസ്കുമാരിയും തിക്കുറിശിയും മൂല ഹിന്ദി ഗാനത്തിന്റെ ഭാവാത്മകത മുഴുവനായി ചോർത്തിക്കളഞ്ഞ വികലമായ അനുകരണമെന്നേ ഈ ഗാനത്തെ വിശേഷിപ്പിക്കാൻ തോന്നുകയുള്ളൂ. ഗാനരചയിതാവായ പി ഭാസ്കരനും ഗായികയായ പി ലീലയും ഇവിടെ നിസ്സഹായരാകുന്നു.

ചിത്രത്തിൽ നിന്ന് ഒരു ശോകഗാനം. പാടിയത് എ പി കോമള. ശോകഗാനമാണെന്നിരിക്കലും ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വല്പം ചടുലഗതിയിലുള്ള താളക്രമമാണ്. പല്ലവിയിൽ പ്രതീക്ഷയുണർത്തിയ ഗാനസാഹിത്യം പിന്നീട് അങ്ങോട്ട് സാധാരണതയിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം വി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പൊതുജന സേവനമാണ് നല്ല ഭരണത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനയത്തോടും സമർപ്പണബോധത്തോടും കടമാ നിർവഹണത്തോടും കൂടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ പതിറ്റാണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 30-നകം RBI പേപ്പർ കറൻസി പിൻവലിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗം അവകാശവാദം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി മന്ത്രി കെ മുരളി

ശ്രീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കെ ജി സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി ചർച്ച നടത്തും. വയനാട്ടിൽ ഉയർന്ന ഷിഗെല്ല സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി. കോളിയാടി എ യു പി സ്കൂളിലെ 3

മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അപ്പോൾ ഈ പരിപാടിയിലേക്ക് 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496569631. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് ആരാണ്, ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്ക് ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൊരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് രണ്ട് നില കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ പല്ലിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് പല്ല് നിൽക്കുന്നത് മോണയിലാണ്. അപ്പം മോണയുമായി ബന്ധപ്പെട്ട മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം മോണരോഗത്തിൻ്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് സബ് ആയിട്ടുള്ള കാര്യങ്ങളും വരും, ലേസർ ഡെന്റിസ്ട്രി.

0: അതിനകത്തൊരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും, പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് ലീല, ഞാനൊരു ക്യാൻസർ പേഷ്യന്റാ. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
1: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
2: സ്ഥലം കോഴിക്കോട് ഇല്ല, കുറ്റിയാടി.
1: ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ചോദിച്ചോളൂ അമ്മ.
2: സാർ, എനിക്ക് എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ കേടായിട്ട് വേദന. ഇപ്പൊ അത് പല്ല് പറിക്കാൻ പറ്റുമോ എന്നറിയാന്, കേടാ പല്ലിനൊക്കെ.
0: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
2: എനിക്ക് 61 വയസ്സായി.
0: ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
2: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
0: എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
2: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്, സർജറി ചെയ്ത് വൻകുടൽ പഴുത്തു വരുന്നു.
0: ഇപ്പോ കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
2: ഓ, 6 മാസം കഴിഞ്ഞു.
0: കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
2: ഇല്ലല്ലോ, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ വന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. ഇപ്പൊ ഒരു ഈ ഒരു വർഷത്തിൽ 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം പിന്നെ വയറിന് തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസമായതേളും പിന്നെ 2 ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
0: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത വല്ലതും വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറച്ച് ഒരു സമയത്തേക്ക് പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പൊ അതിനൊരു നീർവീക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോ അമ്മയ്ക്കിപ്പോ 6 മാസം ആയല്ലോ കഴിഞ്ഞിട്ട്. അപ്പൊ പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മൾ ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സമ്മതപത്രം, നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ആ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വേർഡ്സൺ ആകാതിരിക്കുക, വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് മറ്റ് മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറിനെ കൂടെ കാണേണ്ടതായിട്ട് വരും. ചില മരുന്നുകൾ നമ്മൾ ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതി നിർത്തണമെന്നുള്ളതാണുള്ളത്. അല്ലാതെ നമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികകളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
2: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
0: അത് കുഴപ്പമില്ല,
2: വേറെ ഒന്നുമില്ല.
0: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
2: പല്ലെടുക്കാൻ കുഴപ്പമൊന്നുമില്ല
0: ഇല്ല.
2: ശരി സാർ,
1: വിളിച്ചതിന് നന്ദി. സാർ, ഈ മോണ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ അമ്മ ഇപ്പൊ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ 2017 തുടങ്ങി ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിന് ഇങ്ങനെ രണ്ടായിട്ട് പറയും, വളരെ ക്രോണിക് ആയിട്ടുള്ളൊരു മോണരോഗമുണ്ട്, കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിൻ്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അതോ വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ മോണരോഗത്തിന്റെ ലക്ഷണങ്ങളോട്ടാണ് പാശ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ മോണരോഗം പ്രധാനമായിട്ട് ഈ മോണയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിൽ, ഒരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ മോണയെന്ന് പറഞ്ഞാൽ 4 കലകൾ കൂടിച്ചേർന്ന ഒരു കോംപ്ലക്സിനെയാണ് ശരിക്കും മോണ എന്ന് പറയുന്നത്. 4 കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട് അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്, നമ്മൾ അതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. ഇത് രണ്ടും

0: വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിന്റെ ഒരു ഭാഗമുണ്ട്, നമ്മൾ അതിനെ ആൽവിയോളാർ ബോൺ എന്ന് പറയും. പല്ലിന്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെന്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പൊ ഹാർട്ട് ടിഷ്യൂസ് എന്ന് പറയും. അപ്പൊ മോണരോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടത്തില് വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരയ്ക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പൊ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വെക്കുന്നില്ല, പല്ലില് നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ റിസഷൻ എന്ന് പറയും. അപ്പൊ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും മോണയ്ക്ക് നീള കൂടുതൽ, പല്ലുകൾക്ക് നീള കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ടു വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ടു വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലയർ അപ്പ് ചെയ്ത്, അതായത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും, നമ്മളതിനെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും, അത് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയും, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയും ഇത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റ് ആയിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട
1: ലക്ഷണങ്ങളാണ്. നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കണേ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം സാറ്.
0: സാർ ചോദിച്ചോളൂ.
2: ഞാനാ ഇതാണ്ട് 86-ാമത്തെ പൈസ.
0: 86 വയസ്സായ സാർ?
2: കേട്ടാ, പഴയ കാലത്ത് ഒരുപോലെ ചെമ്മടൊക്കെ ചുമി പല്ലിന് ഒരുപോലെ കേടുപാടൊക്കെ സംഭവിച്ചു. അപ്പം
0: പറഞ്ഞോ സാർ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ഹലോ,
0: ഡ്രോപ്പ് ആയ
1: കോൾ കട്ടായി തോന്നുന്നു. അപ്പോ മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. ഹൃദ്രോഗം ഇപ്പം ഏതാണ്ട് 57-ഓളം രോഗങ്ങളുമായിട്ട് മോണരോഗം ഒന്നല്ലെങ്കിൽ വളരെ, അത് അതിന്റെ തോത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8-ഓളം രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്, അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിന്റെ തീവ്രത കൂടും, തിരിച്ചുകൊണ്ട് മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മളൊരു സുവർണ അളവുകോലെന്ന് പറയുന്നത് ഒന്ന് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിന് ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 മാസത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2-2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-ഉം 9-ഉം ഒക്കെ HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 അല്ലെങ്കിൽ 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തിൽ ഈ ഗമ്മിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ രണ്ട് പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷീമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയ്ഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്നൊരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട് ഗൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ ഈവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിൻ്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന രണ്ട് അസുഖങ്ങളാവുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അപ്പോൾ മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള, അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും,
0: പുകയില ഉപയോഗിക്കുന്നുണ്ട് സാർ. വെറ്റില പാക്ക് മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ കുറവാണ്.
0: ശരി.
2: അപ്പോ എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. എന്നാൽ ഈ മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ സാറേ?
0: അല്ല, നമുക്ക് ആ കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷെ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5-10 ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ആക്കിയിരിക്കുക.
0: ആ, എന്നാൽ തന്നെ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അപ്പൊ
0: പുകയില
2: ശീലമായിപ്പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ച്യൂയിങ്ങം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്കിങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടുപോകാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ച്യൂയിങ്ങം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0 കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞാൽ സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പുകയില ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. അതിനകത്ത് 400 ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കിയ അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കിയ എന്ന് പറയുന്നത്. അപ്പൊ അടക്കിയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും. പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞു മുറങ്ങുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട്

0: അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ്, ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു പി എച്ച് ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ, ആ പി എച്ച് കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു പി എച്ചിന്റെ ഒരു ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത, ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് ഒന്നും ഒന്നും രണ്ടിനേക്കാളും കൂടുതലായിട്ട് ഒന്നും ഒന്നും മോർ ദാൻ രണ്ടെന്നാണ് പറയുന്നത്. അതായത് രണ്ടിനേക്കാൾ കൂടുതൽ എഫക്റ്റ് വരും ഇത് രണ്ടും കൂടെ. പുക മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു പറഞ്ഞ വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും. ഒന്ന് ക്ലീൻ ചെയ്യാം. അതെ അതെ,
1: ഓക്കെ, വിളിച്ചതിനെ
0: ശരി സാർ.
1: ശരി, കൂർക്കം വലി ഇപ്പോ ആൾക്കാർ നേരിടുന്ന ഇപ്പൊന്നല്ല എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തില് നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തില് ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിന്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്വാസത്തിന്റെ ഗതി കുറയുന്നതിനെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്ന് പറയും. അപ്പൊ ഇവ തമ്മിൽ ഒരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 മുതൽ 15 വരെ ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും 15 മുതൽ 25 വരെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിന്റെ 4 പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4 നിൽക്കുന്ന ഒന്നാണ് OSA.
1: നമ്മളിപ്പോ
0: അതെ അതെ, നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ദുർമേധസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിന്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഹോം സ്ലീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്, ഒരിക്കലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യന്റിനോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല, മാഡത്തിനും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ, നമ്മുടെ ഇപ്പോൾ ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി. ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇപ്പം ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്ന റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെന്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിന്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസിലാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പൊ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പൊ ആ കണ്ണുകളുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടി EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് 4 കൂടി ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഡെന്റിസ്റ്റിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യന്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പൊ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർവേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഈ സ്ലീപ്പ് ആപ്നിയ രണ്ട് തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീവ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങൾ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇതിന്റെ ഫൈൻ ട്രീറ്റ്മെന്റ് ഇപ്പൊ സെൻട്രൽ പോലെയുള്ള ആപ്നിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കേണ്ടി. CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസ് ആണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കമ്പലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവെ കൂർക്കംവലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നീയാറ്റിങ്ങരയിൽ നിന്നാണ്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെ, കുറച്ച് വെക്കണേ.
2: ശരി ശരി. എന്റെ എന്റെ എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മയ്ക്ക് എത്ര വയസ്സായി സാർ?
2: അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: പിന്നെ എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 എണ്ണേ ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 വയസ്സായപ്പോഴേ കേടായില്ല ഇളക്കി.
0: 13-15 വയസ്സായപ്പോഴേ എല്ലാ പല്ലും ഇളക്കിയോ?
2: ഇല്ല, 15 വയസ്സ് മുതലേ ഇളക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് 50 വയസ്സ്, ഏകദേശം പല്ല് ഇനി 3 പല്ലേ ഉള്ളു.
0: ശരി.
2: ഇപ്പൊ എന്റെ മക്കൾക്ക് 18-23 വയസ്സായി.
0: ശരി.
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് കേടായി വന്നു. അടുത്തിപ്പോ ഇപ്പൊ ഇരിക്കുന്ന പല്ല് എല്ലാം പൊടിഞ്ഞു പൊടിക്കുക.
0: സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
2: ഓ, അങ്ങനെ അതാണോ സംശയം? പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി 3 പല്ലേ ഉള്ളൂ.
2: ഇനി 3 പല്ലേ ഉള്ളൂ, ബാക്കി എല്ലാം ഞാൻ എല്ലാ ദിവസവും 2 നേരം പല്ലേക്ക് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ലേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ലേക്കുന്നത്?
2: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെയാണ്
0: തേക്കുന്നത്. ഒരുപാട് സമയം പല്ലേക്കുമായിരുന്നു? 10 മിനിറ്റ് ഒക്കെ തേക്കുമായിരുന്നു പല്ല് ഇളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
2: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
0: ഈ എടുത്ത ഈ പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
2: എല്ലാം കേട് വന്നു പോയതാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, പക്ഷെ കേടായിട്ട് പൊടിഞ്ഞ് കേടായ കംപ്ലീറ്റ് ഇല്ലാതായി.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ മക്കൾക്ക് 17-23 വയസ്സുണ്ടല്ലേ?
2: വയസ്സുണ്ടോ? അവർക്കും ഇതേ എന്റെ അതേപോലെ മുകളിലത്തെ പല്ല്.
0: അവര് പല്ലൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ കേടായിട്ട് നിൽക്കുന്നു, ഒന്നും എടുത്തിട്ടില്ലല്ലോ.
2: എല്ലാം ഈ കേട് വന്നാലും കൂടെ മുട്ടം ഞാൻ കൊണ്ട് അടച്ചടച്ച് വിടും, പക്ഷെ കേടായി വന്നു, എല്ലാം കേടായി വന്നു.
0: അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷേത്രങ്ങളെ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പല കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും 2 നേരം, അവനാണ് വല്ലപ്പോഴും 1-2 മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലില് ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിൻ്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോൾ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എക്ലെയർ മിഠായോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു വബിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതായത് ഒരു തേങ്ങക്കൊത്താണെങ്കിലും മതി. തേങ്ങക്കൊത്ത് ചിലപ്പോൾ അവിടെ ആ ഒരു വളരെ ഈ പറഞ്ഞ കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ PH എന്ന് പറയും. ഒരു നമ്മുടെ ആ വായിലെ PH അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ല് പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ സർഫസ് അതായത് പ്രതല ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ടൂത്തിന്റെ സ്ട്രക്ചറും സബ്സ്ട്രേറ്റും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു നേച്ചറുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ അമ്മമാർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇപ്പൊ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, ഐസ്ക്രീം കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും, ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ കുട്ടി ചോക്ലേറ്റും ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷമാവും, കാരണം ഇതൊക്കെ കഴിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണല്ലോ. പല്ലിന് കേടുവരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മധുരം ഒന്നും തന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ നമ്മളിപ്പോ ചോക്ലേറ്റ് വേണമെന്ന് കരയുന്ന കുട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ലഡുവോ ജിലേബിയോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ബിറ്റ്വിൻ മീൽ സ്നാക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുരപദാർത്ഥങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പൊ ഒരു ലഡു കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുട്ടോ ദോശയോ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാ കഴുകും, അവിടെ പാരന്റ്സിന്റെ ഒരു ശ്രദ്ധയും കൂടെ വരും. പക്ഷെ നമ്മൾ ഈ 11 മണിക്കുള്ള സ്നാക്സില് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി കൃത്യമായിട്ട് കഴുകണമെന്നില്ല. പിന്നെ ചിലപ്പോൾ രാത്രി അമ്മയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡിന്നറിന്റെ സമയത്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വാ കഴുകുന്നത്. അപ്പൊ എപ്പോഴും ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ദന്തക്ഷയത്തിന്റെ തോത് കുറയും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ സിപ്പിംഗ് ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ ആൾക്കാർ കുടിക്കുന്ന പോലെയുള്ള വലിയ വാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം വെള്ളം പൊക്കി ഒഴിച്ചു കുടിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇളകിയിട്ട് വയറ്റിൻ്റെ അകത്തോട്ട് പൊയ്ക്കോളും. പക്ഷെ വീണ്ടും സിപ്പിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഴിവുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തില്ലാന്ന് തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നിട്ടൊരു ക്ലാസ്സിലൊരു മിഠായി കഴിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ 11 മണിക്ക് കഴിക്കുന്ന മിഠായിയുടെ അംശം പിന്നെ നീക്കം ചെയ്യുന്നില്ല. അപ്പോൾ രാത്രി ഒരു 8 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞാൽ കൂടിയും ഒരു എനിക്ക് തോന്നുന്നു 20-30% കുട്ടികൾ ഇപ്പോഴും രണ്ടു നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം തലേ ദിവസം രാവിലെ 11 മണിക്ക് കഴിച്ച എന്താ ഈ പറഞ്ഞ മിഠായി ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇത്രയും സമയം വായിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ OCT എന്ന് പറയും, ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വായിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം നീക്കം ചെയ്യപ്പെടുന്നത് അത്രയും നമുക്ക് കേടുവരാനുള്ള സാധ്യത കുറയും. അപ്പം മറ്റേ കുട്ടി ഇഷ്ടംപോലെ ആഹാരം കഴിക്കും, ഈ പറഞ്ഞതുപോലെ മിഠായി കഴിക്കുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് കൃത്യമായിട്ട് വാ കഴുകുന്നുണ്ടാവും. അവൻ 10 എണ്ണം കഴിച്ചാലും ഇടയ്ക്ക് വാ കഴുകുന്നുണ്ടാവും. നമ്മുടെ കുട്ടി 1 എണ്ണം കഴിച്ചിട്ട് വാ കഴുകുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവൻ്റെ അമ്മ ഇങ്ങനെ പരാതി പറയുന്നത്, എൻ്റെ മോൻ ഒന്നേ കഴിക്കുന്നുള്ളൂ, പക്ഷെ അവന് കേടുവരുന്നുണ്ട്, മറ്റേ ആൾ 10-12 കഴിക്കുന്നു കേടുവരുന്നില്ല. കാരണം ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഇതിനകത്ത് പല്ലിൻ്റെ സ്ട്രക്ചറുണ്ട്, അതിനകത്ത് വായിലുള്ള ബാക്ടീരിയയുടെ തോതുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, OCT ഏറ്റവും പ്രധാനമായിട്ട്. OCT പണ്ടില്ലായിരുന്നു, നമ്മൾ കെരീസ് ട്രയാഡ് എന്നാണ് പറഞ്ഞിരുന്നത്. 3 കാര്യങ്ങൾ ഈ ഓറൽ ക്ലിയറൻസ് ടൈം കൂടെ ആഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് കെരീസ് ടെട്രാഡ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണമെന്നുള്ളത്. പിന്നെ സാറ് പറഞ്ഞാൽ ഇപ്പോൾ പല്ല് പൊടിയുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പോൾ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷേ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് പല്ലിൻ്റെയും എല്ലിൻ്റെ ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രകാശം കൊള്ളുക, വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇപ്പോൾ പലരും വിട്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതിത്തരും. ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ടെസ്റ്റ് എഴുതിയില്ലെങ്കിലാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷേ ഡെന്റലിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റും സെലീനിയവും മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സിങ്കിൻ്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ സെലീനിയത്തിൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നു.

0: നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ ശ്രോതാവിൻ്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. സാറേ, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പോൾ ജെറ്റ് ലാഗും ഒക്കെ വരും അവർക്ക് ചില സമയത്ത്. അവർ ചിലപ്പം രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പകൽ സമയത്തും ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞ നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്കിയാത്തോ അതിൻ്റെ ചേഞ്ചസ് വരും. ഇപ്പം നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും, അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിലുള്ള ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും, മോണയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തെ പഠിക്കുന്നുണ്ട് സ്കർവി എന്ന് പറയും. ഇപ്പോൾ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന് സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കർവി, വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും സിങ്കും ഈ പറഞ്ഞതുപോലെ ഈ കൊളാജൻ ഉണ്ടാകാനായിട്ട്, കൊളാജൻ മെച്ചുറിയാനായിട്ട് കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ കൊളാജൻ്റെ ഒരു മെച്ചുറേഷനെ സഹായിക്കുന്ന രണ്ട് കോഫാക്ടേഴ്സാണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പോൾ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിങ് വരാത്ത രീതിയിൽ ടിഷ്യൂസിൻ്റെ ഒരു ഗ്രോത്തിന് വളരെ സഹായിക്കുന്നത്. അപ്പോൾ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ ഈ ഇതിൻ്റെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോകും. പക്ഷേ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ളൊരു പാട് എത്രയായിട്ടും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പുവരുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു ഏർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ മാർന്നല്ലൂരുന്ന് ഷീജയാണ്.
1: ആ ഡോക്ടർ ജി ആർ മണികണ്ഠനുണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം ഷീജ, ചോദിച്ചോളൂ.
2: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഞാൻ മാർന്നല്ലൂരുന്ന് ഷീജയാണ്.
0: കേട്ടു കേട്ടു, പറഞ്ഞോ.
2: എനിക്ക് 56 വയസ്സായി.
0: ശരി.
2: പിന്നെ ഞാൻ സാധാരണ പല്ല് തേക്കാതെ ഒന്നും കഴിക്കാറില്ല. ഒരു ചായ പോലും ഞാൻ പല്ല് തേച്ചിട്ട് എന്റേതാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോ എന്റെ പല്ലില് ഇടയുണ്ട്. അത് മുമ്പ് കമ്പി ഇടാനായിട്ട് ഇടയിട്ടതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആഹാരങ്ങൾ കഴിച്ചിട്ട് നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ചിലപ്പോ രാത്രിയിൽ പല്ല് തേക്കും.
0: ശരി.
2: പിന്നെ എന്നാലും നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ഇപ്പൊ പല്ല് നല്ല വേദന, ഒരു ഒരു പല്ലിന് കേടായി, അത് ഇളകാറായി. അത് പല്ല് ആട്ടമില്ലാത്തത് കൊണ്ട് അത് ഇളക്കിയില്ല. അതൊന്ന് ഇളക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ആഹാര സാധനങ്ങൾ ഈ ഇടത് ഭാഗത്ത് വെച്ചാണ് കഴിക്കുന്നത്. ഈ വലത് സൈഡിലുള്ള ഒരു പല്ലിന്
0: വേദനയുണ്ട്.
2: വേദന ആ വേദനയുണ്ട്.
0: എന്താണ് ഇപ്പൊ അമ്മയുടെ സംശയം? അത് എടുക്കണോ വേണ്ടെന്നുള്ളതാണോ സംശയം?
2: ആ ശരി, അത് അടയ്ക്കണോ അതോ അത് എടുത്തു മാറ്റണോ എന്നാണ് പിന്നെ ഒരു സംശയം. നല്ലവണ്ണം വേദനയുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, അപ്പൊ പറഞ്ഞു പിന്നെ
0: റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു.
2: വേദനയ്ക്കുള്ള ഗുളി, ആ വേദനയ്ക്കുള്ള ഗുളികയുണ്ട്. അത് ഇത് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിച്ചു നോക്കണം. ഈ പല്ലുമായിട്ട് സംബന്ധിച്ച ഒരു ഒരു

0: ആശുപത്രിയിൽ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം ഇത് എനിക്കിത്തിരി വേദന കുറയാൻ തൽക്കാലം മരുന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ശരി, ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മ പറഞ്ഞു പണ്ട് കമ്പി ഇടാനായിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വിടവൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ കറക്റ്റ് ആയിട്ട് അന്ന് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ വിടവ് അവിടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പി ഇടാനായിട്ട് പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ 56 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് 70 വയസ്സുള്ള ആളിനും കമ്പി ഇടാം, പക്ഷെ നമ്മുടെ മോണയുടെ ആരോഗ്യമാണ് പ്രധാനം. അപ്പം അല്ല, ആ ചിലര് പറയുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, 30 വയസ്സ് കഴിഞ്ഞിട്ടും കമ്പി ഇടാ, നമുക്ക് 70 വയസ്സിലും കമ്പി ഇടാം. അപ്പൊ അതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മോണ നല്ല ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രായത്തിനൊരു ഒരു ഒരു ഘടകമേ അല്ല. അപ്പൊ എപ്പോഴും നമ്മള് ഈ പല്ല് നിരതെറ്റിയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കയറിയിരുന്നിട്ട് പല്ലിന് കേട് വരാനും പല്ലിന് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ആ ഇപ്പൊ വേദനയുള്ള ആ പല്ലിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ അത് ചെറിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചെടുക്കുക, അല്ലെങ്കിൽ ആഴത്തിലോട്ട് പല്ലിന്റെ മറ്റേ നമ്മുടെ ഈ ബ്ലഡ് വെസലിലോട്ടൊക്കെ അകത്തുള്ള രക്തക്കുഴലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേര് ചികിത്സ എന്ന് പറയും. വേരിന്റെ അകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടച്ചെടുക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് ഈ ബാക്കിയുള്ള ഗ്യാപ്പുകളെ കമ്പി ഇട്ടിട്ട് നമുക്കിപ്പോൾ കമ്പി ഇടുന്നതിന് പകരമായിട്ട് ചില കേസുകളിൽ കമ്പി തന്നെ ഇടേണ്ടതായിട്ട് വരും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, സങ്കീർണമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ, വളരെ ലഘുവായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്പിക്ക് പകരമായിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ട്രേകളുണ്ട്, നമ്മൾ അതിനെ ക്ലിയർ അലൈനറുകൾ എന്ന് പറയും. അപ്പോൾ അലൈനർ പോലെയുള്ള ട്രേകൾ ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല്ലിന്റെ വിടവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ പ്രായം ഒരു ഘടകമല്ല. വേദന പല കാരണങ്ങളും കൊണ്ട് വരാം. നമുക്കിപ്പോ കേടില്ലാത്ത പല്ലിനും വേദന വരാം. പല്ലിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണരോഗത്തിന്റെ ലക്ഷണമായിട്ട് മോണ താഴോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാല് പല്ലിന്റെ വേര് കൂടുതലായിട്ട് കാണും. അപ്പൊ അവിടെ ഒരുപാടായിട്ട് ചൂടും തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള പുളിപ്പ് അനുഭവപ്പെടാം, അതൊരു വേദനയായിട്ട് മാറാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദന വരാം.
0: അധിക സമയം പല്ല് തേച്ചിട്ടാണോ അത് ഇങ്ങനെ വരുന്നത്?
1: അതായത് നമ്മളൊരു
0: അധികം തണുപ്പും ഉപയോഗിച്ചിട്ടാണോ?
1: 3 മുതൽ
0: അധികം കഴിക്കാറില്ല.
1: ആ, ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തര മീഡിയം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ബ്രഷ് ചെയ്യാതെ മേളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു ഒരു കോൺ കൊടുത്തുകൊണ്ട് ബ്രഷ് അല്പം ചരിച്ചു വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരി, അപ്പൊ എന്തായാലും അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക കേട്ടോ.
2: സാർ, നേരത്തെ നമ്മൾ റൂട്ട് കനാലിനെ കുറിച്ച് സംസാരിച്ചത്, അപ്പൊ എല്ലാവർക്കും റൂട്ട് കനാലിന്റെ ആവശ്യമുണ്ടോ?
1: ഇല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ ഒരുപാട് ടെക്നോളജീസ് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്കിപ്പോ നമ്മളിപ്പോ റൂട്ട് കനാൽ ശരിക്കും വേണ്ടെന്ന് പറഞ്ഞ 2 കേസുകളിലാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ കോളറിനോട് സൂചിപ്പിച്ച പോലെ കേട് പല്ലിന്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്തം അജ്ജയെന്ന് പറയും, ഡെന്റൽ പൾപ്പിലോട്ട് എത്തുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയോ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് അത് ദന്തമജ്ജ വീക്കമായിട്ട് മാറിയിട്ടുണ്ട്, പൾപ്പൈറ്റിസ് എന്ന് പറയും. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ പല്ല് പൊട്ടിപ്പോയി, പല്ല് പൊട്ടിപ്പോയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പോഴും പല്ല് പൊട്ടൽ പല ലെവലിലുണ്ട്, നമ്മൾ 9 ആയിട്ട് തന്നെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ 3-ാമത്തെ ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ പൾപ്പിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ആ കേസുകളിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഇന്റൻഷണൽ ആർ സി ടി എന്ന് പറയും, അല്ലെങ്കിൽ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ. നിർബന്ധിതമെന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ അനാവശ്യമായിട്ട് നിർബന്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ നോർമലി ആർ സി ടി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് ഒഴികെയുള്ളതിനെല്ലാം നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേഷ്യന്റ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പല്ലിന് വിടവുള്ള പേഷ്യന്റ്, അപ്പോൾ ചിലർക്ക് കമ്പി ഇട്ട് അതിനെ ചികിത്സിക്കാനായിട്ട് താല്പര്യമില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലിന്റെ വിടവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ വെനീർ പോലെയുള്ള ക്രൗൺസ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പല്ല് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഒന്ന് അതിൻ്റെ ഒരു ആംഗുലേഷനൊക്കെ മാറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല്ല് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഭാവിയിൽ പുളിപ്പോ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ റൂട്ട് കാനൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അതിന് ഇന്റൻഷണൽ റൂട്ട് കാനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് പൾപ്പ് വരെ എത്താതെ പേഷ്യന്റ് വരെ ഇപ്പോൾ അസഹ്യമായിട്ടുള്ള പുളിപ്പ് പറയുന്ന ആൾക്കാരുണ്ടാവും, ഡെന്റിൻ വരെ എത്തിയിട്ടുണ്ടാവും, രണ്ടാമത്തെ ലെയർ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബയോമൈമറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബയോമൈമറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബയോ മൈമറ്റിക് എന്നാണ് പറയുന്നത്. ബയോ ജൈവ അനുകരണം എന്ന് പറയാം, മിമിക്രി പോലെ. അതായത് നമ്മുടെ പല്ലിന്റെ ആ ഡെന്റിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ദന്ത വസ്തു എന്ന് പറയും, ഡെന്റിൻ എന്ന് പറയുന്ന ലെയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെയുള്ള മറ്റ് അതിന്റെ തന്നെ ഫീച്ചേഴ്സിന് സിമിലർ ആയിട്ടുള്ള ചില ഡെന്റൽ ഫില്ലിംഗ് മെറ്റീരിയൽസ് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡെന്റൽ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാതെ ഇത്തരത്തിലുള്ള ബയോമൈമെറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് IDS എന്ന് പറയും, നമ്മൾ ഇമ്മീഡിയറ്റ് ഡെന്റിൻ സീലിംഗ് എന്നുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലിനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ഏതാണ്ട് 60% കേസുകളിലും നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമോ പേഷ്യന്റ് ഇനി ഫർദർ ഒരുപാട് വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലോട്ട് പോകും. അത് ചിലപ്പോൾ പ്രൈമർലി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ബയോമൈമെറ്റിക് ആയിട്ടുള്ള ഈ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് കനാൽ ചികിത്സ തോത് ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രൗൺസ് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൂത്ത് ഫുള്ളായിട്ട് ക്രൗൺസ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പല്ലിനെ ഒന്ന് രാഗി ചെറുതാക്കണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ കസ്പ് എന്ന് പറയും, ഇപ്പോൾ അണപ്പല് നോക്കുകയാണെങ്കിൽ 4 ഇങ്ങനെ മുഴച്ചു നിൽക്കും. അപ്പൊ ആ മുഴച്ചു നിൽക്കുന്ന ഭാഗത്തിനാണ് കസ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കേടുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എവിടെയാണോ പ്രശ്നമുള്ളത് നമ്മൾ അവിടെ മാത്രം ക്യാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫുള്ളായിട്ട് ക്യാപ്പ് കൊടുക്കാതെ ചില പ്രത്യേക ഏരിയയിൽ മാത്രം നമുക്ക് ക്യാപ്പ് കൊടുക്കുക. നമ്മൾ അതിനെ ഓൺലേ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻലേ എന്ന് പറയും, ഓവർലേ എന്ന് പറയും. ഇപ്പൊ ഫുള്ളായിട്ട് 360° കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ്, നമ്മളിപ്പോൾ ഗ്രൈൻഡറിനൊക്കെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന പോലെ ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് എന്ന് പറയും, ജസ്റ്റ് ടോപ്പിൽ മാത്രമേ കേടുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ഫുൾ ടൂത്തിന്റെ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് വെറുതെ ക്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടേബിൾ ടോപ്പ് മാത്രം ഫില്ല് ചെയ്ത് പോയാൽ മതി. ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ബയോമൈമെറ്റിക് റെസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാക്സിമം കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു കോൺസെപ്റ്റ്.
2: നേരത്തെ കാലങ്ങളിലാണ് എന്ത് വേദന വന്നാലും പല്ല് പറിച്ചു കളയും, മാക്സിമം
1: കൺസർവേറ്റീവ് ചെയ്യുക എന്നുള്ളതാണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഹലോ, കോള് കട്ടായി തോന്നുന്നു. സോറി, ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ പുതിയതായിട്ട് വരുന്നത്, എന്താണത്?
1: തീർച്ചയായിട്ടും നമ്മളിപ്പോ പറഞ്ഞതിലുള്ള ചില പൊരുളൊക്കെ അതിനകത്ത് വരും. അതായത് നമ്മളിപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു വെൽക്കമിങ് ചേഞ്ച് ആയിട്ട് പറഞ്ഞ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് പ്രധാനം പറഞ്ഞാൽ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കോളേജിനോട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ തന്നെ 4 ഇപ്പോൾ ഈ 4 ഇപ്പോൾ ജനറ്റിക് മേക്കപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ അസുഖം തന്നെ 4 വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എനിക്കൊരു മോണരോഗം വരികയും ഇപ്പോൾ ആശ മാഡത്തിനൊരു മോണരോഗം വരികയും അതിൻ്റെയൊക്കെ പ്രാഥമിക ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതും ചിലർക്കൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ അത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും അതിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ഈ മോണരോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹോസ്റ്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു അസുഖമാണ്. അതായത് താൻ പാതി ദൈവം പാതി നമ്മൾ പറയുന്ന പോലെ താൻ പാതി ബാക്കി ഈ പറഞ്ഞ പോലെ മൈക്രോബ് പാതി എന്നുള്ളതാണ്. അതായത് മൈക്രോബിന്റെ എഫക്റ്റ് അവിടെ പകുതിയാണ്, ബാക്കിയുള്ള താൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലപ്പോഴും പല ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് എല്ലാവരും ഒന്നും ഹോസ്പിറ്റലായില്ല, കുറച്ചുപേരൊക്കെ ചെറിയൊരു പനി പോലെ വന്നു പോയി. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്. അപ്പോൾ ഹോസ്റ്റിന്റെ റെസ്പോൺസ് അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പണ്ടത്തെ ഒരു ട്രീറ്റ്മെന്റ് ശൈലി എന്ന് പറഞ്ഞാൽ. അതായത് ബ്ലോക്ക് ബസ്റ്റർ അപ്രോച്ച് എന്ന് പറയും, വൺ ട്രീറ്റ്മെന്റ് ഫിറ്റ്സ് ഓൾ എന്നുള്ളതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചിലപ്പോൾ മാഡത്തിന് സ്യൂട്ട് ആവണമെന്നില്ല. രണ്ടും ഒരേ അസുഖമാണെങ്കിൽ, രണ്ടുപേർക്കും മോണരോഗമാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ദന്തക്ഷയമാണ് എന്ന് വെച്ചിട്ട് ഒരാളിനുള്ള ട്രീറ്റ്മെന്റ് മറ്റൊരാളിന് സ്യൂട്ട് ആവണമെന്നില്ല. കാരണം നമ്മുടെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്, ചില മൈക്രോ ലെവലിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നോ ടു ഇൻഡിവിജ്വൽസ് ആർ സെയിം എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പറയും ഒരാളുടെയും ഫിംഗർ പ്രിന്റ് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ ഡെന്റൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഒരാളിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല മറ്റൊരാളിന് സ്യൂട്ട് ആകുന്നത്. അപ്പോൾ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂട്രീഷൻ പലപ്പോഴും

0: കാണാറില്ല. നമ്മളിപ്പോ ഡയബറ്റീസ് ഡോക്ടേഴ്സിന്റെ അവിടെ മാത്രമാണ് ഒരു ഡയറ്റീഷ്യൻ കാണുന്നത് മസ്റ്റ് ആയിട്ട്. വേറെ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയാലോ നമ്മൾ സ്ഥിരമായിട്ടൊരു ഡയറ്റീഷ്യനെ കാണൂല. ഡയബറ്റിയോളജിസ്റ്റിന്റെ അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ടീമുണ്ട്. അവിടെ അവിടെ ഒരു ഡയറ്റീഷ്യൻ കാണും. നമ്മുടെ കാല് നോക്കാനായിട്ട് ഇപ്പോൾ ഒരാളുണ്ടാവും. ഇപ്പൊ ഫൂട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ടാണ്, ഡയബറ്റീസ് സ്പെഷ്യൽ ആയിട്ടുള്ള ചെരിപ്പുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഒരു കോംപ്രിഹെൻസീവ് സെറ്റപ്പിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓസോൺ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ചില കേസുകളിൽ നമുക്ക് ഓസോൺ തെറാപ്പി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ നമ്മളിപ്പോൾ റൂട്ട് കാനൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പണ്ട് നമ്മൾ ഇപ്പോൾ ഈ സിൽവർ ഫില്ലിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മെർക്കുറി അടങ്ങിയിട്ടുള്ള. അപ്പൊ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വായിൽ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ചിലർ ചോദിക്കും ഇംപ്ലാന്റ്സ് നമ്മൾ ഇടുന്നത്, ഇപ്പൊ ഇംപ്ലാന്റ്സ് ടൈറ്റാനിയം ആയിട്ടുള്ള അലോയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ്സിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വേൾഡിന്റെ പാശ്ചാത്യ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ഇംപ്ലാന്റ്സിൽ നിന്ന് മാറിയിട്ട് സിറാമിക് ഇംപ്ലാന്റ്സിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ലോഹത്തിന്റെ പ്രസൻസ് നമ്മുടെ വായിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ലോഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും അത് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നെർവിലത്തോട്ടൊക്കെ അതിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ വന്നിട്ട് ചില മൊത്തത്തിലുള്ള ഓറൽ പ്രശ്നങ്ങൾ മാത്രമല്ല ജനറൽ ആയിട്ടുള്ള ബോഡിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ കേട് വരാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബയോ മൈമറ്റിക് ആൻഡ് ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ മൊത്തം അവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ന്യൂട്രീഷനും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സും അതൊക്കെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതാണ് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന ഓൾ ബോഡി വെൽനെസ് എന്നാണ്. അതായത് സമഗ്ര ദന്താരോഗ്യം എന്ന് പറയാം. ഒരു ഹോളിസ്റ്റിക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം സമഗ്രം എന്നാണ്. അതായത് കേവലം ഒരു എന്താ പറയുക സിംറ്റം സെൻട്രിക് ആയിട്ട് ഒരാളിനെ കാണാതെ ഓരോ പേഷ്യന്റിനെയും പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇയാളെ മൊത്തത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇയാൾ മോണരോഗി അല്ലെങ്കിൽ പല്ലിന് കേടുള്ള ആളെന്ന് കാണാതെ ഇയാളുടെ ഒരു മൊത്തം ഘടനയെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനൊരു അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്.
1: നമുക്ക് അവസാനത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പേര് സ്ഥലവും കൂടെ പറഞ്ഞു.
2: ഡോക്ടറെ, എനിക്കുള്ള പല്ല് മുൻവശത്ത് ഒരു നാലഞ്ച് പല്ലുണ്ട്, ബാക്കി ഉള്ളു അകത്തുള്ള പല്ലുകള് കുറെ എണ്ണം എടുത്ത് കുറെ എണ്ണം ഒടിഞ്ഞുപോയി. അതിന്റെ ഇനി നാലഞ്ച് കുറ്റി നിപ്പുണ്ട്. ആ കുറ്റി എങ്ങനെ നട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമല്ല ഉണ്ടോ?
0: നാലഞ്ച് കുറ്റി നിപ്പുണ്ട് അല്ലേ? കുറ്റികളെടുത്ത് കളയണം. കുറ്റികൾ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് സ്റ്റംബുകൾ എന്ന് പറയുന്നത് പഴുപ്പ് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഒരു ആവാസ വ്യൂഹമാണ്. അപ്പൊ അതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ ഈ ഇൻഫെക്ഷൻ അനുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കുറ്റികളെ വെച്ച് നമുക്ക് ചവയ്ക്കാനും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കുറ്റിപ്പല്ലുകൾ എപ്പോഴും വായിൽ നിർത്താതെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്.
2: എടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം രണ്ട് പല്ലെടുക്കാനായിട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പോയിരുന്നു. എന്നിട്ട് ഒരു പല്ലെടുത്ത് വഴിക്ക് അത് ഒടിഞ്ഞ കണ്ടു പോയി. എന്നിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ എടുത്ത് കുട്ടി പൊടിച്ചെടുക്കാനായിട്ട്
0: അവസാനം എടുത്തായിരുന്നു.
2: എടുത്തെന്ന് തോന്നുന്നു. ഒന്നര കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് അതിന്റെ മരവിപ്പും എല്ലാം മാറി വേദനയായി സഹിക്കാൻ വയ്യാതായി. എങ്ങനെങ്കിലും ഞാൻ പിന്നെ ഇനി വീട്ടിൽ വന്ന്
0: പെട്ട് ചെയ്ത്
2: ആ അതുകൊണ്ട് എടുക്കാനുള്ള പേടി. അതിന് മുമ്പ് ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നേ, മൂന്നാല് പല്ലെടുത്തായിരുന്നു. നിന്ന് കഴിയുമ്പോ അഞ്ചു മിനിറ്റിനകം മരവിപ്പിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് 10 മിനിറ്റ് ഇരുത്തിയേക്കും. അതിനുശേഷം 10 മിനിറ്റകം പല്ലെടുത്ത് നമുക്ക് വീട്ടിൽ പോകായിരുന്നു. അത് വെച്ചല്ല പോയത്. പോയപ്പോ ഒരു ലേജ് ഡോക്ടർ ആയിരുന്നു. അവരാദ്യം പല്ലുവേദന വേദനയായിട്ട് ഇരിക്കുമ്പോ എടുക്കാത്തതില്ല എന്ന് പറഞ്ഞിട്ട് വേദനയ്ക്ക്
0: ഗുളികയുണ്ട്. സ്ഥലം
2: എന്റെ പേര് എന്റെ വീട് കുടിച്ചോടാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാ പോയത്.
0: കൊട്ടാരക്കരയോ?
2: കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി.
0: അവിടെയാണ് ഒന്നര മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞു.
2: ഒന്നര മണിക്കൂർ എടുത്ത്. ആദ്യം ഒരു നേഴ്സ് ആണോ അസിസ്റ്റന്റാണോ അറിയില്ല, അവരവന്നെ പല്ല് എടുത്തത്. എടുത്തപ്പോ പകുതി ആയപ്പം ഒന്നും ചെയ്യാൻ വയ്യാതെ പിന്നെ ഡോക്ടർ വിളിച്ചുണ്ട്.
0: നേഴ്സൊന്നും പല്ലെടുക്കത്തില്ല, ഡോക്ടർ തന്നെ ആയിരിക്കും.
2: അല്ല ഡോക്ടർ അല്ല, എന്നാ അസിസ്റ്റന്റ് ഡോക്ടർമാരായിരിക്കും.
0: അല്ല ഇപ്പൊ എല്ലാ അന്നത്തെ പല്ലുവേ എല്ലാ പല്ലുകളും ചിലപ്പോ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇപ്പൊ മുൻനിരയിലെ പല്ലെടുക്കാൻ ചിലപ്പോ ഈസി ആയിരിക്കും, ചിലപ്പോ നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു അരമണിക്കൂർ

0: ചിലപ്പോ സമയം കൂടുതലെടുത്തുനിന്ന് വരാം. അപ്പൊ അത് വിചാരിച്ചോണ്ട് നമ്മള് ബാക്കി കുറ്റിപ്പല്ല് എടുക്കാതിരിക്കണ്ട.
1: അതുകൊണ്ട് കുറ്റിപ്പല്ല് എടുക്കാതെ കൊണ്ടുള്ള പേടി കൊണ്ടാണ്.
0: അപ്പൊ അതിരിക്കുന്നിടത്തോളം വീണ്ടും വീണ്ടും കുറച്ചുകൂടി ഒടിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കുറച്ചുകൂടി സമയം എടുത്ത് കീറിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എത്ര നമ്മുടെ കുറ്റി അല്ലാതെ എത്ര പല്ലുണ്ട് സാറിന്റെ വായില്?
1: ഫ്രണ്ടിലൊരു നാലഞ്ച് പല്ലേ ഉള്ളൂ. അതില് അതില് രണ്ട് പല്ല് പശുവിന്റെ കൊമ്പ് കൊണ്ടിട്ട് അങ്ങ് കുരി അങ്ങ് ഇളവിയായിരുന്നു. ഇളവി
0: പശുവിന്റെ കൊമ്പ് ഉണ്ടോ?
1: ആ താടിക്ക് കുരിയാലും ചേർത്ത് കൊണ്ട്
0: അങ്ങനെ
1: രണ്ട് പല്ലങ്ങ് ഇളവി
0: ഇളവി
1: ചെറിയ ആട്ടായിട്ടിരിക്കുക. അതെടുത്ത് കളയാണ്ടല്ലേ.
0: ഇപ്പൊ എത്ര വയസ്സുണ്ട് സാറിന്?
1: 78 വയസ്സായി.
0: 78 വയസ്സായി. ഷുഗർ ഉണ്ടോ?
1: ഇല്ല, ഷുഗറും പ്രശ്നമൊന്നുമില്ല.
0: ഒന്നുമില്ല. എന്തായാലും അത് ആ കുറ്റി അവിടെ ഇരുന്നിട്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല, എടുത്തു കളയുന്നതാണ് നല്ലത്. ഓക്കെ,
2: ശരി, വിളിച്ചതിന് നന്ദി. സാറേ, നമ്മളിപ്പോ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പൊതുവിൽ ദന്താരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ് കുട്ടികളായാലും മുതിർന്നവരായാലും?
0: തീർച്ചയായിട്ടും ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പ്രധാനമായിട്ട്. നമുക്കൊരു ടേക്ക് ഹോം മെസ്സേജ് എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 നേരം എന്നുള്ളത് തന്നെ ഊന്നി പറയുന്നു, 2 നേരം ബ്രഷ് ചെയ്യുക. എപ്പോഴും രാവിലെ ബ്രഷ് ചെയ്യേണ്ടതല്ല, രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം രാത്രി ബ്രഷ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ ഉമിനീരിന്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും നമുക്ക് ഈ ഒരുപാട് ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നതും രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ബ്രഷ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ശാസ്ത്രീയമായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പലപ്പോഴും മിസ് ഔട്ടായി പോകുന്ന ഏരിയയാണ് അവസാനത്തെ പല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കഴുത്തുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. കഴിവതും ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതല്ലാതെ ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ആ ടൂത്ത് പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ SLS എന്ന് പറയുന്ന വളരെ പ്രശ്നമുള്ളൊരു സാധനമാണ്, സോഡിയം ലോറയിൽ സൾഫേറ്റ്, നമ്മുടെ ഡിറ്റർജൻറ്റിലൊക്കെ ഉള്ള സാധനമാണ്,
2: പതപ്പിക്കുന്ന
0: സാധനങ്ങൾ. പതം കുറഞ്ഞിട്ടുള്ള SLS ഫ്രീ ആയിട്ടുള്ള, പാരാബൻസ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ SLS കുറഞ്ഞിട്ടുള്ള, SLS കുറഞ്ഞതല്ല, SLS ഇല്ലാത്ത തരത്തിലുള്ള, പാരാബൻ ഇല്ലാത്ത തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. നമുക്ക് നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റും ഒരു പരിധിവരെ ഫ്ലൂറൈഡും ഉള്ള ടൂത്ത് പേസ്റ്റുകൾ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ ഒരു ഹൈ കണ്ടന്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ കഴിവതും 1-2 മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പോയിട്ട് ബാക്കിയൊക്കെ കെമിക്കൽസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൗത്ത് വാഷുകളുടെ ഗണ്യമായിട്ടുള്ള ഉപയോഗം വന്നിട്ടുണ്ട്. അത് പലപ്പോഴും മൗത്ത് വാഷുകൾ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ മൗത്ത് വാഷുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ആൽക്കഹോൾ കണ്ടന്റ് കംപ്ലീറ്റ്ലി ഇല്ലാത്ത, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, പലപ്പോഴും നമ്മുടെ BP വരെ കൂടാനായിട്ട് ഈ മൗത്ത് വാഷുകൾ കാരണമാവും. ഒരാൾ 6 മാസം സ്ഥിരമായിട്ടൊരു മൗത്ത് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ BP കൂടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വായിൽ. ഈ മൗത്ത് വാഷ് നേരത്തെ പറഞ്ഞൊരു സെലക്റ്റീവ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പം നല്ല ബാക്ടീരിയ കൂടെ കൊന്നുകളയും. അപ്പം നല്ല ബാക്ടീരിയാണ് നൈട്രേറ്റ്സ് വായിലുണ്ടാക്കുന്ന, നൈട്രേറ്റ്സ് ആണ് BP കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നല്ല ബാക്ടീരിയ സ്ഥിരമായിട്ട് ഈ മൗത്ത് വാഷ് കാരണം നശിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ BP ക്രമാതീതമായിട്ട് കൂടാനും കാരണമാവും. അപ്പം മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യുക. ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. അതൊരു നല്ലൊരു പ്രവണതയാണ്. കോപ്പർ ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. ചെമ്പിലുള്ള ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ ബ്രിസിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ശീലം ഒഴിവാക്കുക. പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ ടിപ്പായിട്ട് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കലും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് ചെക്കപ്പ് ചെയ്യുക. റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് ശീലമാക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാൻ നിൽക്കുന്ന മുറിവുകളോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മടി വിചാരിക്കാതെ ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെയും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.

0: മോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഇന്ന് 12:15 കൊല്ലാച്ച മാണിക്കം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യ ദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ ഇങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം. ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. 1:58 വൈകിട്ട് 5:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. 3 മണിക്ക് കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 KK ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ട്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 6:10 ജില്ലാ വൃത്താന്തം കോട്ടയം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവേദിയിൽ കന്നുകാലികളുടെ മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം പരിപാടിയിൽ നിശബ്ദതയുടെ നിലവിളികൾ. വിജയൻ ടി നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചെറുകഥ. എം കെ മറിയുവിന്റെ കവിതകൾ. തുടർന്ന് ജിൻസി കലാപം. സജിത് സി പടന്ന അവതരിപ്പിക്കുന്ന ചെറുകഥ. 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. മഴമീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം. ടീം രാഗരസ. ആലാപനം സിനിലാൽ ആർപി, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കീബോർഡ് ഉദയഭാസ്കർ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Pandit Jawaharlal Nehru, who first took oath as an elected Prime Minister on the 13th of May in 1952 and served until 27th of May in 64. Pandit Nehru's tenure as an elected Prime Minister amounted to 4,398 days. Now Prime Minister Modi's continuous tenure is 4,399 days, making him the longest-serving elected Prime Minister in India's history. BJP National President Nitin Naveen has said that Prime Minister Narendra Modi has written a new history across the entire country. Talking to reporters after offering prayers at a temple in New Delhi, he said that under this remarkable leadership, 25 crore families have been lifted out of poverty. Mr. Naveen said, over the past 12 years, the Prime Minister has worked for the welfare and development of every section of society, with a particular focus on women's empowerment. Union ministers including Amit Shah, Dr. S. Jayashankar, Piyush Goyal, Nirmala Sitharaman and Shivraj Singh Chauhan, among others, have wished Prime Minister Narendra Modi on becoming the longest continuous serving elected Prime Minister of India. In a social media post, Home Minister Amit Shah said that these 12 years of Prime Minister Modi have been about restoring India's pride, cultural renaissance and freeing the nation from the mentality of servitude. Dr. Jayashankar noted that this achievement reflects the enduring trust and confidence that the people of India placed in PM Modi's leadership, vision and commitment to national development. Ms. Sitharaman added that during this period, the NDA government under PM Modi has delivered bold reforms and has implemented several initiatives with unprecedented pace and scale. She emphasized that Prime Minister Modi provided decisive and strong leadership through a series of challenging times that the nation has faced. A meeting of the National Democratic Alliance will be held in New Delhi today to celebrate its government's completing 12 years and Prime Minister Narendra Modi becoming the longest continuously serving elected PM of India. Our correspondent has more details on the meeting.
1: All constituents of the alliance beside the top leadership of the BJP, including Prime Minister Modi, are expected to attend the meeting. The NDA meeting will also be attended by chief ministers and deputy chief ministers of all 22 NDA governed states and union territories, besides the leaders of all alliance constituents. The meeting will focus on reviewing various national development programs, infrastructure programs and the Modi government's vision to transform the nation into a developed country by 2047. With Priya Mondal, Akashwani News, Delhi.
0: The government has refuted several social media posts falsely claiming that the Reserve Bank of India will withdraw paper currency notes and replace them with plastic currency notes from the 30th of this month. PIB clarified that according to the RBI, there are no plans to withdraw paper currency notes or replace them with plastic currency notes by the end of this month. PIB further advised citizens to rely only on authentic information available on the official RBI website. NASA has announced names of three U.S. astronauts and one Italian astronaut as the crew for its next Artemis 3, a spacecraft docking demonstration mission scheduled for late next year that will test lunar landers from SpaceX and Blue Origin in orbit for the first time. U.S. astronauts Andre Douglas, Frank Rubio and Randy Bresnik and Italian astronaut Luca Parmitano of the European Space Agency will be the crew of Artemis 3. Benchmark domestic equity indices were trading around 0.7% up in the forenoon session today. The Sensex gained 597 points to reach 74,516, while the Nifty advanced 157 points to 23,400 when reports last came in. In men's cricket, India A defeated Sri Lanka A by 8 runs in the close contest in the opening clash of Tri-Nation A series at the Rangira Dambulla International Stadium in Sri Lanka yesterday. Ruturaj Gaikwad was adjudged player of the match for his turn. India A will next face Afghanistan A tomorrow at the same venue. And that is the end of this news bulletin.
2: Agashavani, Kannur. Sevana Vartagal. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വിജ്ഞാപനം സംബന്ധിച്ച വിശദാംശങ്ങൾ www.kannuryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. യോഗ്യത BTech ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 2026-27 വർഷത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് 6 കുറയാത്ത കാലയളവിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതിയ വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി ഇല്ല. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അയച്ച് ജൂലൈ 25 വൈകുന്നേരം 5 ആവശ്യമായ എല്ലാ ഒറിജിനൽ രേഖകളും അപ്ലോഡ് ചെയ്തതിനുശേഷം പ്രിന്റൌട്ട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-86-0 0499-4256-86-0 മുക്കൂട് GLP സ്കൂളിൽ അറബിക് ഫുൾ ടൈം അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994-4493-14 7994-4493-14 പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ട്രേഡ്സ്മാൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 12 രാവിലെ 10 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC. ഫോൺ നമ്പർ 0467-2-234-020. ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയിലെ മത്സ്യകർഷകരിൽ നിന്നും ശുദ്ധജല മത്സ്യകർഷകർ, ഊരുജല മത്സ്യകർഷകർ, ചെമ്മീൻ കർഷകർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി മത്സ്യകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യകൃഷി സംബന്ധിച്ച ഫോട്ടോകളും വീഡിയോകളും സഹിതം അപേക്ഷ അതത് സ്ഥലപരിധിയിൽ വരുന്ന മത്സ്യഭവനുകളിൽ നേരിട്ട് ഈ മാസം 12 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി മത്സ്യഭവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0497-2-731-08 0497-2-731-08. സേവന വാർത്തകളാണ് കേട്ടത്.

കടന്ന് കൊള്ളാവോ കാവേക്കാർ പോയിട്ട് ചോദിക്കുന്ന ഒരു സന്യാസി തന്നെ വന്നിട്ടുണ്ട്. സന്യാസി പെരുദേശ കൂറത്തേക്കും എവിടെയും കാടന്ന് കൊള്ളുവാലോ വേഗത്തിലേ തുറന്ന് കൊടുക്കുന്നുണ്ട്.

ചന്തു കുട്ടി കാളിച്ചതെടുക്കുന്നുണ്ട്, കാലേ പാടത്തോണ്ടു മണ്ണേ കോരി പലിശ പോറത്താതിലിട്ടും കൊണ്ട് പലിശ ആടിക്കുന്ന കുഞ്ഞേ ചന്തു.

0: കണ്ടു.
1: കൊല്ലാച്ച മാണിക്കം അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. July 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളായി മാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും ചില ആളുകൾ നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃത്വമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ 10 ആണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതികവിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽക്കൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനമോ പ്രായമോ കണക്കാക്കാതെയാണ് സൌജന്യയാത്രയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി.
രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലിനഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റിയെഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. സലീം കുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീം കുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് ചിരി

0: ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. വയനാട് കോളിയാടി എ യു പി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഉയർന്ന സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത്. ദേശീയപാത 66 മൂന്ന് നടപ്പാതകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു. കന്നീറ്റി, പരിമണം, നീണ്ടകര എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കടൽത്തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷമായി. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരയ്ക്കടിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. കപ്പലപകടത്തെ തുടർന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ താൽക്കാലികമായി ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിന്റെയോ അവയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന്റെയോ സൂചനയാണിത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്. മാലിന്യം നീക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര ഗവേഷണ സംരക്ഷണ സംഘടനയുടെയും ആവശ്യം.
0: ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി, എൻവയൺമെന്റ് ആന്റ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. വലിയ പറമ്പിൽ മേലേതിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. നാലാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരമായി പ്രസീത് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. ടീം മാനേജ്മെന്റും മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനുശേഷം സിറാജിന് വിശ്രമം നൽകാൻ നിർദ്ദേശിച്ചതായി BCCI അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ മാതാപിതാക്കളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ശിശുക്കളെ പരിചരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന വിഷയത്തെ കുറിച്ചാണ്, ശിശുക്കളിലെ പൂരകാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ്. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യ 1000 ദിനങ്ങൾ, ഗർഭധാരണം മുതൽ 2 വയസ്സുവരെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വളർച്ചാ കാലമാണ്. ഈ കാലയളവിൽ ലഭിക്കുന്ന പോഷണം കുഞ്ഞിന്റെ ഉയരത്തെയും ഭാരത്തെയും മാത്രമല്ല, മസ്തിഷ്ക വികാസത്തെയും പഠനശേഷിയെയും രോഗപ്രതിരോധ ശേഷിയെയും ഭാവിയിലെ ആരോഗ്യത്തെയും വരെ സ്വാധീനിക്കുന്നു. ഇന്നത്തെ പോഷണം നാളത്തെ ആരോഗ്യം എന്നത് വെറും മുദ്രാവാക്യമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് ഭാവിയിലേക്കുള്ള അവസരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെയും യുനിസെഫിന്റെയും കണക്കുകൾ പ്രകാരം ലോകത്ത് 5 വയസ്സിന് താഴെയുള്ള 100,000,000 കുട്ടികൾ ഇപ്പോഴും പോഷകക്കുറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ദേശീയ കുടുംബാരോഗ്യ സർവേ ആയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം കുട്ടികളിൽ വളർച്ച മുരടിക്കൽ, കുറഞ്ഞ ഭാരം, വിളർച്ച എന്നിവ ഇപ്പോഴും പൊതുജനാരോഗ്യ വെല്ലുവിളികളായി തുടരുന്നു. പ്രത്യേകിച്ച് 6 മാസം മുതൽ 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ പ്രായത്തിനനുസരിച്ച് മതിയായ അളവിലും വൈവിധ്യത്തോടെയും ഭക്ഷണം ലഭിക്കാത്തത് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പൂരകാഹാരത്തെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യ 6 മാസം മുലപ്പാല് മാത്രം മതി. ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ആണത്. അതെ, ജനനം മുതൽ ആദ്യ 6 മാസം വരെ മുലപ്പാല് മാത്രം. മുലപ്പാല് ഒരു കുഞ്ഞിന്റെ ആദ്യ പ്രതിരോധ കുത്തിവെപ്പ് കൂടിയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അവനോ അവൾക്കോ വേണ്ട ഏറ്റവും മികച്ച സമ്മാനമാണ് മുലപ്പാൽ. അത് വെറും ഭക്ഷണമല്ല, ജീവൻ രക്ഷാ മരുന്നാണ്, സമ്പൂർണ്ണ പോഷകാഹാരമാണ്. ജനനം കഴിഞ്ഞ ഉടൻ ലഭിക്കുന്ന കൊളസ്ട്രോൾ അഥവാ മഞ്ഞപ്പാൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ ആണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ സമയത്ത് കുഞ്ഞിന് വെള്ളം പോലും ആവശ്യമില്ല. കേരളത്തില് വേനൽക്കാലത്ത് പലരും ചോദിക്കും, ഇത്ര ചൂടല്ലേ ഡോക്ടർ, വെള്ളം കൊടുക്കണ്ടേ? ഉത്തരം വേണ്ട എന്ന് തന്നെയാണ്. മുലപ്പാലിൽ നിന്ന് തന്നെ 80%-ൽ അധികം വെള്ളം കിട്ടും. അതിനാൽ ആരോഗ്യമുള്ള കുഞ്ഞിന് 6 മാസം വരെ അധിക വെള്ളം ആവശ്യമില്ല. 6ാം മാസം ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. കുഞ്ഞ് 6 മാസം പിന്നിടുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഇതുവരെ മുലപ്പാല് മാത്രം മതിയായിരുന്നു, ഇനി മുലപ്പാലിനൊപ്പം മറ്റു ഭക്ഷണങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് വിളിക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ എന്തുകൊണ്ട് പൂരകാഹാരം? 6 മാസം വരെ മുലപ്പാല് മാത്രം മതിയെങ്കിലും അതിനുശേഷം കുഞ്ഞിന്റെ ശരീരം അതിവേഗത്തിൽ വളരാൻ തുടങ്ങുന്നു. ഭാരം കൂടുന്നു, എല്ലുകൾ വളരും, മസിലുകൾ വികസിക്കും, മസ്തിഷ്കം അതിവേഗത്തിൽ വികസിക്കുന്നു. ഈ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം, പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്ന് മാത്രം മതിയായ അളവിൽ ലഭിക്കാതെ വരും. അതിനാലാണ് 6ാം മാസം പൂർത്തിയായ ഉടൻ പൂരകാഹാരം ആരംഭിക്കേണ്ടത്. വളരെ നേരത്തെ തുടങ്ങുന്നതും വളരെ വൈകി തുടങ്ങുന്നതും തെറ്റാണ്. മുലപ്പാലിന് പകരമല്ല, അമ്മപ്പാലിനെ പൂരിപ്പിക്കുന്ന ഭക്ഷണമാണ് പൂരകാഹാരം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പല മാതാപിതാക്കളും ഭക്ഷണം തുടങ്ങിയാൽ മുലപ്പാല് കുറക്കാറുണ്ട്. ഇത് തെറ്റാണ്. മുലപ്പാല് തുടരുകയും അതിനോടൊപ്പം ഭക്ഷണം കൂട്ടിച്ചേർക്കുകയും വേണം. കുഞ്ഞു ഭക്ഷണത്തിന് തയ്യാറായെന്ന സൂചനകൾ എന്തൊക്കെയാണ്? 6 മാസം എന്ന പ്രായം പ്രധാനമാണെങ്കിലും കുഞ്ഞിന്റെ വളർച്ചയും ശ്രദ്ധിക്കണം. കുഞ്ഞ് പിന്തുണയോടെ ഇരിക്കുമോ? തല ഉറപ്പായി പിടിക്കുമോ? മറ്റുള്ളവർ കഴിക്കുന്നത് ശ്രദ്ധിക്കുമോ? ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമോ? ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ കുഞ്ഞ് തയ്യാറാണ്. പൂരകാഹാരം എങ്ങനെ ആരംഭിക്കാം? പലരും ആദ്യ ദിവസം തന്നെ 1/2 കപ്പ് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും. അത് ആവശ്യമില്ല. ആദ്യ ദിവസം 1-2 ടീസ്പൂൺ മാത്രം മതിയാകും. കുഞ്ഞ് ഭക്ഷണം സ്വീകരിക്കുന്നതിനനുസരിച്ച് അളവ് ക്രമേണ

0: കൂട്ടാം. ആദ്യകാല ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അരി വേവിച്ച് ഉടച്ചത്, രാഗി, വേവിച്ച മധുരക്കിഴങ്ങ്, വാഴപ്പഴം, കാരറ്റ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, പരിപ്പ് അല്ലെങ്കിൽ ചെറുപയറ് ചേർത്ത കഞ്ഞി തുടങ്ങിയവ നൽകാം. കേരളത്തിൽ സാധാരണയായി കാണുന്ന ഒരു തെറ്റാണ് വളരെ നേർത്ത കഞ്ഞി നൽകുന്നത്. കഞ്ഞിവെള്ളത്തിൽ പോഷകങ്ങൾ വളരെ കുറവാണ്. ഭക്ഷണം സ്പൂണിൽ നിൽക്കുന്ന തരത്തിൽ കട്ടിയുള്ളതായിരിക്കണം. കാരണം കുഞ്ഞിന്റെ വയറിന്റെ വലുപ്പം ചെറുതാണ്. അതിനാൽ ചെറിയ അളവിൽ കൂടുതൽ പോഷകങ്ങൾ നൽകണം. ഇനി ചില തെറ്റിദ്ധാരണകൾ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചില തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുട്ട കൊടുത്താൽ അലർജി വരും, മീൻ ഒരു വയസ്സിന് ശേഷമേ കൊടുക്കാവൂ, കുഞ്ഞിന് പല്ലു വന്ന ശേഷമേ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാവൂ. ഇവയിൽ ഒന്നിനും ശാസ്ത്രീയ അടിത്തറയില്ല. 6 മാസം കഴിഞ്ഞാൽ നന്നായി വേവിച്ച മുട്ടയും മീനും നൽകാം. അലർജി കുടുംബചരിത്രമുള്ള കുട്ടികളിൽ പോലും ഭക്ഷണം അനാവശ്യമായി വൈകിപ്പിക്കാൻ ഇന്ന് ശുപാർശയില്ല. എപ്പോഴാണ് വെള്ളം കൊടുത്തു തുടങ്ങേണ്ടത്? 6 മാസം കഴിഞ്ഞാൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം നൽകാം. മധുരം ചേർത്ത വെള്ളമോ പാനീയങ്ങളോ ആവശ്യമില്ല. ഇനി ഭക്ഷണത്തിന്റെ ആവൃത്തി. 6 മുതൽ 8 മാസം വരെ ദിവസം 2 മുതൽ 3 തവണ വരെ ഭക്ഷണം നൽകണം. 9 മുതൽ 11 മാസം വരെ ദിവസം 3 മുതൽ 4 തവണ വരെയും, കൂടാതെ 1 തവണ മുതൽ 2 തവണ വരെ ലഘുഭക്ഷണങ്ങളും നൽകണം. 12 മാസം മുതൽ 24 മാസം വരെ ദിവസം 3 പ്രധാന ഭക്ഷണങ്ങളും 2 ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും നൽകാം. അമ്മപ്പാൽ 2 വയസ്സുവരെയും അതിനുശേഷവും തുടരാവുന്നതാണ്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാന സന്ദേശം പറയുകയാണ്, വയറ് നിറയ്ക്കുക മാത്രമല്ല ലക്ഷ്യം, പോഷണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം.
1: കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷകസമ്പുഷ്ടമാക്കാം? ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ശ്രോതാക്കളെ, 100 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0479725600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019-2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ കെഎസ്ആർടിസിക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനെ ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Thiruvananthapuram Facebook page.

0: പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പ് റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അക്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് സിഎൻജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും എൽപിജി കണക്ഷനുകൾ പിഎൻജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
2: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാകെ കുഛ് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ, ഏകദം ഹംനെ ഉസ്പേ ക്രാക്ക് ഡൗൺ കർ ദിയ. കോയി കമി നീ ഹൈ, നാ സി എൻ ജി കി കമി ഹൈ, നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഹൈ, ഇൻഫാക്ട് എൽ പി ജി കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു പി എൻ ജി കണക്ഷൻ.
1: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണതീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് യുഎസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് യുഎസ് നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2-ാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ.

ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ, ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി.

1015. പല്ലവി അനുപല്ലവി വിജയിക്കുള്ള സമാനമായ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ആദ്യത്തെ കോളറിലേക്ക്. ഹലോ, ആരാണ്? കുറച്ച് ഉറക്കെ പറയണേ. നളിനി, എവിടുന്നാണ്? പയ്യന്നൂർ. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഒരു എന്താണിത്, അനുപല്ലവിയാണേ. പഴയൊരു ഗാനമാണ്, 60s-ലേക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ അനുപല്ലവി.

0: മനസ്സിലായോ?
1: മനസ്സിലാവുന്നില്ല.
0: മനസ്സിലാവുന്നില്ല, എവിടെയും കേട്ടിട്ടില്ല. പിടുത്തം കിട്ടുന്നില്ല. എന്താ ചെയ്യും? സാധ്യതയില്ല. ഇല്ല, മിടി മിടുക്കി എന്ന ചിത്രത്തിലെ ഗാനമാണ്. പൊന്നും തരിവള മിന്നും കയ്യിൽ ഒന്നു തൊടാനൊരു എന്ത്? ഇപ്പൊ പല്ലവി പാടുമ്പോ അറിയാല്ലേ.
1: അറിയുന്നുണ്ട്.
0: ഓക്കെ, പാട്ട് കേട്ടിരുന്നോളൂ കേട്ടാ. ശരി.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടി തുടരുകയാണ്. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. അടുത്ത കോളറിലേക്ക്. ഹലോ, ഹലോ, പേര് പറഞ്ഞേ.
1: സവിത.
0: സവിത, എവിടുന്നാണ്? ശ്രീകണ്ഠപുരം. ഓക്കെ, എന്തൊക്കെയാണ്, പാട്ടുപാടോ? മൂളിപ്പാട്ടാണ്. അത് ശരിയാണ്, ഓരോ രീതിയിലാണ് ആൾക്കാർ പാട്ടിനെ ഇഷ്ടപ്പെടും. ആ അതെ, പാട്ടിനെ ശ്രദ്ധിക്കുന്നു. ചിലവര് നന്നായി പാടുന്നവർ ഒരുപാട് പാട്ട് കേൾക്കണം എന്നില്ല. ഓ, ഒന്നും മനസ്സിലാവുന്നില്ല, കുറച്ച് കട്ടായി പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അത് ഒരു പാട്ടിന്റെ തുടക്കമാണ്, തുടക്കം മ്യൂസിക്. 90s ഒരു പാട്ടാണ്. ഇതാ

എന്താണ് പാട്ട് കേട്ടിട്ടുണ്ടോ? മനസ്സിലാവുന്നില്ല. നേരത്തെ ആള് പറഞ്ഞ പോലെ പിടുത്തം കിട്ടുന്നില്ല. എന്ത് ചെയ്യും? 90കളിലെ സിനിമ ഹിറ്റ് സിനിമയാണ്. അങ്ങനെ വിഷ്ണു ലോകത്തിലെ പാട്ടാണ്. മലേഷ്യ വാസുദേവനാണ് ഗായകൻ. പാണപ്പുഴ പാടി നിർത്തി നന്ദുണി പാട്ട് എന്നുള്ള പാട്ട് അറിയാമോ? ഓക്കെ സവിത, ഇപ്പൊ പാട്ട് കേട്ടോളൂ കേട്ടോ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0479725600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ. ഹലോ, ആരാണ്
1: ഇത്? മട്ടന്നൂരിന്ന് ബിന്ദു ആണേ.
0: മട്ടന്നൂരിന്ന് ബിന്ദു. ഓക്കെ, അപ്പോ പാട്ട് വേണല്ലേ?
1: നോക്കാം
0: ഒരു പാട്ട്. ഇത് ഒരു പല്ലവിയുടെ തന്നെ ഒരു ഭാഗമാണേ, പല്ലവിയിൽ തന്നെയുള്ള ഒരു ഭാഗമാണ്. എന്താ

0: പല്ലവിയുടെ തന്നെ ഒരു ഭാഗമാണ്. ജൂൺ 5-ാം തീയതി പ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പാട്ടുകൾ കൊടുത്തിരുന്നു. ആ പ്രകൃതിയിലുള്ള ഒരു പാട്ടാണിത്. അതിലൊരു പ്രകൃതി ഉണ്ട് ഫസ്റ്റ് ലൈനിൽ, അറിയാമോ? അത്ര പൊരുത്തം കിട്ടുന്നില്ല. എന്ത് ചെയ്യും?
1: നേരത്തെ രണ്ടും അറിയുന്നു.
0: അറിയുന്ന അറിയുന്ന എത്തുമ്പോ കോള് കിട്ടൂല അല്ലേ?
1: അതല്ലേ അറിയുന്നു.
0: ദൈവം, ഞാൻ ഉത്തരം പറയട്ടെ? ഉഷസേ ഉണരൂ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം ഉണ്ടായിരുന്നു, അധികം അറിയാത്ത പാട്ടാണ്. പക്ഷേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല്ലവി എന്ന് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഈ പാട്ട് അറിയുന്നവർക്ക് വേ മനസ്സിലാവും. ഇന്നി അറിയും പ്രകൃതി ഇന്നിൽ നിറയും സുഗന്ധി, ഇങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ട്യൂണ് കണ്ണൂർ രാജൻ ഈണമിട്ട ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക്
1: കേൾക്കാം.
0: കൊറേ ആയി വിളിക്കാതെ. ബിന്ദുവിനൊക്കെ സമ്മാനം കിട്ടിയത് രണ്ടു പ്രാവശ്യം ആയിട്ട് കിട്ടിയെന്ന് എനിക്ക്
1: തോന്നുന്നത്.
0: ആ, അപ്പൊ നമ്മള് കുറച്ചൊന്ന് മാറി നിൽക്കണ്ടേ, മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടിക്കോട്ടെ. വിളിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന്, ഇപ്പം തന്നെ ഞാനില്ലാത്ത ദിവസമൊക്കെ വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പല്ല, ഇപ്പം കുറച്ചായിട്ട് വിളിക്കാറില്ല, എന്നാലും ഒരുപാട് പ്രാവശ്യം വന്ന ഒരാളാണ് ബിന്ദു.
1: ഓക്കെ,
0: അതെ, ഇപ്പൊ അതെല്ലാം നല്ലതല്ലേ. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്കും ശബ്ദവും കൂടി റേഡിയോയിൽ പോയിക്കോട്ടെ എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ ആയിട്ട് വിളി, എന്നാലും വിളിക്കാറുണ്ട്. ഞാനില്ലാത്തപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. റേഡിയോ കിട്ടിയിട്ടുണ്ട്.
1: ആ,
0: പിന്നെന്താ വേണ്ടത്? ഇനിയിപ്പോ കൊറേ റേഡിയോ കിട്ടിട്ട് എന്താക്കാനാണ് ബിന്ദു? അതെ അതെ, നമ്മളൊന്ന് നോക്കാലോ അല്ലേ. കൊറേ ബിന്ദുവിന് കൊറേ പാട്ടൊക്കെ അറിയുന്നതല്ലേ,
1: അപ്പൊ
0: കിട്ടുവാണെങ്കി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ ബിന്ദു, ശരി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനുള്ള നമ്പർ 0497295600. മറ്റൊരു നമ്പർ 9495991015. ഹലോ
1: ഹലോ,
0: ആരാണ്?
1: വിലാസിനി.
0: വിലാസിനി എവിടുന്നാണ്?
1: പെരളശ്ശേരി.
0: പെരളശ്ശേരി. ഓക്കെ, ആദ്യമായിട്ടാണോ വിലാസിനി?
1: അതെ, ആദ്യമായിട്ടാണ്.
0: ആണ് പെരളശ്ശേരി താമസം.
1: അതെ.
0: ഓക്കെ, ആരൊക്കെയാ ഉള്ളത് വീട്ടില്?

ഇപ്പൊ ഒരുമിച്ചിട്ട് ഏച്ചി അനിയത്തി ഒപ്പം തന്നെ ഉണ്ട്. ആരാ അതില് പാട്ട് പാടുന്നത്? പാട്ട് കേൾക്കും അത്ര തന്നെ. എത്രത്തോളം കേട്ടു നീ പറയും. വിലാസിനിമാരൊക്കെ നമ്മളൊരു പേരുകളുണ്ടല്ലോ അല്ലെ, നമ്മള് പേരുകൾ വെച്ചിട്ടൊക്കെ നമ്മള് ഇവര് ഏത് കാലത്താ ജീവിച്ചേ നോക്കും. പലപ്പോഴും തെറ്റിപ്പോവും. എന്നിരുന്നാലും ഞാനൊരു വിലാസിനിക്ക് പറ്റിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അറിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണേ. ഇത് പിന്നെ ഒരു തുടക്കം മ്യൂസിക്കാണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. നോക്കിയേ, ഇതാ തുടക്കം മ്യൂസിക്കാണേ.

0: കിട്ടുമോ?
1: ഒന്നും കൂടി വെച്ചിരുവോ?
0: അല്ല, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ട് ഓർമ്മ,
0: ആ ഓർമ്മ വെച്ചിട്ടൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്കുക.

0: ഇളയരാജയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഗാനാമൃതത്തിൽ പോയിരുന്നു. അതിലത്തെ ആദ്യ ഗാനം ഇതാണെന്നാണ് ഓർമ്മ.
1: കിട്ടുന്നില്ല
0: എന്തെയും, വ്യാമോഹമാണ് സിനിമ. വ്യാമോഹം

0: നല്ല പാട്ടല്ലേ അല്ലേ?
1: അതെ, നല്ല പാട്ട്.
0: ഒരു കാലത്തെ ഗാനങ്ങൾ ഇപ്പൊ ഓർമ്മ വന്നു. ഇനി ഓർമ്മ വന്നിട്ട് എന്താ കാര്യം? ഓക്കെ, ശരി കേട്ടോ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: പല്ലവേനു പല്ലവേ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: നിഷാന്ത്.
0: നിഷാന്ത് എവിടെ നിന്നാണ്? കാവുംഭാഗം. നിഷാന്താണ് ആണോ? ആണ് നിഷാന്ത്. എല്ലാത്തിലും കുറച്ച് എനിക്ക് തോന്നുന്നു ആകാശവാണിയിലെ ഇതേപോലുള്ള പരിപാടികളൊക്കെ വരുന്ന ഒരാളാണ് പല്ലവി അനു പല്ലവി. എനിക്ക് ഓർമ്മയില്ല, നിഷാന്ത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്.
1: പല്ലവി അനു പല്ലവി ഇതുവരെ
0: പങ്കെടുത്തിട്ടില്ല.
1: കാരണം പരിപാടി കേൾക്കാറുണ്ട്, വിളിക്കാൻ നിൽക്കാറില്ല.
0: വിളിക്കാൻ നിൽക്കാറില്ല ഇന്ന് നിന്നു. ഓക്കെ, നോക്കാം. അപ്പൊ ഒരു പാട്ട് ചോദിക്കാം. അത് അനു പല്ലവി ആണെന്ന് വിചാരിക്കുന്നു. അനുപല്ലവി തന്നെ.
2: എന്താ കുഞ്ഞും നിന്റെ പാട്ട് കേട്ടു മണി.

0: കൊറേ കേൾപ്പിച്ചു, ഇപ്പൊ പല്ലവിയിലെത്തി.
1: അറിയുന്ന പാട്ടാ,
0: അറിയുന്ന പാട്ടാണ്, കിട്ടുന്നേയില്ല. അതെ, എന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതിന് വിഷമൊന്നും വിചാരിക്കണ്ട, വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ വെച്ചു. ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ, ഒരുങ്ങി പുറപ്പെട്ട് തന്നെയാവും. ഇതുവരെ ആരും ശരി ഉത്തരം പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇത് സൂര്യപുത്രനിലെ പാട്ടാണ്, ഔസിപ്പച്ചന്റെ ഈണമാണ്, എസ് രമേശൻ നായർ. ആ പാട്ടും വിഷ്വലും എല്ലാം മനസ്സിൽ വരുന്നുണ്ടാവും, പക്ഷെ ഇതിനെ പിടുത്തം കിട്ടുന്നില്ല. ജയറാമനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ. പഞ്ചവർണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടി വരുമോ, ഹിറ്റ് പാട്ടല്ലേ ഇതെല്ലാം. ശരി നിശാന്തേ, ഓക്കെ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: ഹലോ
1: ഹലോ,
0: ആരാണ്? റേഡിയോ വോളിയം കുറക്കണേ, കുറച്ച് ദൂരേക്ക് നിന്നോ? അപ്പൊ അങ്ങോട്ടേക്ക് ഓടണ്ടേ? ഓക്കെ, ദൂരെ നിന്നാ മതി. ഓക്കെ, ഒരു പാട്ടിന്റെ എന്താണ്, അനുപല്ലവിയുടെ ഒരു ചെറിയ കഷ്ണമാണ്. എന്താ

0: അറിയാമോ? അറിയുന്ന പോലെ ഉണ്ട്, അറിയാം. എന്തായാലും
1: അറിയണ്ടാവും.
0: നേരത്തെ കൊടുത്ത എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടീനോ? അതേത് സിനിമയിലാ? ആരാണ് പറഞ്ഞിരുന്നത്? പറ അയാൾക്ക് ഫോൺ കൊടുത്തേ. അല്ല, ആരാ പറഞ്ഞിരുന്നേ? അവർക്ക് ഫോൺ കൊടുത്താ മതി. ആ മോൾക്ക് കൊടുക്ക ഫോണ്. അമ്മ വിളിച്ചിട്ട് മോൾ ഉത്തരം പറയാൻ പറ്റൂല കേട്ടാ. ഏ, ഉത്തരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇത് എടുക്കൂല. എന്ന് വെച്ചാല് മോൾ ഒരിക്കലും പ്രിയം പ്രേതരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വിളിക്കാനും പറ്റൂല. ഈ മോളല്ല, വേറെ മോളാണോ? അത് കുഴപ്പമില്ല. ഈ മോളെ പേരെന്താ? ജസ്ന. അപ്പൊ അന്ന് പങ്കെടുത്തതോ? ജിൽന. ഓ, രണ്ടു പെൺകുട്ടികളാണ്.
1: മൂത്തു ഒരാളും കൂടെ.
0: എന്നാ പാട്ടൊന്ന് പാടിയാ നോക്കട്ടെ.

0: ജയറാം. ഓക്കെ, ജയറാം അല്ല, എനിക്ക് തോന്നുന്നു ഈ പാട്ടിൽ ജയറാം ഉണ്ട്, ഈ പാട്ടിൽ ആസിഫ് അലിയാണ് തോന്നുന്നു.
1: ഓക്കെ,
0: ജസ്ന അല്ലേ പേര്?
1: അതെ അതെ,
0: ജസ്ന. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ശരി, ഓക്കെ.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: ജേഷ്മ
0: പ്രകാശ് നായട്ട് പറ. നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു പഴയ ഗാനമാണ്, പഴയതെന്ന് വെച്ചാൽ ഒരു 70 തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പല്ലവിയുടെ അനുപല്ലവിയുടെ ഇടയ്ക്കുള്ള മ്യൂസിക്കാണ്.

0: ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. ഏത്?
1: ഒന്നുകൂടെ കൊടുക്കാം.
0: ഒന്നുകൂടെ കൊടുക്കാം.

രക്ഷയില്ല, പോയി. നാഴികക്കല്ല് സിനിമയിലെ ഗാനം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. എന്താ ചെയ്യല്ലേ, കുറച്ച് വിഷമായി പോയി അടക്കള. പക്ഷെ ഇത് എന്റെ ഒന്ന് അനുപല്ലവി ഒന്നും കൊടുക്കാൻ പറ്റില്ല, വേഗം പറയല്ലോ. പറയും വേണം എന്നാ കുറച്ച്. ഇതെന്തിനാ അപ്പൊ ഇവര് ഇങ്ങനത്തെ ചോദ്യം വേട്ടത്തിന് പെടുന്ന പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. കുറെ ആൾ ഉത്തരം പറയുമ്പോ അതും വിഷമാണ്. അപ്പൊ കുറച്ച് വിഷമവും വേണം, ഈസിയും വേണം എന്നുള്ളവര്. ഏത് ഏതാ

ആ സൂര്യപുത്രം പഞ്ചവർണ്ണ കുളിര്. അതെ അതെ അതെ. ഓക്കെ ജേഷ്മ, ഒരു ഭാഗ്യം കൂടി വേണം. നമ്മക്കറിയാം നമ്മളെ തന്നെ വരാൻ ആ ചോദ്യം. ഓക്കെ ശരി.

0: ഹലോ
1: ഹലോ മാഡം, ഞാൻ സുജയ.
0: സുജയ സുജയ പള്ളിക്കുന്ന് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു പാട്ട്, പാട്ടെന്ന് വെച്ചാൽ ഒരു പുതിയ ഗാനമാണ്. അതിപ്പം ചില പാട്ടുകളുണ്ടല്ലോ, അതിന് പല്ലവിയാണ് പല്ലവി, അങ്ങനെ എവിടെ ഇത് തുടങ്ങിയെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു വരികളുണ്ട്, അത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതാ

പറയാമോ? അയ്യോ സമയായല്ലോ. അറിയില്ല. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ കാണാതെ മായല്ലേ കണ്ണി. പുതിയ പാട്ടൊന്നും പാടാറിഞ്ഞൂടാ. നമ്മൾക്ക് നാം തന്നെയല്ലേ കുളിപ്പിറന്നാരല്ലേ. ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, അറിയുന്ന പാട്ടില്ലേ? വാഴറ്റൂല്ലേ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ സുജയ? ഓക്കെ, ഇപ്പം സമയം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആ

0: ഇന്നത്തെ പല്ലവി അനുപല്ലവി സമാപിക്കുകയാണ്. ഇന്ന് വിന്നറായിട്ട് ജസ്ന അഞ്ചരക്കണ്ടി, എന്നുവെച്ചാൽ ജസ്നയുടെ ചേച്ചി പ്രിയപ്രീതരത്തിലേക്ക് പങ്കെടുത്തതാണ്. എന്നാലും ഇവർ മാത്രമാണല്ലോ ശരിയുത്തരം പറഞ്ഞത്. അപ്പോൾ വിജയിയായിട്ട് ജസ്ന അഞ്ചരക്കണ്ടിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പല്ലവി അനുപല്ലവിയിൽ നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി. എഫും പ്രധാന വാർത്തകൾ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് ഈ നാഴികക്കല്ലെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രധാനമന്ത്രിയെ ആദരിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര കൂടുതൽ സർവീസുകളിലേക്ക് നീട്ടുന്നത് പഠിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി. കെഎസ്ആർടിസിക്ക് പ്രതിമാസം 70 കോടി രൂപ ഗവൺമെന്റ് നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അന്തരിച്ച വിഖ്യാത സിനിമാ സംവിധായകൻ പി ഭാരതിരാജയുടെ ഭൌതിക ശരീരം ചെന്നൈ നീലാങ്കരയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. എഫ്എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi sets record as India's longest serving elected Prime Minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against US bases in Jordan and other targets in Gulf. US responds with strikes on Iranian targets. At least 13 people, including 11 children, killed.

0: setting up a delicate docking demonstration one by one. At a ceremony in Houston, NASA Administrator Jared Isaacman announced that veteran astronaut Randy Bresnik will serve as commander, with Andre Douglas and Frank Rubio as mission specialists, and Luca Parmitano of the European Space Agency as pilot. NASA astronaut Bob Hines was named as the backup crew member and will train alongside the prime crew. Italian Space Agency President Teodoro Valente said in a statement that Parmitano's selection as pilot for Artemis 3 confirms and enhances the role and capabilities of the European and Italian space systems in human exploration of the universe. With Payal Sharma's report, Jigyasa Pandey for Akashvani News.
1: Facebook's parent company Meta today announced that it will establish its first AI-enabled data center in India. As part of the agreement, Meta and Reliance Industries will build a data center with 168 megawatt capacity at Jamnagar in Gujarat, which Meta will lease with options to scale. The government has refuted several social media posts falsely claiming that the Reserve Bank of India or RBI will withdraw paper currency notes and replace them with the plastic currency notes from the 30th of this month. Fact-check unit of the Press Information Bureau has termed the claim as fake. PIB clarified that according to the RBI, there are no plans to withdraw paper currency notes or replace them with plastic currency notes by the end of this month. The India Meteorological Department or IMD has said that Delhi NCR is expected to experience significant weather changes over the next 3 days, with thunderstorms, dust storms and rainfall likely to bring much needed relief from the scorching temperatures. Arunachal Pradesh, Assam, Meghalaya, Sikkim, coastal Karnataka and sub-Himalayan West Bengal are likely to witness heavy to very heavy rainfall at isolated places during the day. Benchmark domestic equity indices were trading around 0.6% up in the afternoon session today. The Sensex rose 568 points to 74,487, while the Nifty added 136 points to 23,378 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi sets record as India's longest-serving elected Prime Minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against U.S. bases in Jordan and other targets in Gulf. U.S. responds with strikes on Iranian targets. At least 13 people, including 11 children, killed in Pakistani airstrikes in Afghanistan. And Met Department predicts significant weather changes in Delhi NCR region in next 3 days, likely to bring relief from scorching heat. And with that, we end the midday news.
2: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42nd. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: എത്ര വിചിത്രമാണ് കുറ്റവും ശിക്ഷയും എന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിൻ്റെ വിചിത്രത തന്നെയാണ് പലപ്പോഴും നമ്മുടെ കാപട്യങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ഡോസ്റ്റോവ്സ്കി നമ്മെ ക്ഷണിക്കുന്നത്. കപടതകളുടെ മുഖംമൂടി വലിച്ചു കീറുന്ന രംഗങ്ങളിലേക്ക് ഇനി നമ്മൾ, അല്ല ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ്. അസാധാരണ മനുഷ്യൻ എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് റസ്കോൾനിക്കോവ് രണ്ടുപേരെ കൊല്ലുന്നു. പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണമൊത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിൻ്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷിനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളറിയാം.
4: ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി, നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാമോ?
5: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ച് ഉറപ്പിച്ചോ ലൂഷൻ?
4: ഇല്ല, അടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
5: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
4: എങ്ങനെ വിട്ടുകളയും?
5: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് വിട്ടുകള.
4: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
5: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
4: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
5: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു മാന്യൻ.
4: ആ വിധവയുടെ വീട്ടിൽ എന്തോ വിരുന്ന് നടക്കുന്നുണ്ട് ഇല്ലേ?
5: എന്താ ആ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെയും ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
4: ഓ, അവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
5: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
4: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്, ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് അവർ ക്ഷണിച്ചത്. ഒരു ഒരു ഒരു ഔദാര്യം.
5: എന്തായാലും ഞാനും പോകുന്നില്ല.
4: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി.
5: ആര് തല്ലി? ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നേ?
4: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറിനെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെ കുറിച്ചുള്ള ആദർശങ്ങൾ.
5: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
4: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീവിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
5: അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
4: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
5: ബലപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്തു ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
4: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
5: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
4: കൊള്ളാം നിങ്ങളുടെ ആദർശം.
5: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
4: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
5: എന്തുകൊണ്ടില്ല?
4: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
5: ഞാനുള്ളത് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ എനിക്കാവില്ല.
4: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
5: നിങ്ങൾ പോകുന്നില്ലല്ലോ. ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
4: ഓ, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
5: തീർച്ചയായും അപമാനിക്കലല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം. ആചാരങ്ങളിലല്ല.
6: നിങ്ങളുടെ ന്യായം കൊള്ളാം.
5: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
6: ഓഹ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഹെൻറി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
5: ലൂഷൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
6: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. ആ തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
5: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് പോയി.
6: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
5: അവള് ഭർത്താവിനെഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
6: ആ, ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ 3-ാമത്തേത്.
5: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2-ാം വിവാഹം മാത്രമാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
6: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ, ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുണ്ടോ?
5: എനിക്കെങ്ങനെ പറയാൻ കഴിയും? എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
6: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
5: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
6: ഓഹോ, സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
5: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
6: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
5: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാദറിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാനൊരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാനവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാൻ ആവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
6: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
5: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
6: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണോ?
5: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവം അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
6: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
5: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
6: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
5: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു. വാസ്തവത്തിൽ അവൾ വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
6: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
5: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുകളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ഇന്ന് ബാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2002 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം അനിൽകുമാർ, ബാബു നാരായണൻ. അഭിനയിച്ചവർ കലാഭവൻ മണി, ഇന്ദ്രൻസ്, കെ പി എസ് സി ലളിത, മാള അരവിന്ദൻ, സലീം കുമാർ, അനിൽ മുരളി, ഗീതു മോഹൻദാസ്, തിലകൻ, ബാബു നമ്പൂതിരി, ബാബുരാജ് ജേക്കബ്, ശ്രീജ ചന്ദ്രൻ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, വേണുഗോപാൽ, ചിന്മയി. കലാഭവൻ മണി, എം ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, ജയചന്ദ്രൻ, സുജാത. ഗാനങ്ങളിലേക്ക്.

ബാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 34 മിനിറ്റും 34 സെക്കൻഡും. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 കഴിഞ്ഞ് 59:55. ഇനി 5 ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: തിരുവനന്തപുരം കേന്ദ്രഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. ശിക്ഷക് ഹേ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹേ പാർവതി ഓർ ശിവങ്കരി.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ അധ്യാപക ജി.
2: ഗലീലിയോ പാഠത്തിന്റെ കുറച്ചു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം പഠേങ്കെ അച്ച മൈ പഠുങ്ക സുനിയെ. പിതാലേ ഡാണ്ടാത്തോ ഉസ്നെ ബോലെ പെൻസേ കഹാം ആപ് ഹി തോ കഹത്തേക്ക് സച്ച് കഹനെ അവർ സച്ച് നിഭാനേ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചായേ മുജേ വൈജ്ഞാനിക് ബന്നേക്ക മൻഹേ തോ മൈ വിജ്ഞാൻ ക്യോം നാ പട്ടും ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹേ. ശിവങ്കരി പട്ടിയേ യേ ബാ.
4: പിതാനേ ടാണ്ടാ തോ ഉസ്നെ ഭോലേ പെൻസേ കഹാ ആപ് ഹി തോ കഹത്തേ ധേ കി സച്ച് കഹനെ ഓർ സച്ച് നിഭാനേ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചായേ മുജേ വൈജ്ഞാനിക് ബന്നെ കാ മൻ ഹേ തോ മേ വിജ്ഞാൻ ക്യോ നാ പഠൂ ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹേ.
2: ഇസ്കാ മലയാളം പരിഭാഷ ദേക്കേംഗേ. അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു, സത്യം പറയുന്നതിലും സത്യം പാലിക്കുന്നതിലും ദൈവത്തെ പോലും ഭയക്കരുതെന്ന് അങ്ങല്ലേ പറഞ്ഞിരുന്നത്. എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ശാസ്ത്രം പഠിച്ചുകൂടെ? അങ്ങ് ദൈവത്തെക്കാൾ വലിയവനാണോ? ഇസ് ബാഗ്ക കുച്ച് കഠിന ശബ്ദമൊക്കെ അർത്ഥ ദേക്കേംഗേ. ഭോലേപ്പൻ, ഭോലേപ്പൻ കാ മത്ലബ് ക്യാ ഹേ?
5: ഇന്നസെൻസ്.
2: ഇന്നസെൻസ്. സച്ച് നിഭാന,
4: സത്യം പാലിക്കുക.
2: സത്യം പാലിക്കുക, സത്യക്ക അനുസരൻ കർണ. ബന്നെ കമൻ, ബന്നേക്ക് ഇച്ഛ. അഭിയാകല പോയിന്റ്. ഇസ്പ പിത നാരാ സോനേക്കെ ബജായ് കുശുയേ അവർ കഹാ മൈ തുംസെ യഹി സുന്ന ചാത്താത്ത അവർ ഇസ് ഭാവനക്കോ അമേശ ബനായേ രഖ്ന തബി തും സച്ചേ വൈജ്ഞാനി ബൻ പാവങ്കെ. ഗലീലിയോനെ പിതാക്കി ബാത് കോ അമേശ യാദ് രഖ. പട്ടിയെ പാർവതി.
5: ഇസ് പർ പിതാ നാരാസ് ഹോനേ കെ ബജായ് ഖുഷ് ഹുയേ ഓർ കഹാ മേം തുംസെ യഹി സുന്ന ചാത്താ ദാ ഓർ ഇസ് ഭാവന കോ ഹമേശ ബനായേ രഖ്ന തബി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോംഗേ. ഗലീലിയോനെ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖാ.
2: ശിവങ്കരി പട്ടിയെ.
4: ഇസ് പർ പിതാ നാരാസ് ഹോനേ കെ ബജായ് ഖുഷ് ഹുയേ ഓർ കഹാ മേ തുംസെ യഹി സുന്ന ചാത്താ ഥാ ഓർ ഇസ് ഭാവന കോ ഹമേശ ബനായേ രഖ്ന തഭി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോഗേ. ഗലീലിയോനെ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖാ.
2: മലയാളം പരിഭാഷ. ഇത് കേട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നിൽ നിന്ന് ഇതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. ഈ മനോഭാവം എപ്പോഴും നിലനിർത്തണം, അപ്പോൾ മാത്രമേ നീ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകൂ. ഗലീലിയോ അച്ഛന്റെ വാക്കുകൾ എപ്പോഴും ഓർമ്മിച്ചു. കുച്ചക്കാട്ടിൻ ശബ്ദവും കേർത്ത് നാരാജോന കമത്തലപ്പിക്കാഹേ. നാരാജോന ദേഷ്യപ്പെടുക. കീ ബജായ്, കീ ബജായ് കേ ബദലേ.

0: സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ നാഡിമിടിപ്പ് സാധാരണ നിലയിലായിരിക്കും. അത് ക്ലോക്കായി ഉപയോഗിക്കാം എന്ന് അവൻ ചിന്തിച്ചു. അവന്റെ നിഗമനം ശരിയാണെന്ന് അവൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ അവൻ വളരെ സന്തോഷവാനായി. പുച്ചിക്കാട്ടിൻ ശബ്ദം ചേർത്ത് തെക്കിങ്ക നബ്സ്
1: നാഡി
0: നെർവ് ബുഖാർ
1: ഫീവർ
0: പനി കുദരത് സേ ബടാ കാരികർക്ക മത്തലബ് ക്യാങ് കുദരത് സേ ബടാ കാരികർക്ക മത്തലബ് ഹെ പ്രകൃതി സേ ബടാ ശില്പകർ ഇതർക്ക മത്തലബ് ക്യാങ് ടീക്വന ടു റക്കവർ സുഖം പ്രാപിക്കുക ബുക്കാർ സേ ടീക് ഹോഗയ ഗലീലിയോനെ പെണ്ടുലം കെ നിയം ഖോജിനേമേ അപ്പിനി നബ്സ് ക ഉപയോഗ കൈസേ കിയാ ഗലീലിയോ പെണ്ടുലത്തിന്റെ നിയമം രൂപീകരിക്കാൻ തന്റെ നാഡിമിടിപ്പിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് ശിവങ്കരി ബതായിയേ
2: ഉന് ദിനോ ഘടിയ നഹി തി ഗലീലിയോ കോ യാദ് ആയ കി ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചൽതി തി ലേക്കിൻ അപ് വോ ടീക് താ ഓർ ഉസ്കി നബ്സ് സാമാന്യ ഗതി സേ ചൽ രഹി തി ഉസ്നെ അപ്നെ നബ്സ് കോ ഘടി കെ രൂപ മേ ഇസ്തേമാൽ കിയാ യേ മാപ്നെ കെ ലിയേ കി ഫാനൂസ് കോ ഏക് സേ ദൂസരേ കിനാരേ തക് ജാനേ മേ കിത്ന സമയ ലഗ്താ ഹേ
0: ടീക് ഹേ തേസ് മത്ലബ് സ്പീഡ് തേസ് ക വിലോമ ശബ്ദ ഹേ ധീരെ സ്ലോലി ടീക് ഹേ ബച്ചോ ആജ് കി കക്ഷ കേ ലിയേ ഇത്ന ഹി ഹേ കൽ മിലേംഗേ
1: ധന്യവാദ് അധ്യാപക് ജി
0: ധന്യവാദ് ഛാത്രോം ധന്യവാദ്
3: अभी तक आप सुन रहे थे हिंदी पाठ अध्यापक थे भास्करन के नीलेश्वर छात्राएं थी पार्वती और शिवंगरी इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है नमस्कार

1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ കുമാർ സാനു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ കെ ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ട് കേൾക്കാം.

0: കെ കെ ശേഖരനും സംഘവും അവതരിപ്പിച്ച നന്ദുണിപ്പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. സുജാത പാടിയ ഗാനം ആദ്യം. സംവത്സരത്തിന്റെ ജാതകം തീർക്കുന്ന സംക്രമ വിഷുപക്ഷി എന്നാരംഭിക്കുന്ന ഗാനം.

ഒരു ഗാനം കൂടി യേശുദാസും സുജാതയും പാടിയത്. മേടമാസകന്യകയ്ക്ക് എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.

0: ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന് ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
2: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആന്തൂരിയംസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടുന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മൾ അങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട്. മെയിനായിട്ട്
1: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
2: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫൈലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
1: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്?
2: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ. വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷെ ഡെൻഡ്രോബിയംസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിംഗ് പോണത്.
1: ഇതിന്റെ ഈ പരിചരണ രീതികളൊന്ന് പറയാമോ? നമ്മളിതിന്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷെ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരും, അത് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ് ഇതിൻ്റെ. എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷെ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്തില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷെ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളവും കാര്യങ്ങളും. പിന്നെ വാൻഡയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് 2-3 പ്രാവശ്യം ദിവസത്തിൽ നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വാൻഡിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അതേമാതിരി 2 നേരം നന കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പൂവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം, അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
1: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
2: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയുക ചെയ്യുന്നത്, മരുന്ന് ഇടാറില്ല ഞങ്ങളൊന്നും. പക്ഷെ കുറേ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കുക, ഞങ്ങൾ പരമാവധി പറക്കി കളയുക ചെയ്യുക. പിന്നെ മറ്റേ ഇപ്പോൾ പ്രാണികൾ വരേണ്ടത് ഈ മുട്ട് കരിച്ചൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അത് മാത്രമാണ് പ്രശ്നമായത്. അതിന് നമ്മൾ അതിന്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
1: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
2: ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെന്റ് സ്ഥലം ഉണ്ടാവും. അതില് 3 പോളിഹൗസ് ഉണ്ട്. പിന്നെ ടെറസിന്റെ മുകളിൽ, വീടിന്റെ ടെറസിന്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെന്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറന്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കൊഞ്ചം ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
1: റയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്? ഇത്രയും
2: നമ്മൾ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് തായ്ലാൻഡും തൈവാനാണ്. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷേ തൈവാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈവാനിൽ നിന്ന്. അവിടെ നിന്നും വരുന്നുണ്ട് എല്ലാ ഡെൻഡ്രോബിയം വാൻഡ അതിൻ്റെയൊക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ട്.

0: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
1: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പം എടുക്കുന്നുണ്ട്, പണ്ടത്തെ മാതിരിയല്ല. പക്ഷെ കുറേ പേർക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറേ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷെ വളം കൊടുക്കുന്നവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കുന്നവർക്കൊന്നും അങ്ങനെ പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
0: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ വിപണനം?
1: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവറായിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
0: ഓർക്കിഡിന്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ നിൽക്കും?
1: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണമെങ്കിൽ രണ്ട് മാസം സുഖമായിട്ട് നിൽക്കും, ഫാലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡിയ നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിയം കിട്ടും, മൊക്കാറിയം കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് ഇത്തിരി ദിവസം കുറവുള്ളു. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിലും മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡിയയിലുണ്ട്, ഫാലനോപ്സിസ്, എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
0: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
1: ഇപ്പൊ ഇവിടെ നോക്കണെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പുണ്ട്.
0: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
1: ഇപ്പൊ നമ്മൾ ഈ 15,000 രൂപയുടെ ഒരെണ്ണം വിറ്റു, ഒരെണ്ണപ്പം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നമില്ല. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പൊ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പൊ തന്നെ കൊടുക്കണതല്ല. ഇപ്പൊ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്ക് അധികം സെയിൽ വരുന്ന നമ്മൾ ഹോൾസെയിലാണ്. അപ്പൊ നമ്മൾ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പൊ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്, ഒരു പ്രശ്നമില്ല.
0: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
1: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ലാഭം. ശരിക്കും പറഞ്ഞാൽ 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 10-3000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടു പോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി കയറി കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-15,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
0: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
1: ലാഭകരമാണ്. പക്ഷെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലവർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലവർ 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പൊ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലവർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
0: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
1: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ വരണെങ്കിൽ അവർ വന്നിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
0: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
1: ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷെ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. അല്ലാണ്ട് പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്. അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത് ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ. നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോടുകൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മളങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം. കാരണം നമ്മള് സ്വയം വളർത്തി കൊടുക്കണ സാധനമാണ്. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വരുന്ന റേറ്റ് അല്ല ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിലൊരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പൊ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതുള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേര് എടുക്കണം. എന്നുവെച്ചാൽ ചിലവരിത് കൊണ്ടുപോയി അപ്പൊ തന്നെ 2-3 ആക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ. കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ രണ്ടാക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യാം. പക്ഷെ ഇത് 3-2-3 ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ 2-3 കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് നമുക്ക് കാണിക്കും ശരിക്കും.
0: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടികൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
1: നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളി ഹൗസ് നമുക്ക് 2 പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഇവരുടെ പോളി ഹൗസിന് തന്നെ.
0: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
1: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. CNG രാജ്യത്ത് ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. LPG കണക്ഷനുകൾ പൈപ്പ് ഗ്യാസ് കണക്ഷനുകളാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചിന്നക്കനാലിലുണ്ടായ കാട്ടാന ആക്രമണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്നാർ DFOയ്ക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 16 മുതൽ 18 വരെ ചിറയിൻ കീഴ് പോസ്റ്റ് ഓഫീസിൽ വിന്യസിക്കും. തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ ഡിവിഷനിലെ NPS പെൻഷൻ അദാലത്ത് ഈ മാസം 24 തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ചു, ലാബിൽ അയച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടക്കുന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2-ാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
3: ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

നിങ്ങൾ കേട്ട ഗാനം പ്രിയ എന്ന ചിത്രത്തിൽ ലതാരാജു പാടിയത്. ഗാനശില്പികൾ യൂസഫ് അലി കച്ചേരി, MS ബാബുരാജ്. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ

ഡയറക്ടർ ഹരിതവീതി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: increasingly relied on repression to suppress dissent but has failed to curb demands for political and economic rights. Meanwhile, reports indicate that more than 30 people have been killed and around 200 injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. And with that, we end this news bulletin.
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റും 55 സെക്കൻഡും.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണി സി കാപ്പൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് എംഎൽഎ പറഞ്ഞു. താലൂക്ക്തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലിങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. എംസി റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൌണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവരം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും ജൂൺ 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജൂൺ 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി എ ഷാഗുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടിയുമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജു കെ ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക് പ്ലാവിൻ ദൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേസിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക് പ്ലാവിൻ ദൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർജ് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150 കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ

0: സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവീഥി, കന്നുകാലികളുടെ മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ കെ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം, നിശബ്ദതയുടെ നിലവിളികൾ, വിജയൻ ടി നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചെറുകഥ, എം കെ മറിയുവിന്റെ കവിതകൾ, ജൻസി കലാപം, സജിത് സി പഠന അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം, മഴമീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം, ടീം രാഗരസ ആലാപനം, സിനിലാൽ ആർ പി, ആരാധ്യ മധു, ഗായത്രി നന്ദൻ കീബോർഡ്, ഉദയ് ഭാസ്കർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് അനുരാധ പത്വാൾ, ചന്ദൻദാസ് എന്നിവർ പാടിയ ഗസലുകൾ കേൾക്കാം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി കെ മോഹനൻ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. കാവ്യാഞ്ജലിയിൽ എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി ടി മുരളി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സർവകലാശാല സുരക്ഷിത പഠനത്തിനായി കണ്ണൂർ സർവകലാശാല പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐ ടി ഐ എഫ് എം ഡാരി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട് എൻ കാർത്യായനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷകസമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നു. അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1:00 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 3:00 കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. വൈകിട്ട് 5:00 6:40 രാത്രി 11:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 തായമ്പക കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടിച്ചാലിലെ ശാന്ത ശ്രീധരൻ. കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ സി പി സിനി. 2:00. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ.

0: गत कतिपयेषु मासेषु वर्धमान द्वन्द्वस्य मध्ये एषा नवीनतमा घटना अभवत् यत्र पुनः पुनः गुलिका प्रहारे नागरिकानां मृत्योः चिन्ता वर्धमाना अस्ति। अन्त्यक्रीडावार्तायां ऑस्ट्रेलियन ओपन बैडमिंटन क्रीडायां भारतस्य पीवी सिंधु तन्वी शर्मा इत्येतयोः युगलं सिडनी नगरे महिला एकल क्रीडायाः द्वितीये चक्रे प्रविष्टम् इति वार्ताः।
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: ജോ ബഹുത് ഹി സാധാരണ പരിവാർ സേ ആയേ ഓർ ജിനോനെ അപ്നേ കാര്യ സേ അപ്നേ വിചാർ സേ ഓർ അപ്നേ നേതൃത്വ കേ സാക്ഷി രൂപ സേ ജിസ് തരഹ സേ ദേശ് കോ ആഗേ കിയാ ഉൻകോ 140 കരോഡ് ദേശവാസിയോ നേ ഉൻ പർ വിശ്വാസ് ജതായാ ഓർ ഏക ഏസ കീർത്തിമാൻ ബനായാ ജോ കി ഭാരത് കേ ലോക്താന്ത്രിക് പൈമാനേ പേ ഏക ബഹുത് ബഡാ കീർത്തിമാൻ.
1: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTC സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8 ആയി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8 ആയി. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്കിലെ 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനുശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
6: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസം അടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്ത അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. July 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന

0: ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനമാദ്യം. ചിത്രം ജോസഫ്. ബി കെ ഹരിനാരായണന്റെ വരികൾ. രഞ്ജിൻ രാജ് സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽത്തിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 4333577.

0: ആകാശവാണി കണ്ണൂർ ഹരിതവേദി. ഇന്നത്തെ ഹരിതവേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ പകരുന്ന കാലമാണെങ്കിലും ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായ സമയമാണ്. തുടർച്ചയായ മഴയും ഈർപ്പവും പശുക്കളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനും വിവിധ രോഗങ്ങൾക്കും കാരണമാകാനും സാധ്യതയുണ്ട്. തൊഴുത്തിന്റെ ശുചിത്വം, തീറ്റയുടെ ഗുണനിലവാരം, രോഗപ്രതിരോധ നടപടികൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് പശുക്കളെ എങ്ങനെ മികച്ച രീതിയിൽ പരിപാലിക്കാം, കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതവീഥിയിൽ. കന്നുകാലികളുടെ മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസറായ ശ്രീമതി കെ രമ്യ സംസാരിക്കുന്നു.
1: മഴക്കാലം നമ്മുടെ ക്ഷീരകർഷകർക്ക് എല്ലാവർക്കും ഏറ്റവും ആശങ്കയുള്ള ഒരു സമയമാണ്. പാലിന്റെ ഉൽപാദനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയം ആണ് എന്നിരുന്നാലും പശുക്കളിൽ രോഗങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലവുമാണ് മഴക്കാലം. ഇതിന്റെ പ്രധാന കാരണം മഴക്കാലത്ത് അന്തരീക്ഷം ഈർപ്പമേറിയത് ആയതിനാൽ തന്നെ പശുക്കളുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നതിനും അതുമൂലം അസുഖങ്ങൾ കൂടുതലായി വരുന്നതിനും കാരണമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കന്നുകാലികളുടെ പരിചരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയവുമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. മണ്ണിലുള്ള ബാക്ടീരിയകളുടെയും അതുപോലെ വൈറസുകളുടെയും ആന്തരവിരകളുടെയുമെല്ലാം വളരെ സജീവമായ ഒരു സാഹചര്യമാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. ഇത് ഇന്ന് നമ്മുടെ കർഷകരുടെ തൊഴുത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള പശുക്കളുടെ ഉൽപാദന ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്താൽ മികച്ച ഉൽപാദനം കർഷകർക്ക് പശുപരിപാലനത്തിലൂടെ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തീറ്റപ്പുല്ലും വെള്ളവുമൊക്കെ സമൃദ്ധമായി ലഭിക്കുന്ന ഒരു കാലമാണ് മഴക്കാലം. പശുപരിചരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി തന്നെ നമ്മുടെ കാലിത്തൊഴുത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പശുക്കളെ സാധാരണയായിട്ട് നമ്മൾ തൊഴുത്തിലാണ് വളർത്തുന്നത് എന്നുണ്ടെങ്കിലും ചില ആൾക്കാരെങ്കിലും തുറന്ന സ്ഥലങ്ങളിൽ പശുക്കളെ മേയാൻ വിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ മഴക്കാലത്ത് പശുക്കളെ തുറന്ന സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഇടിയും മിന്നലും ഒക്കെ നാൽക്കാലികൾക്ക് ഏൽക്കാനുള്ള സാഹചര്യം കൂടുതലാണെന്ന് നമുക്കറിയാം. ആയതിനാൽ തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കൂടാതെ വെള്ളത്തിലൂടെ മറ്റ് സാംക്രമിക രോഗങ്ങൾ പശുക്കളിൽ നിന്നും പശുക്കളിലേക്ക് പകരാനുള്ള സാഹചര്യവും ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ ഈ സമയത്ത് പശുക്കൾ കൂടുതൽ സമയവും വെള്ളത്തിലോ ചളിയിലോ നിൽക്കുന്നത് കന്നുകാലികളിൽ കുളമ്പ് ചീയൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊഴുത്തിന്റെ വൃത്തിയാണ്. തൊഴുത്തില് തറയിലെ കുഴികൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഇതൊക്കെ സിമന്റ് ഉപയോഗിച്ച് വളരെ നന്നായി അടച്ചു വെക്കേണ്ടതാണ്. തറ അല്പം പരുപരുത്തതായി വെക്കാനും ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ അതേപോലെ ചാണകത്തിന്റെ അതുപോലെ പാലിന്റെ അംശത്തിലൂടെ രോഗാണുക്കൾ അകിടിൽ കടക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇത് അകിടു വീക്കം പോലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സഹായകമാകും. ആയതിനാൽ തറ വളരെ നല്ല രീതിയിൽ ബ്ലീച്ചിങ് പൗഡറോ അതുപോലെ കുമ്മായമോ ഉപയോഗിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നല്ല മിനുസമുള്ള തറയാണ് എങ്കിൽ പശുക്കൾക്ക് വഴുക്കലിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പുൽത്തൊട്ടിയും അതുപോലെ പശുക്കൾക്ക് കുടിവെള്ളം നൽകുന്ന പാത്രവും നല്ലതുപോലെ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി

0: ാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് പായൽ പോലുള്ള വസ്തുക്കൾ പശുക്കളുടെ ആന്തരിക അവയവങ്ങളിൽ കടക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ സഹായിക്കും. തൊഴുത്തിലെന്ന പോലെ തന്നെ വളക്കുഴികളിലും തൊഴുത്തിന്റെ സമീപത്തായി വെള്ളമോ ചാണകമോ കെട്ടിക്കിടക്കാൻ സാഹചര്യമുള്ള മറ്റു സ്ഥലങ്ങളിലുമെല്ലാം കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ആഴ്ചയ്ക്കൊരിക്കൽ വിതറുന്നത് കൊതുക്, ഈച്ച തുടങ്ങിയ ബാഹ്യപരാദങ്ങളുടെ ആക്രമണം വളരെയധികം തടയുന്നതിന് സഹായകമാകും. മഴക്കാലത്ത് കന്നുകാലികളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന അകിടുവീക്കത്തെ നിയന്ത്രിക്കുന്നതിനായി വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കർഷകൻ, അതുപോലെ തന്നെ കറവക്കാരൻ, കറവയന്ത്രം എന്നിവയുടെയെല്ലാം ശുചിത്വം ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം കറവക്ക് മുൻപായി നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് അകിടുകൾ കഴുകി നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ച് എടുക്കേണ്ടതാണ്. പാൽ പൂർണ്ണമായും കറന്നെടുത്തതിന് ശേഷം പൊവിഡോൺ അയഡിൻ ലായനിയിൽ 20 സെക്കൻഡ് വീതം ഓരോ മുലക്കാമ്പും മുക്കി വെക്കുന്നതും വളരെ നല്ലതാണ്. മുലക്കണ്ണുകൾ പൂർണ്ണമായും അടയുന്നതുവരെ പശുവിനെ പരമാവധി കിടക്കാൻ അനുവദിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇതിനായി കറവ കഴിഞ്ഞാലുടൻ അല്പം തീറ്റ കറവ പശുക്കൾക്ക് നൽകുന്നതും വളരെയധികം നല്ലതാണ്. ഈ കറവ പശുക്കൾക്ക് ഈ സമയത്ത് തീറ്റ നൽകുന്നതിലൂടെ പശുക്കൾ കറവയ്ക്കുടനെ തന്നെ കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിലൂടെ മുലക്കണ്ണിലൂടെ ബാഹ്യപരാദങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കൾ അകത്ത് കടക്കുന്നതും അതിലൂടെ അകിടുവീക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് പരമാവധി ഒഴിവാക്കാനും പശുക്കളുടെ ഏറ്റവും വലിയ അസുഖമായതും കർഷകർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നതുമായ അകിടുവീക്കം പോലുള്ള അസുഖങ്ങളിൽ നിന്നും പശുക്കളെ രക്ഷപ്പെടുത്താനും സാധിക്കും. അകിടിലുണ്ടാകുന്ന മുറിവുകൾക്കും പോറലുകൾക്കും കൃത്യമായ ചികിത്സ നമ്മൾ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ രോഗാണുക്കൾ ഇതുവഴി പാൽ ഉൽപാദന നാളികളിൽ കടക്കുകയും അവിടെ പെരുകുകയും അതുമൂലം അകിടുവീക്കം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. തറയിൽ റബ്ബർ മാറ്റ് വിരിക്കുകയോ വൈക്കോൽ ഇട്ടു നൽകുകയോ ചെയ്താൽ അകിടിന് തറയിൽ ഉരഞ്ഞ് പോറലുകൾ ഉണ്ടാക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ തറയിൽ പാൽ പരന്നുകിടക്കുന്ന സാഹചര്യവും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ചില പശുക്കളിൽ ഫോസ്ഫറസിന്റെ അഭാവം കാരണം തനിയെ ചുരത്തൽ ഉണ്ടാകാറുണ്ട്. ഈ പാലിൽ രോഗാണുക്കൾ വളരെ എളുപ്പത്തിൽ വളരുകയും തൊഴുത്തിലുള്ള മുഴുവൻ പശുക്കൾക്കും രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമാവുകയും ചെയ്യും. മഴക്കാലത്തിന് മുൻപ് വരമരുന്ന് നൽകുക എന്നുള്ളതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ആന്തരവിരകളുടെ ആക്രമണം മൂലം പശുക്കളുടെ പാൽ ഉൽപാദനത്തിൽ വളരെയധികം കുറവുണ്ടാകുന്നതായി കാണാൻ സാധിക്കും. ഈ ഒരു ഉൽപാദന കുറവ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ സമയത്ത് വരമരുന്ന് നൽകുക എന്നുള്ളത് ഓരോ കർഷകന്റെയും മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുളമ്പുകളുടെ ആരോഗ്യം എന്നുള്ളത്. കുളമ്പുകൾ കൂടുതൽ സമയവും നനഞ്ഞ തറയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുളമ്പ് ചീയൽ എന്നുള്ള അസുഖം വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു സമയമാണ് മഴക്കാലം. കുളമ്പുകൾ ആഴ്ചയിൽ 2 തവണ 5% തുരിശ് ലായനിയിൽ മുക്കി വെക്കുന്നത് മൂലം ഈ കുളമ്പ് ചീയലിന്റെ സാന്നിധ്യം നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുളമ്പു രോഗം, അഫ്ലാടോക്സിക്കോസിസ്, കുരലടപ്പൻ, തൈലേറിയ തുടങ്ങിയ രോഗങ്ങളെയും കർഷകർ കരുതിയിരിക്കേണ്ടതാണ്. തീറ്റ എടുക്കാതിരിക്കൽ.
1: ആകാശവാണി കണ്ണൂർ. ഹരിതവേദി. ഇന്നത്തെ ഹരിതവേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട
0: കാലിത്തീറ്റയിൽ പൂപ്പലിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തീറ്റയിലൂടെ അഫ്ലാടോക്സിൻ എന്ന പൂപ്പൽ വിഷബാധ പാൽ ഞരമ്പുകളിലൂടെ പശുക്കളിൽ എത്തുകയും അത് പാലിൽ തന്നെ അഫ്ലാടോക്സിൻ എന്നുള്ള വിഷവസ്തുവിന്റെ അംശത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് പതിയെ പശുവിന്റെ കരളിനെ ബാധിക്കുകയും പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുകയും പശുവിന്റെ ആരോഗ്യത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് പോകുകയും ചെയ്യും. ആയതിനാൽ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് അഫ്ലാടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ

0: തന്നെ നമ്മുടെ പശുക്കളുടെ മഴക്കാല പരിചരണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പശുക്കളിൽ നിന്നും വളരെയധികം ഉൽപാദനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് മഴക്കാലം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ കർഷകനും പശുക്കൾക്ക് വേണ്ട എല്ലാ രോഗപ്രതിരോധ മാർഗങ്ങളും വളരെ കൃത്യമായി ഈ ഒരു കാലയളവിൽ നൽകുകയും പശുക്കൾക്ക് വേണ്ട എല്ലാ വാക്സിനേഷനുകളും നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാഹചര്യം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. പശുക്കളുടെ മഴക്കാല പരിചരണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലും വളരെയധികം ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് മഴക്കാലത്ത് ഉള്ളത്. പശുക്കൾക്ക് നൽകേണ്ട വരമരുന്നുകളും അതുപോലെ തന്നെ വാക്സിനേഷനും മറ്റു രോഗപ്രതിരോധ മാർഗങ്ങളും നമ്മുടെ പരിസര ശുചിത്വവും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് പോയാൽ ഈ മഴക്കാലത്തെ ഏറ്റവും നല്ല ഉൽപാദനക്ഷമതയുള്ള ഒരു കാലഘട്ടമാക്കി മാറ്റാനും അതുവഴി നല്ല ഒരു വരുമാനം നേടാനും നമ്മുടെ ക്ഷീരകർഷകർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയതിനാൽ എല്ലാ തരം ആശങ്കകളും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ക്ഷീരകർഷകർ വളരെയധികം ശ്രദ്ധയോടെ ഈ മഴക്കാലത്തെ വരവേക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: മഴക്കാലത്ത് പശുക്കളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് കൃത്യമായ പരിചരണവും മുൻകരുതലുകളും അനിവാര്യമാണ്. ശുചിത്വമുള്ള തൊഴുത്ത്, സമീകൃത തീറ്റ, ശുദ്ധമായ കുടിവെള്ളം, കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ പല രോഗങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാനാകും. മഴക്കാല ക്ഷീരപരിപാലനത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ കർഷക സുഹൃത്തുക്കൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കന്നുകാലികളുടെ മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസറായ ശ്രീമതി കെ രമ്യ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സുസ്ഥിര കൃഷിക്ക് മിത്രജീവാണുക്കൾ, ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി മഞ്ജു സംസാരിക്കുന്നു.
3: മിത്രജീവാണുക്കള് വിവിധ വിഭാഗങ്ങളുണ്ട്. ഇതില് വിളകളുടെ രോഗ പ്രതിരോധത്തിന് അതുപോലെ തന്നെ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിത്രജീവാണുക്കളെ പറ്റിയിട്ട് ആദ്യം വിശദീകരിക്കാം. ഇതില് സ്യൂഡമോണസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡർമ അതുപോലെ തന്നെ പി ജി പി ആർ മിക്സ് ടു തുടങ്ങിയവയാണ് രോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന മിത്രജീവാണുക്കൾ. ഈ മിത്രജീവാണുക്കൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിത്രജീവാണുക്കളെല്ലാം ഒരു രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ രോഗങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മിത്രജീവാണുക്കൾ ഉപയോഗിക്കാം. പക്ഷേ രോഗങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഈ മിത്രജീവാണുക്കളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഫലപ്രദമാവുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് മിത്രജീവാണുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ, മണ്ണിലുള്ള കുമിളുകളെയും ബാക്ടീരിയകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണ് കൃത്യമായി കുമ്മായം ചെയ്ത് ജൈവവളമെല്ലാം ചെയ്തിട്ടുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മണ്ണിലുള്ള ഈർപ്പം നിലനിർത്താൻ പുത ഇട്ട് കൊടുക്കുന്നതെല്ലാം വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ മിത്രജീവാണുക്കൾ കൂടുതൽ കാലം അത് മണ്ണിൽ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ മിത്രജീവാണുക്കൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടാൽക്കിൽ മിക്സ് ചെയ്ത് വരുന്ന മിത്രജീവാണുക്കളുണ്ട് പൊടി രൂപത്തിലുള്ളത്. അവ നിർബന്ധമായി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് അതിൻ്റെ പൊടി അടിയാൻ, അതായത് ഈ ടാൽക്ക് അടിയാൻ വേണ്ടി വയ്ക്കണം. അതിൻ്റെ തെളിയെടുത്തിട്ടാണ്, ഈ ടാൽക്ക് അടിഞ്ഞതിന് ശേഷമുള്ള തെളിയെടുത്തിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൂടാതെ ഇപ്പോൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്യൂഡോമോണസ് ആണെങ്കിലും ട്രൈ

കുടർമയാണെങ്കിലും പി ജി പി ആർ മിക്സ്ഡും ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു സൂക്ഷിപ്പ് കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തോളമാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ 6 മാസ കാലാവധിക്കുള്ളിൽ തന്നെ അതിൻ്റെ പാക്ക് ചെയ്ത ഡേറ്റ് മുതൽ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.

ാണ് ഈ ഒരു സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് പുറമെയായിട്ട് വിളകളുടെ നമ്മുടെ ചെടികളുടെ വളർച്ച കൂട്ടുന്നതിനും അതുപോലെ തന്നെ വേര് പിടിക്കുന്നതിനും എല്ലാം ഇത് വളരെയധികം സഹായകരമാണ്. സ്യൂഡോമോണാസ് ടാൽക്കിൽ മിക്സ് ചെയ്തിട്ടുള്ള പൊടി രൂപത്തിലും അതുപോലെ തന്നെ ദ്രാവക രൂപത്തിൽ സ്യൂഡോമോണാസ് ലായനിയായിട്ടെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. സ്യൂഡോമോണാസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നിരവധി രോഗങ്ങളെ, പ്രത്യേകമായിട്ട് നെല്ലിലെ പോളരോഗം, അതുപോലെ ബാക്ടീരിയ ഇല കരിച്ച്, അതുപോലെ ബ്ലാസ്റ്റ് രോഗം, കുരുമുളകിലെ ദ്രുതവാട്ടം, ഇഞ്ചിയിലഴുകൽ രോഗം, വാഴയിൽ വരുന്ന സിഗോട്ടോക്ക, അതുപോലെ തന്നെ മാണഴുകൽ രോഗം, പച്ചക്കറികളിൽ വരുന്ന ഇലപ്പുള്ളി രോഗം, പ്രധാനമായിട്ടും ചീരയിൽ വരുന്ന ഇലപ്പുള്ളി രോഗം, കൂടാതെ വഴുതിന വർഗ വിളകളിൽ വരുന്ന ബാക്ടീരിയ വാട്ടം തുടങ്ങി നിരവധി രോഗങ്ങൾക്കെതിരെ സ്യൂഡോമോണാസ് വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉപയോഗ രീതികളെ പറ്റിയിട്ട് പറയാം. വിത്തിലൂടെ വരുന്ന കുമിൾ രോഗങ്ങൾ അതുപോലെ ബാക്ടീരിയ രോഗങ്ങളെല്ലാം തടയാനായിട്ട് വിത്തുപചാരം നടത്തുന്നതിനായിട്ട്, അതായത് വിത്തിൽ പുരട്ടുന്നതിനായിട്ട് സ്യൂഡോമോണാസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 1 കിലോ വിത്തിന് വേണ്ടിയിട്ട് 100 ഗ്രാം വീതം സ്യൂഡോമോണാസ് എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നന്നായി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ട്രേ എടുക്കുക. അതിലേക്ക് ഏകദേശം ഒരു കിലോ വിത്ത് നന്നായി കഞ്ഞിവെള്ളമോ അതല്ലെങ്കിൽ തണുത്ത വെള്ളമോ എല്ലാം ചേർത്ത് നന്നായി നനച്ച് വയ്ക്കുക. അതിലേക്ക് ഏകദേശം 100 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു തണലത്ത് ഇതൊരു 30 മിനിറ്റ് നേരം തണലത്ത് വെച്ച് ഉണക്കി അതിനുശേഷം നന്നായി തയ്യാറാക്കിയിട്ടുള്ള കൃഷിയിടത്തിൽ, അതായത് നന്നായി രീതി കൃത്യമായിട്ടുള്ള അളവിൽ കുമ്മായവും അതുപോലെ തന്നെ ജൈവവളമെല്ലാം ചേർത്തിട്ടുള്ള കൃഷിയിടത്തിൽ നമ്മളിത് നടാനായിട്ട് ഉപയോഗിക്കുക. ആ രീതിയിലാണ് നമ്മൾ വിത്തുപചാരം ചെയ്യേണ്ടത്, വിത്ത് പുരട്ടുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നടീൽ വസ്തുക്കൾ മുക്കി വയ്ക്കുന്നതിനായിട്ട് സ്യൂഡോമോണാസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ വഴുതിന വർഗ വിളകളിലാണ് ഈ ഒരു രീതി ചെയ്യാറുള്ളത്. ഇപ്പോൾ വഴുതിന വർഗ വിളകളിൽ വരുന്ന ബാക്ടീരിയ വാട്ടം പോലുള്ള അസുഖം, തൈച്ചിയൽ പോലുള്ള അസുഖമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ ഇതിനായി ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 50 ഗ്രാം വീതം സ്യൂഡോമോണാസ് ലയിപ്പിച്ച് വയ്ക്കുക. അതിലേക്ക് ഈ ഒരു നടീൽ വസ്തുക്കൾ, അപ്പോൾ ഇതിൻ്റെ എല്ലാം വഴുതിന വർഗ വിളകളുടെ എല്ലാം നടീൽ വസ്തുക്കൾ നമ്മളൊരു ഏകദേശം 20 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് നടാനായിട്ട് ഉപയോഗിക്കുക. അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അതിൽ വരുന്ന ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളും കുമിൾ മൂലമുള്ള രോഗങ്ങളൊക്കെ, ആദ്യഘട്ടത്തിൽ വരുന്ന ഇത്തരം രോഗങ്ങളെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇലകളിൽ വരുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ, അതുപോലെ തന്നെ മണ്ണിൽ വരുന്ന മറ്റ് കുമിൾ രോഗങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതിനും മണ്ണിൽ ചേർക്കുന്നതിനെല്ലാം സ്യൂഡോമോണാസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനായി എടുക്കേണ്ട സ്യൂഡോമോണാസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു തെളിയെടുത്തിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ടും നമുക്ക് ഒരു സ്യൂഡോമോണാസ് ലായനി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിളകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള മിത്ര ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു മിശ്രിതമാണ് PGPR Mix 2. PGPR Mix 2 മിത്ര ബാക്ടീരിയകളായിട്ടുള്ള സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, അതുപോലെ ബെസിലസ് സബ്റ്റിലിസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PGPR Mix 2 ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വിളകളിൽ വരുന്ന രോഗങ്ങളെ, പ്രധാനമായിട്ടും കുമിൾ ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പുറമെയായിട്ട് വിളകളുടെ വളർച്ച കൂട്ടുന്നതിനും അവയുടെ വേര് പിടുത്തം കൂട്ടുന്നതിനെല്ലാം ഈ ഒരു മിശ്രിതം സഹായകരമാണ്. നിരവധി രോഗങ്ങൾ, കുമിൾ മൂലം ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളെ തടയാൻ ഈ ഒരു മിശ്രിതം സഹായകരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നെല്ലിലെ പോളരോഗം, ബാക്ടീരിയൽ ഇലകരിച്ചിൽ, ബ്ലാസ്റ്റ് രോഗം, കുരുമുളകിലെ ദ്രുതവാട്ടം, ഇഞ്ചിയിലെ അഴുകൽ രോഗം, വാഴയിലെ സിഗട്ടോക്ക, പച്ചക്കറികളിൽ വരുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ, വഴുതിന വർഗ വിളകളിലെ ബാക്ടീരിയ വാട്ടം തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയെല്ലാമാണ് പ്രധാനമായിട്ടും ഈ ഒരു PGPR Mix 2 വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ വിളകളിൽ വിത്തിലൂടെ വരുന്ന രോഗങ്ങളെ തടയാനായിട്ട്, അതുപോലെ തന്നെ നടീൽ വസ്തുക്കളിലൂടെ വരുന്ന രോഗങ്ങളെ തടയാനായിട്ടും എല്ലാം ഈ ഒരു PGPR Mix 2 നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഇലകളിൽ വരുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ, മണ്ണിലുള്ള കുമിൾ ബാക്ടീരിയ രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് PGPR Mix 2 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇലകൾ സ്പ്രേ ചെയ്യുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം.

0: വിളകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു മിത്ര കുമിളാണ് ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ ഉപയോഗിച്ച് തെങ്ങിലെ തഞ്ചാവൂർ വാട്ടം, അതുപോലെ തന്നെ ചെന്നീരൊലിപ്പ്, കുരുമുളകിലെ ദ്രുതവാട്ടം, പയറിലെ വാട്ടരോഗം, കടചീയൽ, വഴുതനയിലെ തൈസീയൽ, ചീരയിലെ ഇലപ്പുളി രോഗം തുടങ്ങിയ രോഗങ്ങളെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാവുന്നതാണ്. വിത്തിലൂടെ വരുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനായി ട്രൈക്കോഡെർമ വിത്തുപചാരം നടത്താനായിട്ട് ഉപയോഗിക്കാം. ഏകദേശം 100 ഗ്രാം വിത്തിന് 10 ഗ്രാം ട്രൈക്കോഡെർമ എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട്, കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതിനും ട്രൈക്കോഡെർമ ഉപയോഗിക്കാം. മണ്ണിൽ ട്രൈക്കോഡെർമ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത്ര ഫലപ്രദമല്ല. അതിനു പകരമായി ട്രൈക്കോഡെർമ ചാണകത്തിലും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിലും വളർത്തിയ ട്രൈക്കോഡെർമ മിശ്രിതമാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിലെ ദ്രുതവാട്ടം തടയുന്നതിനായി 1 കൊടിയുടെ ചുവട്ടിലായി ഏകദേശം 2 മുതൽ 5 കിലോ വരെ ട്രൈക്കോഡെർമ വളർത്തിയ മിശ്രിതം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ തെങ്ങിലെ തഞ്ചാവൂർ വാട്ടം, ചെന്നീരൊലിപ്പ് മുതലായ രോഗങ്ങൾ തടയാനായിട്ട് 2 മുതൽ 5 കിലോ വരെ ട്രൈക്കോഡെർമ വളർത്തിയ മിശ്രിതം നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തെങ്ങിനെ ബാധിക്കുന്ന കുമ്പുചീൽ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനായി CPCRI കാസർഗോഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള വളരെ ലളിതവും ചിലവ് ചുരുങ്ങിയതുമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് ട്രൈക്കോഡെർമ കേക്ക്. ട്രൈക്കോഡെർമ ഹർസിയൻ എന്ന മിത്ര കുമിളിനെ ചകിരിച്ചോറിൽ വളർത്തിയെടുത്തിട്ടാണ് ട്രൈക്കോഡെർമ കേക്ക് തയ്യാറാക്കുന്നത്. തെങ്ങിലെ ഒരു കൂമ്പുചീൽ രോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കാലവർഷ സമയത്തും അതുപോലെ തന്നെ തുലാവർഷ സമയത്തുമാണ്. അതുകൊണ്ട് തന്നെ കൂമ്പുചീൽ രോഗത്തിന് ഒരു പ്രതിരോധ നടപടിയായിട്ട് ട്രൈക്കോഡെർമ കേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു കാലവർഷവും അതുപോലെ തുലാവർഷവും ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഇവ ട്രൈക്കോഡെർമ കേക്കുകൾ നമ്മൾ തെങ്ങിൻ്റെ ഓലക്കവിളുകളിൽ വെച്ചു കൊടുക്കണം. നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2 ഓലക്കവിളുകളിലായിട്ട് ഓരോ ട്രൈക്കോഡെർമ കേക്ക് വീതമാണ് വെച്ചു കൊടുക്കേണ്ടത്.
1: സുസ്ഥിര കൃഷിക്ക് മിത്ര ജീവാണുക്കൾ. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP മഞ്ജു സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: എടി ശീമേ, നിനക്ക് മുരിങ്ങില വേണോ?
1: മഴ തുടങ്ങിയില്ലേ, ഇനി വേണ്ട ശീനേച്ചി.
0: മുരിങ്ങില കർക്കിടകത്തിലല്ലേ കൂട്ടാണ്ടുള്ളൂ, അങ്ങനല്ലേ പണ്ടുള്ളവര് പറയലേ?
1: അത് മഴയത്ത് കൂട്ടരുതെന്നതിന് പകരം അവര് പറയുന്ന കർക്കിടകത്തിൽ കൂട്ടണ്ടാന്ന്.
0: ഇതിപ്പം മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ.
1: ശീനച്ചി, മഴക്കാലായാലും ഇതിന്റെ തടിയിലുള്ള രാസവസ്തുക്കളൊക്കെ കൂടി ഇതിന്റെ ഇലയിലേക്ക് വരും പോലും. അതാ ഇതിന് ആ സമയം കൂടുതൽ കയ്പ്പ്.
0: അതെ അതെ, മഴക്കാലത്ത് ഇതിലെ ഇരുമ്പും കാൽസ്യവും ഒന്നും ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടല്ലേ, എനിക്കും വേണ്ട.
1: മഴക്കാലത്ത് ഇത് കഴിച്ചാല് ദഹനക്കുറവും വയറുവേദന എല്ലാം ഉണ്ടാവും എന്ന് അച്ഛമ്മ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അച്ഛമ്മയും കർക്കിടകത്തിൽ കൂട്ടണ്ടാന്നാ കേട്ടാ പറയാറ്.
0: മതി എന്നാല്, നിനക്കേം വെച്ചിട്ടുണ്ട് സീമയാട്ടാ. ഓരോന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് ചോരക്കേട്.
1: എന്തേ?
0: ഇന്നലെ ചപ്പാത്തും ചിക്കനും ആക്കി കൊടുത്ത്, അപ്പൊ ചോദിക്കലാ സീമ ഉണ്ടാക്കിയതുപോലെ ചിക്കൻ നിർവ്വാണം ആക്കിക്കൂടെന്ന്. ഓരോ പണിയെടുത്ത് വെച്ചിട്ട്.
1: എന്റെ പൊന്നു ശീനേച്ചി, അതിന് വലിയ പണിയൊന്നും ഇല്ല.
0: എനക്കതിനാക്കാൻ അറിയണ്ടേ? അതിനൊരു പച്ച നിറായിരുന്നില്ലേ?
1: അതെന്റെ സ്പെഷ്യൽ ചിക്കൻ നിർവ്വാണ.
0: ഓരോരോ പേര്. ഞാൻ ഇന്ന് ഉച്ചക്ക് കുറച്ച് നെയ്ച്ചോറാക്കാന്ന് വിചാരിക്കുന്നു. അതിനിത് ഉണ്ടാക്കിയ രസം ഉണ്ടാവുക?
1: പിന്നെ സൂപ്പർ ആയിരിക്കും. ശീനച്ചി, ആദ്യം ഒരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുക.
0: എന്റെ കയ്യിൽ അരക്കിലോ ചിക്കനേ ഉള്ളൂ, അതിനുള്ളത് നീ പറഞ്ഞാ മതി.
1: ആദ്യം അതിനായി ഒരു നല്ല അരവ് നമ്മൾ ഉണ്ടാക്കണം.
0: ഓ, അതിലായിരിക്കും ഈ പച്ച നിറം വന്നത്.
1: അതായത് ഒരു പിടി മല്ലിയില, ഒരു രണ്ട് കതിര് കറിവേപ്പില, ഒരു മൂന്ന് പച്ചമുളക് എരിവുള്ളത്, കുറച്ച് കുരുമുളക്, ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി.
0: ഒന്നും മെല്ലെ പറയടി, ഞാൻ മറന്ന്. അതായത് മല്ലിയിലയും കറിവേപ്പില, പിന്നെ പച്ചമുളക്, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി അല്ലേ?
1: ആ, പിന്നെ മഞ്ഞൾപ്പൊടി.

0: ഇത്തിരി മുളക് പൊടി, അതായത് അര ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്തല്ലോ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു മുറി നാരങ്ങയുടെ നീരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി അങ്ങ് അരയ്ക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഒരമണിക്കൂർ ഈ ഇറച്ചിയിൽ പുരട്ടി അട വെക്കുക.
1: അരക്കേണ്ട സാധനം ഞാൻ മിക്കവാറും മറന്നുപോകും, നീ എഴുതി തരണമെന്നാ തോന്നുന്നു കേട്ടോ.
0: ക്ഷണിച്ച് അഥവാ ഈ ചെറുനാരങ്ങയുടെ നീരില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്താലും മതി.
1: ഇതെല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോ
0: കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണോ.
1: വെളിച്ചെണ്ണ മുക്കി പൊരിക്കണ്ട അല്ലേ?
0: മുക്കി പൊരിക്കരുതേ, അപ്പൊ അതിന്റെ നിറമൊക്കെ മാറിപ്പോകുകയും ചെയ്യും. അത് അങ്ങോട്ടൊരു കറുമുറാന്നാവൂല്ലേ, അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല.
1: അപ്പൊ ലാസ്റ്റാണ് ഈ തേങ്ങാപ്പാല് ചേർക്കല്.
0: ആ ഒരു മൺചട്ടിയില് വാഴയില് വെച്ചിട്ട് അതിലേക്ക് ഈ വറുത്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും ഇട്ട് ഒരു അരമുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാലും ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ട് അങ്ങെടുക്കണം.
1: ഓ ഇത്ര പണിയേ ഉള്ളൂ അല്ലേ.
0: തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ ഇത്തിരി ഗരം മസാലയും കുറച്ച് കുരുമുളകും കൂടി ചേർക്കാൻ മറക്കല്ലേ.
1: അത് നമ്മൾ ആദ്യം ചേർത്തില്ലടി.
0: ആ അതവിടെ നിക്കട്ടെ, എന്നാലും ഒരു കുറച്ചുകൂടി ചേർക്കണം. അതുകൂടാതെ പിന്നെ തേങ്ങാപ്പാല് ചേർത്തിട്ടാവുമ്പോ ഉപ്പ് നോക്കണം, ചിലപ്പോ ഉപ്പ് കുറവുണ്ടാവും.
1: എടി നീ ഇന്ന് ഉച്ചക്ക് വേറെ ഒന്നും ആക്കണ്ടാ, ഞാൻ നിനക്ക് നെയ്ച്ചോറ് കൊണ്ടുതരാം.
0: അയ്യോ ഷീനേച്ചി, ഞാൻ ചോറ് വെച്ചില്ലേ. ഇന്ന് വേണ്ട, ഷീനേച്ചിയുടെ ചിക്കൻ നിർവ്വഹണം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഞാൻ എന്തായാലും വരും.
1: ആ

0: കപ്പിൻകാന്താരി.
1: അവതരണം കെ ആർ ശ്രീജ, കെ കെ ശ്രീജ. ഇതോടെ ഇന്നത്തെ ഹരിതവേദി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടുചാലിലെ ശാന്ത ശ്രീധർ പങ്കെടുക്കുന്നു. നാളെ 6:50 കിസാൻ വാണിയിൽ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,000 രൂപ. കോപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,300 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,600 രൂപ, തളിപ്പറമ്പ് 3,900 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 650 രൂപ, തലശ്ശേരി 635 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി കെ മോഹനൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇതിൽ MN പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി ടി മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെയ്റ്റിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സർവകലാശാല സുരക്ഷിത പഠനത്തിനായി കണ്ണൂർ സർവകലാശാല, പ്രത്യേക പരിപാടി കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:57. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2,169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
1: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേത കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഇന്നത്തെ അങ്കണം പരിപാടി ഒരു ചെറുകഥയോടെ തുടങ്ങാം.
1: കിഴക്കേ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ ഉദിച്ചുയർന്നു. രാത്രിയുടെ കരിമ്പടം ഊരിക്കളഞ്ഞ് തണുത്ത പ്രഭാതത്തിന്റെ കുളിർമ വീശിത്തുടങ്ങി.
0: നിശബ്ദതയുടെ നിലവിളികൾ. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് വിജയൻ ടി നമ്പ്യാർ.
1: വെളിച്ചത്തിന്റെ നേർത്ത ഇഴകൾ വിമലയുടെ കണ്ണുകളെ തഴുകി. ജീവിതത്തിലെ സുഖമില്ലാത്ത ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് നടന്നു നീങ്ങി. നഷ്ടസ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് ആ വേദനയിൽ അവൾ നീറി. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ച ജീവിതപാതയിൽ ഒന്നുകൂടി പോവുകയാണ്. ഓർമ്മകൾ കൊണ്ടൊരു പുനർജന്മം. ഗ്രാമവിശുദ്ധിയുടെ നിറവാർന്ന ഗ്രാമം. ഈ യാത്ര തനിച്ച് ബസ്സിലാണ്. എന്റെ മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? തിരക്ക് പിടിച്ച പകലുകളും ആർത്തിരമ്പുന്ന രാത്രികളുമായി പത്രപ്രവർത്തന ജീവിതം, അതുമാത്രമായി തീർന്നിരിക്കുന്നു ഞാൻ. വിമല അതിപ്പോൾ വെറുമൊരു പേര്. ഒരു രൂപം ഉള്ളിലുള്ളത് യഥാർത്ഥ ഞാൻ തന്നെയാണോ? ഒരു കല്യാണമൊക്കെ കഴിച്ചിരുന്നെങ്കിൽ, ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര മടുപ്പുണ്ടാവുമായിരുന്നില്ല. ജേർണലിസത്തിൻ്റെ പുതിയ സാധ്യതകളിലേക്ക് പിച്ചവെക്കുമ്പോൾ എടുത്ത തീരുമാനം. അതിന്ന് വേദനയുടെ വൻമരമായി ഹൃദയഭിത്തികളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. ഒരിറ്റ് കണ്ണുനീര് പോലും അന്നൊന്നും പൊഴിച്ചിട്ടില്ല. ഇപ്പോൾ ഓർമ്മയുടെ വേലിയേറ്റങ്ങളിൽ തൂങ്ങിയാടുന്നത് ഒരു കുഞ്ഞിക്കൈ അരുതേ എന്നാർത്തലക്കുന്നതാണ്. ബസ് പാലത്തിലേക്ക് കയറുകയാണ്. ചെറിയ തണുപ്പ്. അടുക്കളയിലെ പ്രഷർ കുക്കറിൽ നിന്നെന്ന പോലെ ഓർമ്മകൾ തിളച്ചുമറിയുകയാണ്. ചിലതൊക്കെ നിറം കെട്ടുകെട്ട് പുറത്തേക്കൊഴുകുന്നു. മാവിലെ തറവാട്ടിലെ കുളം, ഉർപ്പശിക്കാവിലെ ഉണക്കച്ചോർ, ഗോപിയുടെ പീടികയിലെ ഉപ്പുനെല്ലിക്ക, ഗോപിയുടെ പീടികയിൽ സ്ഥിരമിരിക്കുന്ന ദാമുവേട്ടൻ, ഇതൊക്കെയാണ് സ്ഥിരം ഓർമ്മയിലെത്തുന്ന രംഗങ്ങൾ. ശരിക്കും ഇപ്പോൾ ഒഴുക്കുനിലച്ച പുഴ പോലെയായി വിമല. പതച്ചും കിതച്ചും കൈവഴികളെ തേടി തിരികെ ചേർത്തൊഴുകി. ഈയിടെയായി ഓർമ്മകൾ പൊട്ടിത്തെറിച്ച് വലയിൽ കുടുങ്ങിയ പാറ്റകളെപ്പോലെ ഒറ്റക്കുതിപ്പിന് പുറത്തേക്ക് പായുന്നു. മറന്നുവെച്ചവയെല്ലാം അണപൊട്ടി ഒലിച്ച പോലെ കുത്തി ഒലിച്ച് മനസ്സിലങ്ങനെ നിറയുകയാണ്. ബസ് ഏറെ ദൂരം പിന്നിട്ടിരിക്കുകയാണ്. അതിപുരാതന നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്ന പോലെ റോഡിന് ഇരുവശത്തും ഇടിച്ചു പൊളിച്ച കെട്ടിടങ്ങൾ, ഒരുപാട് ജെ സി ബികൾ. പുതിയ ഹൈവേ എത്താറായിരിക്കുന്നു. ഇതൊന്നുമല്ല എൻ്റെ ഈ വഴിയിടങ്ങൾ. റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഇടിച്ചു പൊളിച്ച് റോഡ് പണിക്ക് തയ്യാറാവുകയാണ്. എത്രയെത്ര വീടുകളായിരിക്കും കരയാനാവാതെ, ഒന്നും ഉരിയാടാനാവാതെ ഓർമ്മകളുടെ നെരിപ്പോടുകൾ പോലെ ഞെരിഞ്ഞമർന്നിട്ടുണ്ടാകുക. ഈ കൂട്ടത്തിൽ മാവിലെ വീടും പോയിട്ടുണ്ടാകും. വഴികളെല്ലാം അപരിചിതമായിരിക്കുന്നു. പാടവരമ്പത്തുകൂടി പന്നിയോട്ട് മന ലക്ഷ്യമാക്കി നടന്നു. കുംഭമാസ വെയിൽ ഉഗ്ര സംഹാരം നടത്തുന്നുണ്ട്. പുല്ലരിയുന്ന പെണ്ണുങ്ങൾ അപരിചിതയെ കണ്ട് കുശുകുശുക്കുന്നു. പല സ്ഥലത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്നു. അന്യം നിന്ന ഒരു കലാരൂപമായി കൃഷി ഇവിടെ മാറിയിരിക്കുന്നു. ഈ യാത്ര അവിചാരിതമൊന്നുമല്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെപ്പറ്റി എഴുതാൻ പോകുന്ന ഫീച്ചറിന് വേണ്ടി ബോംബെയിലെ തെരുവുകളിലും ഗാഡ്കൂപ്പറിലും മാട്ടുങ്ക, ദാദ, അന്തേരി എല്ലാം പലതവണ പോയതാണ്. ഒറ്റപ്പെട്ടു പോയവർ ജനിമൃതികൾക്കിടയിൽ സ്വന്തം സ്വത്വം തെളിയിക്കാനാവാത്തവർ, ആകാശവും ഭൂമിയും നമ്മൾ പങ്കിട്ടപ്പോൾ ഏത് കൂട്ടിൽ ചേക്കേറണമെന്ന് അറിയാതെ അലറിയവർ, അവരിലേക്കുള്ള യാത്ര ഇന്ന് പന്നിയോട്ടില്ലത്തിൻ്റെ വാതിലെത്തിച്ചിരിക്കുന്നു. അവൾ പൂർണിമയെ തേടി. പൂർണിമ വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായിരുന്നു. അത്യാവശ്യത്തിലേറെ പൊക്കവും വശ്യമായ ചിരി.

തീയും ആരെയും ആകർഷിക്കും. ഹോസ്റ്റലിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ കാലത്ത് വിമലക്ക് പൂർണിമയും പൂർണിമയ്ക്ക് വിമലയും മാത്രമായിരുന്നു കൂട്ട്. സ്നേഹത്തിൻ്റെ കുളിർത്തന്നലായി, സ്വാന്തനത്തിൻ്റെ നാദസ്വരൂപമായി അവളുമായുള്ള സൗഹൃദം എനിക്ക് അവിസ്മരണീയമായിരുന്നു. എൻ്റെ സ്വപ്നത്തിലെ മാലാഖയായിരുന്നു അവൾ. പഠനകാലത്ത് വെറും ഒരു ശരാശരി വിദ്യാർത്ഥിനിയായിരുന്ന എന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അവളായിരുന്നു. പിന്നീടുള്ള ഒരു കലാലയ ജീവിതം വളരെ വർണ്ണാഭമായിരുന്നു. പെണ്ണഴകുകളെല്ലാം ആൺകുപ്പായങ്ങളിൽ ഒളിപ്പിക്കാനായിരുന്നു ഇന്നും അവൾക്ക് തിടുക്കം. തിങ്ങി നിറഞ്ഞ മുടിയെ ഒരിക്കലും കഴുത്തിന് താഴേക്ക് എത്തി നോക്കാൻ സമ്മതിക്കാറില്ല. വിമല എനിക്ക് ആണായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഇടയ്ക്കിടെ അവൾ പറയുമായിരുന്നു. എന്നിട്ട് വേണം നിന്റെ ഉടലളവുകളെ എന്നേക്കുമായി സ്വന്തമാക്കാൻ. ഇടയ്ക്കിടെ ഇതും പറഞ്ഞ് നനഞ്ഞ പിൻകഴുത്തിൻ്റെ മുടിയിഴകൾ മാറ്റി അവൾ ചുംബിക്കും. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ പെണ്ണും മകൾ. നീലത്താമര വിടർന്ന പോലെയുള്ള മുഖം, വരച്ചു വെച്ചതുപോലെയുള്ള ഉയർന്ന നാസിക, പാതിയടഞ്ഞ കണ്ണുകൾക്ക് മീതെ മയിൽപ്പീലി പോലുള്ള കൺപീലികൾ. സുന്ദരിയായിരുന്നു അവൾ. പറഞ്ഞറിയിക്കുവാനാവാത്ത ആനന്ദാതിരേഖത്തിൽ അവൾ ഉമ്മ വെക്കാറുണ്ട്. വിടരാൻ തുടങ്ങുന്ന കണ്ണുകളിലേക്കവൾ പ്രണയമുദ്രകൾ വർഷിക്കും. ഒരു യുവാവായ പുരുഷനെപ്പോലെ പ്രണയാതുരമായി, ഒരു വിസ്മയ പ്രപഞ്ചത്തിൽ ഒന്നു ചേർന്ന പോലെ അവൾ പെരുമാറുമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും താനറിഞ്ഞ യുവാവ് അവളായിരുന്നു. അവളൊരു ലെസ്ബിയനാണെന്നാണ് കരുതിയിരുന്നത്. വിമലെ, എന്നെ ഒരാളുമായി കെട്ടിക്കുവാൻ നോക്കുകയാണ് വീട്ടിൽ. നീ ഒരു വാക്ക് പറയൂ, സമൂഹം കല്ലെറിഞ്ഞോട്ടെ, നമുക്ക് ജീവിക്കാം തീരെയും തീരവും പോലെ. തിരിച്ചൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല, ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പൂർണിമയെക്കുറിച്ച് അങ്ങനെ കരുതിയിരുന്നുമില്ല. ഒരു ലെസ്ബിയൻ കപ്പിളാവാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. എന്തും പറയാൻ പറ്റുന്ന സ്നേഹിത അത്രമാത്രം ആകെ മരവിച്ചുപോയി. എത്ര വിളിച്ചിട്ടും പിന്നീട് ഒരിക്കലും ആ ഫോൺ വിളിക്ക് മറുപടി കൊടുത്തില്ല. നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോഴാണ് പൂർണിമയെക്കുറിച്ച് ഓർത്തത്. ഒരുപക്ഷെ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിലും തൻ്റെ ഒരു സ്വാന്തനം മതിയാകുമായിരുന്നേനെ. ഒ എൻ വിയുടെ വരികൾ ഓർമ്മയിൽ വരുന്നു. നാട്ടുവേരുകൾ പൊട്ടി ദുരിതം ചലിക്കവേ, ചൂട് തെറ്റിയൻ കരൾ തേങ്ങുന്നു മന്ത്രിക്കുന്നു. ഈ വരികൾ എൻ്റെ അന്തർവ്യഥയായി തീർന്നിരിക്കുന്നു. അവളെ കാണണം, കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ചേർത്ത് പിടിക്കണം. ഇടവഴിയിലൂടെ ഇല്ലത്തെ പറമ്പിൽ കയറിയപ്പോൾ കാരമുള്ള കാലിൽ തറച്ചു വല്ലാത്ത വേദന. ആൾപെരുമാറ്റമില്ലാത്ത ഇല്ലത്തെ മുറ്റം. ഇവിടെ ആരുമില്ലേ? വളപ്പിൽ നിന്ന് അടക്കപൊറുക്കി വരുന്ന ഒരു സ്ത്രീ കുശലം ചോദിച്ചു. ഇടക്ക് അടിച്ചുവാരി വൃത്തിയാക്കുവാൻ വരുന്നതത്തെ. എൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവർ കഥയുടെ കെട്ടഴിച്ചു. ഈശ്വരൻ നമ്പൂതിരിയും അന്തർജനവും മരണപ്പെട്ടതും ഏകമകൻ ദാസൻ നമ്പൂതിരി ബോംബെയിൽ ജോലി ചെയ്യുന്നതും തറവാട് മുച്ചൂടം നശിച്ച കഥകളെല്ലാം ദാസൻ നമ്പൂതിരി ഏൽപ്പിച്ചതാണ് ഈ അടുത്ത വീട്ടിലെ നാണിയടുത്തിയെ വീട് നോക്കുവാൻ. അപ്പോൾ പൂർണിമ അവളെവിടെ? അവളെ അറിയോ? പഠിക്കാൻ പോയടത്തു നിന്ന് ആണാണെന്ന് പറഞ്ഞ് വന്നതായിരുന്നു. ഈശ്വര നമ്പൂതിരി അവളെ കരുമാരത്തില്ലത്തെ സൂര്യനാരായണൻ നമ്പൂതിരിക്ക് കെട്ടിച്ചു കൊടുത്തു. കെട്ടിയതിൻ്റെ മൂന്നിൻ്റെ അന്ന് ആൾ തിരിച്ചു വന്നു. ഇപ്പോൾ മൂത്ത ഭ്രാന്താണ്. എവിടെയൊക്കെയോ നടക്കും, ചിലപ്പോൾ ചിരിക്കും, കരയും. സുന്ദരൻ എന്ന പേര് സ്വയം വിളിക്കും. ഞാൻ ആണാണെന്ന് ഉറക്കെ പറഞ്ഞു നടക്കും. ബസാറിലോ ബീച്ച് വഴിയിലോ എവിടെയെങ്കിലും കാണും ആ തമ്പുരാട്ടിയെ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഉമ്മറത്തെ തൂണിൻ്റെ മുകളിൽ നിന്നൊരു പഴയ ഡയറി എടുത്തു തന്നിട്ട്, ഇതാ, ഇത് മാത്രമേ അവളുടേതായി ഇവിടെയുള്ളൂ. ആകാശം തിരിയുന്നുണ്ടോ അറിയില്ല. എന്നോ ചോരപറ്റി മരവിച്ച ഹൃദയത്തിൻ്റെ അവസാനമിടിപ്പ് അറിയില്ല. ഒന്ന് തലചായ്ക്കുവാൻ പോലും ഇടമില്ലാതെ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതെ അവൾ എൻ്റെ പൂർണിമ.
തിരികെ നടക്കുമ്പോൾ മനസ്സ്

0: നിറയെ ശൂന്യതയായിരുന്നു. ആ ഡയറിത്താളുകൾ പതുക്കെ മറച്ചു നോക്കിയപ്പോൾ അവൾ എഴുതിയ ആ പഴയ കവിത കണ്ടു. അതിലെ ആ വരികൾ ശ്രദ്ധിച്ചു. വഴിനീരെ ഇരുൾ വീണ് മറയുമ്പോഴെല്ലാം ആരെയോ തേടുന്ന പോലെ, എനിക്കാരോ വരാനുള്ള പോലെ. അതേ പൂർണിമ, നിന്റെ അടുത്ത് ഞാനിതാ വരുന്നു. നടക്കുമ്പോൾ മനസ്സ് നിറയെ ആ വരികളായിരുന്നു. സൂചിമുഖി കുരുവികൾ കിന്നാരം ചൊല്ലുന്ന വേലിക്കരികിലൂടെ ശ്രദ്ധിക്കാതെ നടന്നതുകൊണ്ട് തൊട്ടാവാടി നീട്ടിവലിച്ചു. പക്ഷേ അതിനേക്കാൾ വലിയ വേദന ചങ്കിൽ ആർത്തു പുളിയുന്നു. വയലിൽ കണ്ടിരുന്ന പെണ്ണുങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. കേട്ടില്ലെന്ന് നടിച്ച് ബസാറിലെത്തി. പീടികക്കാരൻ ദാമുവേട്ടനോട് ചോദിച്ചപ്പോഴാണ് ദൂരെ നിന്ന് വരുന്ന ഒരു കൂട്ടം കുട്ടികളെ കാണിച്ചു തന്നത്. വലിയ ആഘോഷത്തോടെ കുട്ടികൾ ഭ്രാന്തിയുടെ പിന്നാലെ വരുന്നു. ഭ്രാന്തി കല്ലെടുത്തെറിഞ്ഞ് അവരെ തെറി അഭിഷേകം നടത്തുന്നു. പൂർണിമ തന്നെയാണോ? ദൈവമേ, മെലിഞ്ഞ് മെലിഞ്ഞ് അസ്ഥിപഞ്ജരമായ ഒരുവൾ, അതോ ഒരുവനോ? തിളക്കം നഷ്ടപ്പെട്ട് ചത്ത കണ്ണുകൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, അത്തിലച്ചിലെ മിടുമിടുക്കി, വാക്കുകളെടുത്ത് അമ്മാനമാടുന്ന ചുറു ചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഇവളുടെ ഇന്നത്തെ അവസ്ഥക്ക് കാരണം ഞാനല്ലേ? നമ്മളല്ലേ? ഒരു കൈത്താങ് നൽകിയിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഉയർന്നു വന്ന തേങ്ങലുകൾ അമർത്തിപ്പിടിക്കുവാനായില്ല. ഇരുകണ്ണുകളും മഹാസമുദ്രങ്ങളായി അലയടിക്കുന്നു. വിമലയുടെ കണ്ണുകളിൽ ആയിരം സൂര്യന്മാർ ഒന്നിച്ചു കത്തി. കോഴിക്കോട് മാനസിക ആസ്പത്രിയിലേക്കുള്ള യാത്രയിൽ അവളുടെ തണുത്ത വിരലുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മന്ത്രിച്ചു. പ്രണയവും സൗഹൃദവും ഒരുമിച്ച് കിട്ടുന്ന ചിലയിടങ്ങളുണ്ട്. കാലമെത്ര കഴിഞ്ഞാലും അത്രമേൽ ഇഷ്ടത്തോടെ ഓർക്കാൻ കഴിയുന്ന മനസ്സിടങ്ങൾ. തൃപ്തിപ്പെട്ട് ജീവിക്കേണ്ട ഒന്നല്ല ജീവിതം, ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒന്നാണത് പൂർണിമയെ. അവൾ പൂർണിമയുടെ ആ പഴയ ഡയറിത്താളുകൾ മറിച്ച് ഇങ്ങനെ എഴുതി: ഇനി മരണമെന്ന ശൂന്യതയ്ക്ക് പോലും വേർതിരിക്കാനാവില്ല. മൗനങ്ങൾക്ക് പ്രണയമെന്ന പേരിട്ട് നെഞ്ചിലൊതുക്കിയ പ്രിയ കൂട്ടുകാരി. അപ്പോഴേക്കും വിമലയുടെ മനസ്സിൽ ഒരു കൊച്ചു സ്വപ്നം ചിറകുവിടർത്തി പറക്കാൻ തുടങ്ങുകയായിരുന്നു.
1: നിശബ്ദതയുടെ നിലവിളികൾ, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് വിജയൻ ടി നമ്പ്യാർ. അങ്കണം പരിപാടിയിൽ ഇനി കവിതകൾ കേൾക്കാം. ചൊല്ലുന്നത് എം കെ മറിയു. ആദ്യം കാലം അവളോട് ചെയ്തത് എന്ന കവിത.
2: ആഹ്ലാദത്തിന്റെ മുത്തുമണികൾ ചിതറിയ വഴികളെല്ലാം എത്ര പെട്ടെന്നാണ് നടന്നു തീർന്നു പോയത്. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കങ്ങൾ പട്ടുപാവാടയിൽ പടർന്ന ചെമപ്പിൽ കുതിർന്നുപോയ ഇരുണ്ട സന്ധ്യ, കുറേ തറപ്പിച്ച നോട്ടങ്ങൾ ജീവിതപ്പച്ചയ്ക്കിപ്പുറം വരച്ചിട്ട ലക്ഷ്മണരേഖ, സൗഹൃദങ്ങളുടെ പൊടിമീശ ചിരികൾക്ക്, കബഡിക്കബടിയുടെ സങ്കരസ്വരങ്ങൾക്ക്, പ്രണയാർദ്രമായ ഒരിളം ഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന വിളിയൊച്ചകൾക്ക്, കാതിൽ ഈയമിറ്റിച്ച കൽപ്പനകൾ, കുട്ടന്റെയും വാസുദേവന്റെയും കൂട്ടുവിലക്കപ്പെട്ട താത്രിക്കുട്ടിയുടെ കുട്ടിത്തമാറാത്ത മനസ്സിന്റെ ഏങ്ങലടികൾ, വേദനകളെ, വിനഷ്ടങ്ങളെ, പിടിവാശികളെ, പ്രതിഷേധങ്ങളെ ഒരിക്കലും തിരിച്ചുവരാത്ത വണ്ണം കൊണ്ടുകളയാനുള്ള ഒരു പൊട്ടക്കിണർ ഓരോ ആത്മാന്തരാളത്തിലും ഉണ്ടെന്നറിഞ്ഞ നാളുകൾ. പെണ്ണെ, നിനക്കുമേൽ എത്ര ശരവേഗത്തിലാണ് കാലം പെയ്തു പെയ്ത് തോർന്നു തീർന്ന് പോകുന്നത്. പെണ്ണെ, നിനക്കുമേൽ എത്ര ശരവേഗത്തിലാണ് കാലം പെയ്തു പെയ്ത് തോർന്നു തീർന്ന് പോകുന്നത്.
1: സത്യാനന്ദരം.
3: ദുർഗുണ പരിഹാര പാഠശാലയിലൊരു സൽഗുണോപദേശ ക്ലാസ് പൊടി പൊടിക്കുകയാണ്. ചുറ്റുമിരുന്ന് കേൾക്കുന്ന കുട്ടികളിൽ കുറ്റബോധമുണർത്തുന്നുണ്ടത്.

0: തെറ്റുകളിനി ആവർത്തിക്കേയില്ലെന്ന് വിതുമ്പുന്നുണ്ട് പലരും. ഒന്നുമേ കേൾക്കാത്തൊരു ഭാവത്തിൽ മച്ചിലേക്ക് നോക്കിയിരിക്കുമൊരു കുട്ടി കുറ്റവാളിയോട് കോപമടക്കി ഉപദേശി, നീ ചെയ്തൊരാ കൊടുങ്കുറ്റമെന്തെന്നാരാഞ്ഞു. തെരുവിലൂടൊരു ഘോഷയാത്ര കടന്നുപോകുകയായിരുന്നു. തൊട്ടുമുന്നിലായി അലങ്കരിച്ച തുറന്ന വാഹനത്തിലിരിക്കുന്ന ഭരണാധിപന്റെ ഉടയാടയുടെ ഭംഗിയെ കാണികളെല്ലാവരും വാനോളം പുകഴ്ത്തുവാൻ തുടങ്ങിയപ്പോഴാണ് രാജാവ് നഗ്നനാണെന്ന ആ നഗ്നസത്യം ഞാനുറക്കെ വിളിച്ചു പറഞ്ഞത്. അതിനായിരുന്നു അവരെന്നെ ഈ കുട്ടി അർത്ഥോക്തിയിൽ നിർത്തി.
1: നീ എവിടെ?
0: നിന്നെക്കുറിച്ചോർക്കുന്ന രാത്രികളിൽ ഹൃദയമൊരു മുളങ്കാടാവും. നിന്നെക്കുറിച്ചോർക്കുന്ന രാത്രികളിൽ ഹൃദയമൊരു മുളങ്കാടാവും. നിലാവ് നിഴൽചിത്രങ്ങൾ തുന്നിയൊരു കമ്പളം വിരിച്ചിടും. നിലാവ് നിഴൽചിത്രങ്ങൾ തുന്നിയൊരു കമ്പളം വിരിച്ചിടും. പാരിജാതം പൂത്തിട്ടുണ്ടെന്ന് കാറ്റുവന്ന് കാതിലോതും. പാരിജാതം പൂത്തിട്ടുണ്ടെന്ന് കാറ്റുവന്ന് കാതിലോതും. നീ കിനാവിൽ വന്ന പുലരികളിൽ ഒരു പുതപ്പന്നെ വന്ന് ചുറ്റിപ്പിടിക്കും. ഷവറിറങ്ങി വന്നൊരു ജലകണത്തിന്റെ തണുപ്പിലാകെ കുളിരും. നീ കിനാവിൽ വന്ന പുലരികളിൽ ഒരു പുതപ്പന്നെ വന്ന് ചുറ്റിപ്പിടിക്കും. ഷവറിറങ്ങി വന്നൊരു ജലകണത്തിന്റെ തണുപ്പിലാകെ കുളിരും. അടുപ്പിൽ തിളച്ചു തൂവിയ പാലിന്റെ ഗന്ധവും ജനാല വഴിയെത്തിയ മുല്ലപ്പൂ മണവും ചേർന്ന് പഴയൊരു മണിയറ ഒരുക്കും. അടുപ്പിൽ തിളച്ചു തൂവിയ പാലിൻ ഗന്ധവും ജനാല വഴിയെത്തിയ മുല്ലപ്പൂ മണവും ചേർന്ന് പഴയൊരു മണിയറയൊരുക്കും. നിന്റെ ചിന്ത മൂടുന്ന ഉച്ചകളിൽ ലേബർ റൂമിന്റെ അടഞ്ഞ വാതിലിലൂടൊരു തളർന്ന നിലവിളിയെത്തി അകം കീറിമുറിക്കും. ഒരു കുഞ്ഞിളം കരച്ചിൽ മെല്ലെ മെല്ലെ വന്നു തൊടും. നിന്റെ ചിന്ത മൂടുന്ന ഉച്ചകളിൽ ലേബർ റൂമിന്റെ അടഞ്ഞ വാതിലിലൂടെ ഒരു തളർന്ന നിലവിളിയെത്തി അകം കീറിമുറിക്കും. ഒരു കുഞ്ഞിളം കരച്ചിൽ വന്ന് മെല്ലെ മെല്ലെ തൊടും. നിന്റെ പടം നോക്കി നിൽക്കെ സായംകാലം കവിളുകളിൽ. നിന്റെ പടം നോക്കി നിൽക്കെ സായംകാലം കവിളുകളിൽ. സന്ധ്യയുടെ ചെമപ്പിലൂടൊരു നാൾ പച്ച വിരിയിട്ട മഞ്ചലിൽ ഒരു യാത്ര പോയതാണല്ലോ നീ. സന്ധ്യയുടെ ചെമപ്പിലൂടൊരു നാൾ പച്ച വിരിയിട്ട മഞ്ചലിൽ ഒരു യാത്ര പോയതാണല്ലോ നീ.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് എം കെ മറിയു. ഒരു ചെറുകഥ കൂടി കേൾക്കാം. ജെൻസി കലാപം, അവതരിപ്പിക്കുന്നത് സജിത് സി പടന്ന.
2: മലബാർ ട്രെയിൻ പതിയെ പോലെ തന്നെ പൂരപ്പറമ്പ്. സ്ലീപ്പർ ഒഴിവായി കിട്ടണമെങ്കിൽ വർക്കല കഴിഞ്ഞേ വഴിയുള്ളൂ. ഇടുങ്ങിയ വഴിയിൽ നിവർന്നു നിൽക്കാൻ പോലും ഇടമില്ല. സ്റ്റേഷൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ ഒരു കഥാസമാഹാരം ബാഗിലുണ്ട്. പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിവർത്താനുള്ള ഇടമില്ല. പുതിയ കഥാകാരനാണ്. കവർ ചിത്രമാണ് കണ്ണിൽ പിടിച്ചത്. കറുത്ത മൺകുടത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന വെളുത്ത കാക്കകൾ. അത് കണ്ട നിമിഷം കുമാരേട്ടൻ ഓർമ്മയിൽ വന്നു. നടുമുറിയിൽ വെള്ള പുതച്ച് കിടക്കുകയായിരിക്കും ഇപ്പോൾ. ഇങ്ങോട്ട് വരുന്നേരവും കണ്ടതാ. തിരിച്ചു വന്നാൽ അത്രയിടം വരെ വരണം. ഒരു പ്രധാന കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ധൃതിയില്ല. കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. കുമാരേട്ടൻ അങ്ങനെയാണ്. എന്തും എല്ലാവരോടും തുറന്ന് പറയുന്നവനല്ല. തുറന്ന് സംസാരിക്കുന്നത് എന്നോട് മാത്രമാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. വർക്കല കഴിഞ്ഞെന്ന് തോന്നുന്നു. തിരക്ക് ഏതാണ്ട് പെയ്തൊഴിഞ്ഞ മട്ടുണ്ട്. എനിക്കിടക്കാം. വായന നടക്കില്ല. ബർത്തിൽ കയറി കണ്ണടച്ചു. ഉറക്കം വന്നില്ല. ഫെസ്റ്റിവലിൽ കണ്ട ചില സിനിമകൾ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നു. എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം കണ്ട സിനിമകളിൽ മിക്കതിലും പ്രമേയം, മരണം, ഏകാന്തത, ഒറ്റപ്പെടൽ, ജീവിതത്തിൻ്റെ ഇരുണ്ട മൂലകൾ. റഷ്യയിൽ നിന്നൊരു സിനിമ വിചിത്രമായി മനസ്സിൽ കുടുങ്ങി. മഞ്ഞു പൊതിഞ്ഞ മലഞ്ചെരുവിലെ ഒരു ഗ്രാമം. യുവതിയായ ഭാര്യയുടെ മരണത്തോടെയാണ് കഥ തുടങ്ങുന്നത്. പുറത്ത് മഞ്ഞ് ഉറഞ്ഞു

0: കിടക്കുന്നു. ഭർത്താവ് വീട് പൂട്ടി പട്ടണത്തിലെ ഫാക്ടറിയിലേക്ക് പോകുന്നു. അവിടെ അവൻ്റെ സുഹൃത്തും ജോലി ചെയ്യുന്നു. പിന്നെ ഇരുവരും തിരിച്ചു വന്ന് വീട് തുറന്ന് ശവത്തെ അന്ത്യകർമ്മങ്ങൾക്ക് ഒരുക്കുന്നു. ശവം കുളിപ്പിക്കുന്നത് മുതൽ അണിയിച്ചൊരുക്കുന്നതുവരെ അത്യന്തം വിശദമായി, അല്ലെങ്കിൽ അത് മാത്രമേ സിനിമയിലുള്ളൂ എന്ന് പറയാം. തണുത്ത ശവക്കച്ച പോലൊരു അനുഭവം മനസ്സിൽ വീണ് കിടക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും ഉറഞ്ഞ മഞ്ഞ് മാത്രം. എത്ര കുടഞ്ഞു കളഞ്ഞാലും മനസ്സിൽ നിന്ന് പോകാത്തൊരു പ്രകൃതി. മഞ്ഞും സിനിമയും കുമാരേട്ടനും എല്ലാം മനസ്സിൽ കുഴഞ്ഞു കിടക്കുന്നത് കൊണ്ടാകാം ഭർത്തിൽ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. മഞ്ഞിലൂടെ നിലവിളിച്ച് പായുന്ന ഒരാൾ, നിലവിളിയല്ല ആർത്തനാദം തന്നെ. പിന്നാലെ ഓടിച്ചെന്ന് ഞാൻ അയാളെ പിടിച്ചു നിർത്തി. കുമാരേട്ടൻ കടവായിൽ നിന്നും രക്തമൊഴുകി കിതച്ചു നിൽക്കുന്നു. ഞെട്ടിയെണീറ്റു. പിന്നെ ഉറക്കം കിട്ടിയില്ല. വണ്ടി ഷൊർണൂരെത്തിയതേയുള്ളൂ. പുലർക്കാല മഞ്ഞിൽ ട്രെയിൻ ഏറെ നേരം സ്റ്റേഷനിൽ കിതച്ചു. പലതരം ഉറക്കങ്ങളിൽ പ്ലാറ്റ്ഫോം വലിയൊരു ആട്ടുതൊട്ടിൽ പോലെ തോന്നി. അരമണിക്കൂറെടുത്തു മലബാറിന് വീണ്ടും അനക്കം വെക്കാൻ. ഉറക്കത്തിൻ്റെ കൊച്ചു കൊച്ചു തുരുത്തുകൾ ഞെരങ്ങിയും മോളിയുമുള്ള മലബാർ പോലെ. ഒടുക്കം ചെറുവത്തൂരിൽ ഇറങ്ങിയപ്പോൾ സമയം 10, 3 മണിക്കൂർ ലേറ്റ്. കുമാരേട്ടൻ്റെ വീട്ടിൽ ഓട്ടോ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായി സംസ്കാരം കഴിഞ്ഞു. കാവുതീയൻ രാജേട്ടൻ ബലിയിടുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നീ എന്താ വൈകിയത്? 7 മണിക്ക് തന്നെ എടുത്തു. ഇന്നലെ മരിച്ചതല്ലേ? ബലിയിടൽ കഴിഞ്ഞ് കാക്കയ്ക്ക് കൊടുക്കുവാൻ നീക്കിവെച്ചു. എല്ലാവരും ഓരത്തേക്ക് നീങ്ങി. കാവുതീയൻ 3 പ്രാവശ്യം കൈകൊട്ടി കാക്കയെ വിളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. എല്ലാവരും മാറി നിന്നു. ഇപ്പോൾ കാക്ക വരും. സമയം കടന്നു. ഒന്നുമില്ല. ബാലകൃഷ്ണ, ഇനി കാക്കയൊന്നും വരില്ല. എല്ലാവരും ഇങ്ങോട്ട് വാ. അമ്പുവേട്ടൻ്റെ ശബ്ദം. മക്കളെ, നാളെയും കൂടി നോക്കാം. നാളെയും കാക്കയെടുത്തില്ലേൽ ശ്മശാന കമ്മിറ്റിക്കാരോടൊപ്പം ഞാൻ കണിയാൻ്റെ അടുത്ത് പോകാം. ആൾക്കൂട്ടത്തിൽ നിന്നും ചിതറിച്ച സംസാരം കേൾക്കാം. ശരിക്കും മുണ്ടുകെട്ടേണ്ടത് ബാലകൃഷ്ണനല്ല, മുന്നായി കുത്തിയതാരാ? ഇന്ന് ബലിയിട്ട 3 ദിവസം വീട് നിൽക്കണ്ടേ? വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് സുമേഷിനോട് പറഞ്ഞപ്പോൾ ഞാനും വരാം, അവൻ പറഞ്ഞു. സുമേഷിനൊപ്പം പുഴക്കരയിലെ വീട്ടിലേക്ക് നടന്നു. കുമാരേട്ടൻ്റെ കഥകൾ പറഞ്ഞ് പുഴയിൽ അറവ് മാലിന്യങ്ങളും ഫാസ്റ്റ് ഫുഡ് വേസ്റ്റും കൂട്ടമായി കാക്കകൾ കൊത്തിവലിക്കുന്നത് കാണാമായിരുന്നു.
1: ജെൻസി കലാപം കഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് സജിത് സി പടന്ന.

ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. മേടമാസത്തിന്റെ ചൂട് ഒട്ടൊന്നടങ്ങി. ഇടവപ്പാതിക്ക് വഴിമാറി. ഒരു കാലത്ത് മഴയെ കാൽപ്പനികമായി കണ്ടുരസിച്ച നമ്മൾക്ക് ഇടയ്ക്ക് അതൊരു കല്ലുകടിയായി. പ്രകൃതിയുടെ പിണക്കം അതിലൂടെ നാം അറിഞ്ഞു. എന്നാലും മഴ ഒരു വികാരമാണ്. ഒരു കാലത്ത് മഴയെ കാൽപ്പനികമായി കണ്ടുരസിച്ച നമ്മൾക്ക് ഇടയ്ക്ക് അതൊരു കല്ലുകടിയായി. പ്രകൃതിയുടെ പിണക്കം അതിലൂടെ നാം അറിഞ്ഞു. എന്നാലും മഴ ഒരു വികാരമാണ്. അങ്ങ് കാളിദാസ കവി മുതൽ ഇതാ ഇന്നത്തെ പുതുമുഖ എഴുത്തുകാർക്ക് പോലും മഴ ഭാവനയെ ഉണർത്തുന്ന വരദാനമാണ്. നീർക്കൊണ്ട കാറാം മതയാന, മിന്നലാം പതാക, പിന്തേ ഇടിവെട്ടു മദ്ദളം, രാജാവ് പോലുദ്ധത കാന്തിയായെഴുന്നള്ളുന്നു വർഷം പ്രണയി പ്രിയം പ്രിയേ. കാളിദാസന് മഴ രാജാവാണ്. കാറാം മതയാനപ്പുറത്ത് മിന്നലാം പതാകയും വച്ച് വരികയാണ്. പിന്നണിയിൽ മദ്ദളം ഇടിയാണ്. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമുക്ക് കേൾക്കാം മലയാളത്തിലെ പ്രിയ മഴപ്പാട്ടുകൾ. നമ്മുടെ മനസ്സിലേക്ക് മഴ പോലെ പെയ്തിറങ്ങിയ ഗാനങ്ങൾ. മഴമീട്ടും ശ്രുതിയിൽ അവതരണം ടീം രാഗരസ. പങ്കെടുക്കുന്ന കലാകാരന്മാർ സിനിലാൽ ആർ പി, ഗായത്രി നന്ദൻ, ആരാധ്യ മധു, കൂടെ കീബോർഡിൽ ഉദയ് ഭാസ്കർ. പ്രണയിനിയെ മഴ പാടുന്ന കുളിരിനോട് ഉപമിക്കുകയാണ് ഇവിടെ. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീത സംവിധാനം ചെയ്ത ഈ പാട്ടിന്റെ വരികൾ ജിസ് ജോയുടേതാണ്. കേൾക്കാം മഴ പാടും കുളിരായി. ആലാപനം

കാണികളുടെ മനസ്സിലേക്ക് ഒരു പെരുമഴക്കാലം പെയ്തിറക്കിയത് സംവിധായകൻ കമലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ജീവിതം കയ്യിൽ നിന്നും വഴുതിപ്പോയത് എത്ര പേർക്കായിരുന്നു. ക്ഷമയുടെ, സ്നേഹത്തിന്റെ, കുറ്റബോധത്തിന്റെ ഒക്കെ പെരുമഴക്കാലം. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ രാക്കിളിതൻ എന്നു തുടങ്ങുന്ന പാട്ട് കേൾവിക്കാരുടെ ഉള്ളുലച്ചു. റഫീഖ് അഹമ്മദിന്റെ കവിത തുളുമ്പുന്ന വരികൾക്ക് ഈണം പകർന്ന് ചിത്രത്തിൽ ആലപിച്ചത് എം ജയചന്ദ്രൻ. ഇണയെ പിരിയേണ്ടി വന്ന വിരഹ വേദന പകർത്താൻ ചക്രവാകം എന്ന രാഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ട്യൂണിൻ സ്റ്റാർസിൽ ഇന്ന് ഗായത്രി നന്ദനാണ്.

മഴ ഞാൻ അറിഞ്ഞില്ല എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ ട്യൂണിൻ സ്റ്റാർസിൽ കേൾക്കാൻ പോകുന്നത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് വീത്രാഗ്, സംഗീതമാന്ത്രികൻ ഹരിഹരനാണ് ഈ ഗാനം ആലപിച്ചത്. ഇന്ന് ട്യൂണിൻ സ്റ്റാർസിൽ സിനിലാൽ ആർപിയാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്.

താലോലം തീരാതെ എന്ന ഗാനം കേൾക്കാം ഇനി. ആൽബം സോളോ, മ്യൂസിക് അകം, വരികൾ മനു മഞ്ജിത്. ട്യൂണിംഗ് സ്റ്റാർസിൽ ആലപിക്കുന്നു സിനിലാൽ ആർ പി.

പ്രകൃതിയുടെ കോടാനുകോടി വിസ്മയ സൃഷ്ടികളിൽ ഒന്ന് മഴ. പ്രിയമുള്ളവരെ, മഴപ്പാട്ടുകളാണ് ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴമീട്ടും ശ്രുതിയിൽ ടീം രാഗരസ. മഴയുടെ പല ഭാവങ്ങളെ കോർത്തുവച്ച് കൈതപ്രം ഒരുക്കിയ പാട്ടില്ലേ, പ്രണയമണി തൂവൽ പൊഴിയും. മഴ പെയ്താൽ ചുണ്ടത്ത് ഈ പാട്ട് പെയ്യാത്തവരായി ആരുണ്ട്? ഓരോ തവണ കേൾക്കുമ്പോഴും പ്രണയമഴയിൽ, പവിഴമഴയിൽ, പൂന്തേൻ മഴയിൽ, തെളിനീർ മഴയിൽ, പുതുമഴയിൽ, കനവിൻ മഴയിൽ, മായാമഴയിൽ നമ്മൾ തരളിതരാകുന്നു. വിദ്യാസാഗറിന്റെ സംഗീതമഴയിൽ വിരിഞ്ഞ ഈ പാട്ട് ട്യൂണിൻ സ്റ്റാർസിൽ ഇന്ന് ആലപിക്കുന്നു ഗായത്രി നന്ദൻ.

മഴയ്ക്ക് നമ്മൾ ഓരോരുത്തരോടും എന്തോ പറയാനുണ്ട് എന്ന കവിഭാവന. ഇതാ മഴ എന്ന ആൽബത്തിൽ നിന്നുള്ള ഈ പാട്ടും നമുക്ക് ഏറെ പ്രിയമുള്ളതാണ്. എസ് രമേശൻ നായരുടെ ഭാവനയുടെ ചിറകിന് മനു രമേശ് ഈണം പകർന്നു. സിനിലാൽ ആർ പി ആണ് ട്യൂൺ ഇൻ സ്റ്റാർസിൽ ഈ ഗാനം ആലപിക്കുന്നത്.

മഴ പ്രകൃതിക്കും പ്രകൃതിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും ഒരു പുതുജീവൻ നൽകട്ടെ. ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, മലയാളത്തിലെ ചില മഴപ്പാട്ടുകളാണ് ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. അവതരണം ടീം രാഗരസ. ആലപിച്ചവർ സിനിലാൽ ആർ പി, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കൂടെ കീബോർഡിൽ ഉദയ് ഭാസ്കർ.

ട്യൂണിങ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇന്നത്തെ ട്യൂണിങ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര അറിയൂർ, ഉഷ വിനീത്.

0: നിങ്ങൾ കേട്ട ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വേണി ഇഗ്നീഷ്യസ്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി ഒ.ജെ. ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശിവേരിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ യു എസ് താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ കടങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 വിജ്ഞാപനം സംബന്ധിച്ച വിശദാംശങ്ങൾ www.kannooruniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത BTech ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 2026-27 വർഷത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് 6 മാസത്തിൽ കുറയാത്ത കാലയളവിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതിയ വിമുക്തഭടന്മാരുടെ ആശ്രിതർക്ക് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിലുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധിയില്ല. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അയച്ച് ജൂലൈ 25 വൈകുന്നേരം 5 മണിക്കകം ആവശ്യമായ എല്ലാ ഒറിജിനൽ രേഖകളും അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രിന്റൌട്ട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256860. മുക്കൂട് GLP സ്കൂളിൽ അറബിക് ഫുൾ ടൈം അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുള്ള കൂടിക്കാഴ്ച നാളെ 11 മണിക്ക്. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ട്രേഡ്സ്മാൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 12 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSSLC. ഫോൺ നമ്പർ 0467-223400. ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയിലെ മത്സ്യകർഷകരിൽ നിന്നും ശുദ്ധജല മത്സ്യകർഷകർ, ഊർജ്ജല മത്സ്യകർഷകർ, ചെമ്മീൻ കർഷകർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി മത്സ്യകർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യകൃഷി സംബന്ധിച്ച ഫോട്ടോകളും വീഡിയോയും സഹിതം അപേക്ഷ അതാത് സ്ഥലപരിധിയിൽ വരുന്ന മത്സ്യഭവനുകളിൽ നേരിട്ട് 12 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി മത്സ്യഭവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0497-27-31081. പുത്തികെ പഞ്ചായത്തിൽ ഡിജിറ്റലൈസേഷൻ ജോലികൾക്കായി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പുത്തികെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി, DTP പ്രവൃത്തികളിൽ പ്രാവീണ്യം, മലയാളവും ഇംഗ്ലീഷും കന്നഡയും ടൈപ്പ് ചെയ്യാനറിയണം. ഫോൺ നമ്പർ 0499-8245043. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9995004269. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 12 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് കേട്ടത്.

0: ശിവൻ സാറേ, ലക്ഷ്മി ടീച്ചറേ, ദേ ഇതൊന്നും ശരിയാവത്തില്ല.
1: ആരും ചൂടാവാതെ കാര്യം പറ സാറേ.
0: കുട്ടികൾക്ക് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ പരിസ്ഥിതി മലിനീകരണമെന്നോ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധാരണ പ്രോജക്റ്റുകൾ അങ്ങ് കൊടുത്താൽ മതി. അവർ ഇന്റർനെറ്റിലോ വിക്കിപീഡിയയിലോ നോക്കിയിട്ട് കോപ്പി അടിച്ചുണ്ടെങ്കിൽ വരും. നമ്മൾ പേജ് മറിച്ച് നോക്കി മാർക്കിടും. അതല്ലേ കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന രീതി. ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പുതിയ തരം പ്രോജക്റ്റ് രീതി എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളുടെ പിള്ളേർക്കൊന്നും ഇത് തലയിൽ കയറുകയില്ല. എൻ്റെ പൊന്നു സാറന്മാരെ, നമ്മളെന്തിനാ വെറുതെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്?
2: ദാസൻ സാറേ ഒന്ന് കൂളാവ്. നമ്മളെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പി

0: വേസ്റ്റ് രീതികളിൽ നിന്നൊക്കെ മാറണം. ആ മാറേണ്ട സമയമായി. ഈ 2026 നമ്മൾ കുട്ടികളെ ഇങ്ങനെ മൊത്തം മഗപ്പ് ചെയ്ത് പഠിക്കണം എന്ന് പറയല്ല വേണ്ടത്. അവരുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സയന്റിഫിക്കായിട്ട് സമീപിക്കണമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് അവരിന്ന് പഠിക്കേണ്ടത്. അതിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ തിങ്കിങ് എന്ന ഫ്രെയിംവർക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്ട് രീതിയായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്.
1: ഡിസൈൻ തിങ്കിങ്ങോ? ഇതൊക്കെ കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട്. പക്ഷേ അത് വല്ല വലിയ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ലക്ഷ്മി ടീച്ചറേ? നമ്മുടെ സാധാരണ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവൂ? അല്ല, എന്താണ് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞതാ? ആദ്യം അത് കേൾക്കട്ടെ.
2: സാറി, കേൾക്കുന്ന ബഹളമൊന്നും ഈ കാര്യത്തിനില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഡിസൈൻ തിങ്കിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വരയ്ക്കുന്നതോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല. ഇതും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗമാണ്. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതെന്താണ്, അതിൻ്റെ പിന്നിലെ കാരണങ്ങളെന്ന് നമ്മളിവിടെ ഏതെങ്കിലും ഓഫീസിലോ റൂമിലോ ഒക്കെ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പ്രശ്നം ശരിക്കും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുക. ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ഈ ചിന്തയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താമെന്നാണ് സങ്കല്പിക്കുന്നത്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ നമ്മുടെ നാട്ടിലെ കേഡിസ്കിൽ വരെ യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരു സ്കില്ലാണിത്.
1: ഇങ്ങനെ വെറുതെ സിദ്ധാന്തങ്ങളൊക്കെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ചൊന്ന് പറഞ്ഞതാ.
0: അത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംപതൈസ്, സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം അനുഭവിക്കുന്നവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവരെ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ താമസം പരിഹരിക്കണമെങ്കിൽ ഈ സ്റ്റാഫ് റൂമിലിരുന്ന് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? നമ്മുടെ കുട്ടികളുടെയും പാചകക്കാരായ ചേച്ചിമാരുടെയൊക്കെ വരിയിൽ ചെന്ന് നിന്ന് അവരവിടെ ആ സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണം. അവരിലേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
2: കൃത്യം, ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. ഇതിനുശേഷം നമ്മൾ പ്രശ്നം എന്താണെന്ന് അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു, അതായത് എംപതൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നായിരിക്കത്തില്ല യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ ഉച്ചഭക്ഷണ വിതരണ സമയത്ത് ക്യൂ അനങ്ങുന്നില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കമില്ല, അവിടുത്തെ വിതരണം ശരിയല്ല, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്തോന്നാണ്, പ്ലേറ്റുകൾ കഴുകി വരാൻ കുട്ടികളെടുക്കുന്ന സമയമാണ് ഈ വരി നീളാനുള്ള കാരണം. ഇതുപോലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുന്നതാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫേസ്, രണ്ടാമത്തെ ഘട്ടം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്.
1: ആ, ഇത് കേൾക്കുമ്പോൾ കുറച്ച് യുക്തിയൊക്കെ ഉള്ളതായി തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ കുറ്റം പറയും. പക്ഷെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വേറെ ആയിരിക്കും. ശരി, പ്രശ്നം കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്?
0: അതാണല്ലോ ഐഡിയേറ്റ്, അതായത് ഐഡിയാസ് രൂപീകരിക്കുക. ഇപ്പൊ പ്രശ്നം മനസ്സിലായല്ലോ, അതിന്റെ കാരണവും മനസ്സിലായി. ഇനി അതിനെ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ ഐഡിയേറ്റ് എന്ന് പറയുന്നത്.
1: ഓഹോ,
0: ഇവിടെ നമുക്ക് എന്ത് ആശയങ്ങളും തുറന്നു പറയാം, തെറ്റാവട്ടെ ശരിയാവട്ടെ. ഇപ്പൊ ആപ്പിളും ഗൂഗിളും ഒക്കെ ഈ ഘട്ടത്തിലാണ് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ മേശപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു കളർ സ്റ്റിക്ക് നോട്ടിൽ ഓരോരുത്തരുടെയും തലയിൽ ഉദിക്കുന്ന ഓരോ ഐഡിയാസ്, ഇതിന് പരിഹാരം കാണേണ്ട നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് എഴുതി ബോർഡിൽ അങ്ങ് ഒട്ടിക്കും. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അതിലും വലിയൊരു ഐഡിയ കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI ടൂളും ഒക്കെ വരുന്ന ഈ കാലത്തെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ കുട്ടികൾ സ്വന്തം തലേ ഉപയോഗിക്കട്ടെ സാറേ.

0: സാറെ തീർന്നില്ല, ഇനിയുണ്ട് രണ്ട് ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഘട്ടം, അതായത് ഒരു മാതൃക ഉണ്ടാക്കുക. അതായത് ഐഡിയാസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും പ്രായോഗികമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. വലിയ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ ഈ ഐഡിയയുടെ താൽക്കാലിക മാതൃക ഉണ്ടാക്കി നോക്കുക. ഈ പൈലറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറയും പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ, ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്കൂൾ മൊത്തം പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റണ്ട. നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലോ ഒരു വരിയിലോ മാത്രം ഒരു പുതിയ രീതി പരീക്ഷിക്കാൻ ചെറിയൊരു ക്രമീകരണം ഉണ്ടാക്കുന്നു. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ വെർഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കും. അത് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയൊരു പൈലറ്റ് പരിപാടി ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ ഘട്ടം
1: അല്ല. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മാതൃക പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലോ? നമ്മൾ ഈ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ അങ്ങ് വേസ്റ്റായി പോകത്തില്ലേ ശിവൻ സാറേ? നമ്മൾ നാണം കെടില്ലേ?
0: എന്റെ പൊന്നു സാറേ, ആ ചിന്താഗതിയാണ് കുഴപ്പം. പരാജയപ്പെട്ടോട്ടെ, അതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഇതിനെയാണ് ടെസ്റ്റ് ഘട്ടം. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു. ഇതിനെയാണ് ഈ ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാട്ടിൽ നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ചെറുതുണ്ടാക്കി ചെറുത് പൊട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. മോഡൽ കാര്യക്ഷമമല്ലെങ്കിൽ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും. നല്ലതാണത്, നമ്മൾ കൂടുതൽ സമയവും പൈസയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിലവാക്കേണ്ടതില്ല.
1: ഇതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിലെ സാധാരണ പിള്ളേരുടെ പ്രോജക്റ്റിലെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം പറ സാറേ.
2: അതിനാണ് സാറേ ഞങ്ങളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വിഷയം എന്താണെന്നോ, നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും അതിനുള്ള പ്രായോഗിക പരിഹാരങ്ങളും. നമുക്കറിയാലോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തൊക്കെ ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ. കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരിസ്ഥിതി മലിനീകരണം പോലെ വെറുതെ പുസ്തകം നോക്കി ഉപന്യാസം എഴുതുന്നതിന് പകരം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകണം. അതായത് എംപതൈസ്, കുട്ടികൾ അവരുടെ വാർഡുകളിലെ വീടുകളിൽ പോയിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ ഹരിതകർമ്മസേനയ്ക്ക് അവർ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അറിയണം. പിന്നെ ഡിഫൈൻ, ഇനി ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണോ, ഈ വേസ്റ്റ് ശേഖരിക്കാനുള്ള വണ്ടി വരാത്തതാണോ, അതോ കമ്പോസ്റ്റ് ഒക്കെ ചെയ്യാൻ സ്ഥലമില്ലാത്തതാണോ ഈ ആക്ച്വൽ പ്രശ്നം എന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തണം. അടുത്തത് എന്തായിരുന്നു? അതെ, കുട്ടികൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഇതിനെന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാന്ന് അവർ ചർച്ച ചെയ്യട്ടെ. ചിലപ്പോൾ അതൊരു ചെറിയ മൊബൈൽ അലർട്ട് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വെറും ഇത്രയും പോലും ചെലവില്ലാത്ത പുതിയൊരു കമ്പോസ്റ്റിംഗ് രീതി ആയിരിക്കാം. എന്തു ആയിക്കോട്ടെ, പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പ്. ഈ ഉപയോഗമൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളോ കാർഡ്ബോർഡോ ഒക്കെ ചേർത്ത് അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെയോ വേസ്റ്റ് സെഗ്രിഗേഷൻ ബോക്സിൻ്റെയോ ഒക്കെ മാതൃക അവരുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ്. ഈ ഉണ്ടാക്കിയ മോഡല് അവർ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ 1 ആഴ്ച വെച്ച് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് വീട്ടുകാരുടെ ഫീഡ്ബാക്ക്സും കളക്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ വന്നാൽ അത് മാറ്റാവല്ലോ.
1: ആ കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പിള്ളേര് വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് യുക്തിസഹമായി പരിഹാരം കണ്ടെത്താനും ഒക്കെ പഠിക്കും. ഈ ഓരോരോ കമ്പനികൾ ലോകം കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരൊക്കെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ.
0: അതെ ദാസൻ സാറേ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഈ അവയർനെസ് ഉണ്ടാക്കുന്നതിനു കൂടെ നമ്മൾ ഈ ചെയ്യേണ്ട രീതികളെ പഠിക്കുക എന്നത് കൂടെയാണ്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇത് വെറും ഒരു സിലബസ് പ്രോജക്റ്റ് മാത്രമല്ല, ഭാവിയിൽ ഒരു പ്രശ്നത്തിനെ സമീപിക്കുമ്പോൾ

0: അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായി ടാക്കിൾ ചെയ്യാമെന്ന് കുട്ടികളെ പഠിക്കുകയാണ്, അവരെ ശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ.
1: ആ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ പ്രോജക്റ്റിൻ്റെ ഗൈഡ്ലൈൻസ് നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. ഈ വർഷത്തെ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ വെറും ചാർട്ടുകൾ എഴുതിയ വിവരങ്ങളായിരിക്കത്തില്ല പ്രദർശിപ്പിക്കുക. പകരം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അവരുടെ സ്വന്തം പ്രായോഗിക പരിഹാരങ്ങളായിരിക്കും. ലക്ഷ്മി ടീച്ചറേ, ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ, നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളാവട്ടെ നാളത്തെ മാറ്റത്തിൻ്റെ അമരക്കാർ.
2: മാറി ചിന്തിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി, കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം സാഗരശയന വിഭോ രാഗം ഭാഗ്യശ്രീ, ആദിതാളം രചന എം ഡി രാമനാഥൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവൻ.

ആകാശവാണി കണ്ണൂർ. ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജന സയ്യിദ് സംസാരിക്കുന്നു. അവസാന ഭാഗം കേൾക്കാം നാളെ 12:40 ആരോഗ്യദീപ്തിയിൽ.

0: എഴുത്തുകാരനായ കെ ടി ബാബുരാജ് അവതരിപ്പിക്കുന്ന പ്രിയ ഗാനങ്ങളുമായി ഇന്നത്തെ നിശാസുരഭി.
1: ഈ രാത്രി മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില പാട്ടുകളുണ്ട്. ഈ പകലിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ് എന്തൊക്കെയോ ഓർമ്മകളിൽ നനഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ഇളങ്കാറ്റ് പോലെ നമ്മെ വന്ന് തൊടുന്ന ചില രാത്രി പാട്ടുകൾ. പാട്ടുകൾ പ്രത്യേകിച്ച് രാത്രിയിൽ കേൾക്കുന്ന പല പാട്ടുകളും ഒരു ഉറക്കമരുന്ന് പോലെയാണ്. നല്ല സ്വപ്നങ്ങളിലേക്കുള്ള ഉണർച്ചകൾ തരുന്നത് പലപ്പോഴും ഇത്തരം പാട്ടുകളാണ്. സ്വപ്നങ്ങളിൽ നിന്നാണ് എന്നെപ്പോലുള്ള പല എഴുത്തുകാരും കഥയിലേക്കും കവിതയിലേക്കുമൊക്കെ കാലെടുത്തു വയ്ക്കുന്നത്. എഴുത്തുകാരികളിൽ എനിക്കേറെ ഇഷ്ടം മാധവിക്കുട്ടിയാണ്. ഒരുപക്ഷെ സർഗാത്മകത കൊണ്ട് നീർമാതളം വിരിയിച്ച എഴുത്തുകാരി എന്ന് പറയാവുന്ന ഒരാൾ. മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ഒരു ബയോഫിക്ഷനാക്കി സംവിധായകൻ കമൽ അവതരിപ്പിച്ചൊരു സിനിമയുണ്ട് ആമി. ആമിയിലെ കവിത തുളുമ്പുന്ന ഒരു പാട്ടുണ്ട്. ശ്രദ്ധേയനായിട്ടുള്ള കവി റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശ്രേയാ ഘോഷാലും അർണാബ് ദത്തയും ചേർന്ന് പാടിയ ആ പാട്ട്. നിർമാതളപ്പൂവിനുള്ളിൽ നീഹാരമായി വീണകാലം എന്ന് തുടങ്ങുന്ന പാട്ടാവട്ടെ നിശാസുരഭിയിൽ ഇന്നാദ്യം.

പാട്ട് വെറും പാട്ടാവാതെ അത് ജീവിതത്തെ കൂടി പറയണം. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും അതിലൊപ്പം ചേരണം. പ്രശസ്ത കവി മുല്ലനേഴിയുടെ വരികളെ ഷെഹബാസ് അമൻ ചിട്ടപ്പെടുത്തി വിജയ് യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ച രഞ്ജിത്ത് എന്ന സംവിധായകൻ്റെ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്.

മഴ കണ്ടുകൊണ്ട് മഴ കേട്ടുകൊണ്ട് ഉറങ്ങുന്നതും ഒരു സുഖമാണ്. പശ്ചാത്തലത്തിൽ ഒരു പാട്ടുകൂടിയുണ്ടെങ്കിൽ കേമം. പ്രണയത്തിൻ്റെ പല ഭാവങ്ങളുണ്ട് മഴയുടെ ഈണത്തിൽ. ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഒരു പാട്ട് ഓർമ്മയിലെത്തുന്നു. നടനും സംവിധായകനുമൊക്കെയായ അനൂപ് മേനോനാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. രതീഷ് വേഗ സംഗീത സംവിധാനം നിർവഹിച്ച് ഉണ്ണിമേനോൻ പാടിയ ആ പാട്ട് മഴനീർ തുള്ളികൾ എന്ന്

വളപട്ടണം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മൈക്കിന് മുന്നിൽ നിന്ന് ഞാനൊരു പാട്ട് പാടിയത്. ഒരുപക്ഷെ ആദ്യമായും അവസാനമായും പാടിയ പാട്ട്. പരിപാടി അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞനന്ത മാഷാണ്. രസികനായ മാഷ് ഒരോളത്തിൽ അനൗൺസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: അടുത്തതായി സുപ്രസിദ്ധ ഗായകൻ ബാബുരാജ് പാടുന്നു. പിള്ളേര് ആർത്തു കൂവി വിളിച്ചു. സുപ്രസിദ്ധ ഗായകൻ മൈക്കിന് മുന്നിൽ നിന്ന് വറച്ചു. എന്നിട്ടും കിളി പോയവനെ പോലെ മുഴുവനും നിന്ന് പാടി. മദനോത്സവം എന്ന ചിത്രത്തിലെ നീ മായും നിലാവോ ജീവന്റെ കണ്ണീരോ എന്നോ മറ്റോ തുടങ്ങുന്ന പാട്ടായിരുന്നു അത്. രാത്രിപ്പാട്ടുകളുടെ ഈ ഓർമ്മയിൽ ഈ പാട്ടുകൂടി ഞാൻ ചേർത്തു.

എൻ്റെ രാത്രിപ്പാട്ടുകളിൽ ഏറെയും പെയ്തത് മഴയായിരുന്നു. പാട്ടും മഴയും തമ്മിൽ അത്രയും ഗാഢമായി ചേർന്നു നിൽക്കുന്നതുപോലെ. അല്ലെങ്കിലും മഴയിൽ സംഗീതമുണ്ടല്ലോ, ഈണവും താളവുമുണ്ടല്ലോ, അനുഭൂതികളും. റഫീഖ് അഹമ്മദ് എന്ന കവി വീണ്ടും എത്തുകയാണ്. ഷഹബാസ് അമൻ ഈണമിടുന്നു, വിജയ് യേശുദാസ് പാടുന്നു. സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ മഴ കൊണ്ടു മാത്രം മുളക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിനടിയിൽ, വളരെ തത്വചിന്താപരമായ ഒരു പാട്ടുകൂടിയാണിത്.

പാട്ടുകളുടെ മഴ പെയ്തു തോരുന്നേയില്ല. ഒരുറക്കം കണ്ണുങ്ങളെ വന്ന് തൊടുമ്പോൾ സ്വപ്നത്തിലേതോ ഒരു പാട്ടിന് കാതോർത്ത് ഞാൻ ഈ നിശാസ്വരതയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. എല്ലാവർക്കും രാത്രി നമസ്കാരം.

നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. നിശാസുരഭി വീണ്ടും അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗസൽ കേൾക്കാം. അനുരാധ പത്വാൾ, ചന്ദൻ ദാസ് എന്നിവർ പാടിയത്. സഖമോ കോ ഹവ ദോഗേ യാദ് ആയേഗി എന്നാരംഭിക്കുന്ന ഗാനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ്ഹിന്ദ്.